റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബേൺ സിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 10, ക്രിസ്തുവർഷം 2026, ജൂലൈ 26, ഞായറാഴ്ച. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: എന്തിനിറങ്ങി തിരിച്ചാലും ഏതോ അദൃശ്യ ശക്തി എന്നെ പിന്നോക്കം വലിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. പിന്തിരിഞ്ഞോടാനും ഒഴിഞ്ഞു മാറാനുമുള്ള ഒരു തോന്നൽ. വേണ്ട, പറ്റില്ല, പരാജയപ്പെടും, കുഴപ്പമാണ് തുടങ്ങിയ ശബ്ദങ്ങളാണ് മനസ്സിൽ അലയടിക്കുന്നത്. മനസ്സ് ചകിതവും ചഞ്ചലവുമാണ്. സ്റ്റേജിൽ കയറി പ്രസംഗിക്കണമെന്നോ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കണമെന്നോ പുതിയൊരു വ്യവസായം ആരംഭിക്കണമെന്നോ വിദേശ യാത്രയ്ക്ക് പുറപ്പെടണമെന്നോ വരുമ്പോൾ വിഹ്വലത അനുഭവപ്പെടുന്നു. നിങ്ങൾക്കും അങ്ങനെ അനുഭവപ്പെടാറില്ലേ? ഒഴിഞ്ഞു മാറുന്ന പ്രകൃതം രൂക്ഷമായാൽ ഒന്നിലും മുന്നേറാൻ നമുക്ക് സാധിക്കുകയില്ല. ധീരവും സാഹസികവുമായ സംരംഭങ്ങളിലേക്ക് കുതിച്ചു ചാടാൻ ജപ്പാൻകാർക്കും അമേരിക്കക്കാർക്കും പഞ്ചാബികൾക്കും സാധിക്കുന്നു, നമുക്ക് സാധിക്കുന്നില്ല. നാം ചർച്ച നടത്തും, സെമിനാർ സംഘടിപ്പിക്കും, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും, വാദോരാതെ പ്രസംഗിക്കും. നമുക്ക് വാചാലതയും പ്രവൃത്തിയില്ല. നമ്മുടെ ആന്തരിക ഊർജത്തിൻ്റെ 10% തുറന്നുവിട്ടാൽ മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഉപയോഗിക്കാതെ കിടക്കുന്ന യന്ത്രം തുരുമ്പിക്കും. മാനസികോർജം ക്രിയാത്മകമാകാതിരുന്നാൽ മനസ്സ് മുരടിക്കും. നമ്മുടെ സ്ഥിതികോർജത്തെ നാം ചലനാത്മകമാക്കണം. മനസ്സും ശരീരവും പ്രവർത്തനക്ഷമമാക്കണം. അധ്വാനം ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കുന്നു. നിങ്ങൾ പ്രവർത്തന നിരതരാകുമ്പോൾ നിങ്ങളുടെ മാനസിക ഊർജവും ചടുലവും കാര്യക്ഷമവുമാകും. തോമസ് ആൽവ എഡിസൺ നിർധനനായിരുന്നു. പഠിക്കുവാൻ കഴിവില്ലെന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്നും പറഞ്ഞുവിട്ടു. എഡിസന്റെ സ്കൂൾ ജീവിതം വെറും 6 മാത്രമായിരുന്നു. അവൻ ചെകിടനമായിരുന്നു. എഡിസൺ പരാജയത്തെ വിജയമായി മാറ്റിയ കർമ്മയോഗിയാണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ 10,000 തോൽവി ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ആലോചിച്ചും നിരീക്ഷിച്ചും അധ്വാനിച്ചും തലമണ്ട പുകയുമ്പോൾ ഒരല്പം വിശ്രമിക്കും, പിന്നെയും എഴുന്നേൽക്കും. പരീക്ഷണത്തിൽ ഒരു പുതിയ സമീപനം സ്വീകരിക്കും. അത് പരാജയപ്പെട്ടാൽ മറ്റൊരു പരീക്ഷണം നടത്തും. ഓരോ പരാജയവും ചെയ്യേണ്ടത് എന്താണെന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഓരോ പടിയായി അദ്ദേഹം കണക്കാക്കി.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 റേഡിയോ പെൻസിഗർ 107.8

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ ഐ ടി പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്വെ 3 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാകും. ഉപഭോക്തൃകാര്യം, ഭക്ഷ്യ പൊതുവിതരണം, നവപുനരുപയോഗ ഊർജം എന്നീ വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം. ഇതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അധിക ചുമതല നൽകിയത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്തമേറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ CJP നേതൃത്വത്തിൽ നടത്തിവന്ന സമരം ഇന്നലെ അവസാനിച്ചു. 2026 പൊതുപരീക്ഷ അന്യായ മാർഗ്ഗങ്ങൾ തടയൽ ഭേദഗതി ബിൽ ഗവൺമെന്റ് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ അവതരിപ്പിക്കുക. 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കാനും അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുക്കുന്ന യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പ്രതിനിധീകരിച്ച 400-ലധികം യുവാക്കളുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുക. 300,000-ലധികം യുവാക്കളുടെ പങ്കാളിത്തത്തോടെ രാജ്യവ്യാപകമായി നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിലൂടെയാണ് യുവാക്കളെ തെരഞ്ഞെടുത്തത്. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ ധീരതയെയും പരമത്യാഗത്തെയും ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസമായി ആചരിക്കുന്നത്. ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ ഇന്നത്തെ പ്രധാന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് ധീരയോദ്ധാക്കൾക്ക് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കും. പുരാതന ബൌദ്ധ തീർത്ഥാടന കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ബുസാനിൽ 48-ാമത് ലോക പൈതൃക സമിതി യോഗത്തിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. ഇതോടെ ഇന്ത്യയിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം 45 ഉയർന്നു. ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപത്തെ സാരാനാഥ് ബുദ്ധമതത്തിലെ 4 തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSC വഴിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയോ മാത്രമേ നിയമനം നടത്താവൂ എന്നും ദിവസവേതനക്കാരെ നിയമിക്കില്ലെന്നും മന്ത്രി അറിയിച്ചു. നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പുവരുത്തുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് സീനിയർ റെസിഡന്റ് ഡോക്ടർമാരുടെ 500 തസ്തിക സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും രോഗികൾക്ക് ഇൻഷുറൻസ് സേവനം ഉറപ്പാക്കാൻ നടപടിയെടുക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു.

0: മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും 73,024 അപേക്ഷകൾ അംഗീകരിച്ചതായി മന്ത്രി അറിയിച്ചു. 76,338 അപേക്ഷകളാണ് ലഭിച്ചത്. പുതിയ മുൻഗണനാ കാർഡുകാർക്ക് അടുത്ത മാസം മുതൽ സൌജന്യ റേഷൻ നൽകുമെന്നും പദ്ധതി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീതി പരത്തുന്ന KM1 എന്ന മോഴയാനയെ മയക്കുവെടിവെച്ച് പിടികൂടുന്നതിന് ഗവൺമെന്റ് ഉത്തരവിട്ടതായി മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: 2008 മുതൽ ആറളം മേഖലയിലേക്ക് ഇറങ്ങുന്ന ആനക്കൂട്ടത്തിലെ ഏറ്റവും വലിയ മോഴയാനയാണ് KM1. വനാതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വിവിധ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് KM1 ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതെന്നും പ്രകോപനങ്ങളൊന്നുമില്ലാതെ വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും വ്യാപക നാശം വരുത്തുന്നതും വാഹനങ്ങളെ ആക്രമിക്കുന്നതും ആനയുടെ പതിവ് സ്വഭാവമായി മാറിയിട്ടുണ്ടെന്നും വനം വകുപ്പിന്റെ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചായിരിക്കും ദൌത്യം നടപ്പാക്കുക. ആനയ്ക്ക് അമിത സമ്മർദ്ദമുണ്ടാകും ാത്ത വിധം റേഡിയോ കോളർ ഘടിപ്പിച്ച് തുടർ നിരീക്ഷണവും ഉറപ്പാക്കും. നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദൌത്യത്തിന് മേൽനോട്ടം വഹിക്കും. ഏകോപനവും തുടർ നടപടികളും കണ്ണൂർ DFO നിർവഹിക്കും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലും പശ്ചിമബംഗാൾ വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ പയ്യന്നൂരിൽ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് സമാപിക്കും. പഞ്ചരത്ന കീർത്താലാപനത്തോടെയാണ് സമാപനം. വൈകിട്ട് ഹിന്ദുസ്ഥാന ജുഗൽബന്ദി അരങ്ങേറും. തുടർന്ന് സമാപന പരിപാടിയിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൌരസ്യ മുഖ്യാതിഥിയാകും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ 90 റൺസിനാണ് ഇന്ത്യ സിംബാബ്വെയെ പരാജയപ്പെടുത്തിയത്. ജയത്തോടെ 2-0 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. കാഞ്ഞങ്ങാട് മഞ്ഞം പൊതിക്കുന്ന ടൂറിസം പദ്ധതി നവംബറിൽ വിനോദസഞ്ചാരികൾക്ക് തുറന്നുകൊടുക്കുമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. മഞ്ഞം പൊതിക്കുന്ന സന്ദർശിച്ച കലക്ടർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കാസർകോട്ട് നിന്ന് P.ജഗന്നിവാസൻ.
2: ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആംഫി തിയേറ്റർ, റെസ്റ്റോറന്റ്, കഫ്റ്റീരിയ, പാർക്കിംഗ്, ലൈറ്റ് സംവിധാനം, ശുചിമുറികൾ എന്നിവ ഉടൻ പൂർത്തിയാക്കും. 3,60,00,000 രൂപയുടേതാണ് പദ്ധതി. പദ്ധതി പ്രദേശത്തിന് സമീപത്തുള്ള 50 സെന്റ് റവന്യൂ ഭൂമി തുടർ വികസനത്തിന് വിട്ടുകൊടുക്കുന്നതിനുള്ള പ്രപ്പോസൽ സമർപ്പിക്കുന്നതിനും കലക്ടർ നിർദ്ദേശം നൽകി. കുട്ടികളുടെ പാർക്കും ഇതിനോടൊപ്പം സ്ഥാപിക്കും. വാഹന നിരീക്ഷണത്തിന് കൂടി സൌകര്യപ്രദമായ വിശാലമായ ടൂറിസം കേന്ദ്രമായി ഇവിടെ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. സമീപത്തുള്ള ചെറിയ ഗുഹയെ കേവ് കഫ്റ്റീരിയായി വികസിപ്പിക്കാനും കലക്ടർ നിർദ്ദേശം നൽകി. കാഞ്ഞങ്ങാട് മാവുങ്കാൽ ആനന്ദാശ്രമത്തിന് സമീപത്തുള്ള കുന്നിൻ മുകളിലാണ് ടൂറിസം കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. മഞ്ഞമ്പതിക്കുന്നിൽ നിന്ന് നോക്കിയാൽ ഒരു വശത്ത് റാണിപുരവും മറുവശത്ത് അറബിക്കടലും വീക്ഷിക്കാനാവുമെന്ന സവിശേഷതയും ഇവിടെയുണ്ട്.
0: നീലേശ്വരത്തെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആവശ്യപ്പെട്ടു. ഗ്രാമത്തിന്റെ തനിമയും നഗരത്തുടിപ്പിന്റെ പുതുമയും നീലേശ്വരത്തിന്റെ ചരിത്ര സാംസ്കാരിക പാരമ്പര്യവും കണക്കിലെടുത്ത് നഗരത്തെ ജില്ലയുടെ സാംസ്കാരിക പൈതൃക നഗരമായി പ്രഖ്യാപിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ വികസന സമിതി യോഗത്തിൽ MLA ആവശ്യപ്പെട്ടു. പ്രവൃത്തികൾ പലതും സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് വൈകുകയാണെന്നും പരിഹരിക്കാൻ നടപടി വേണമെന്നും ആവശ്യമുയർന്നു. യോഗത്തിൽ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷയായി. രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ടൂറിസം സെമിനാർ സംഘടിപ്പിക്കും. മറ്റന്നാൾ രാവിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ സെമിനാർ CK കാസിം MLA ഉദ്ഘാടനം ചെയ്യും. ഉത്തരവാദിത്ത ടൂറിസം, അഡ്വഞ്ചർ ടൂറിസം സാധ്യതകൾ, ഹോംസ്റ്റേ ഫാം ടൂറിസം സാധ്യതകൾ എന്നീ വിഷയങ്ങളിൽ ക്ലാസുകൾ ഉണ്ടാകും. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തും സമീക്ഷ ഓമശ്ശേരിയും ചേർന്ന് സംഘടിപ്പിച്ച മഡ് ഫുട്ബോൾ മത്സരവും മീൻപിടുത്തവും ആവേശമായി. സമാപന സമ്മേളനം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ ഖാദി ഷോറൂമുകളിൽ ഓണം വിൽപ്പനയുടെ ഭാഗമായി വസ്ത്രങ്ങൾക്ക് 30% റിബേറ്റ് ലഭിക്കും. ജൂലൈ 23 മുതൽ ആഗസ്റ്റ് 25 വരെയാണ് റിബേറ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകരിച്ചു. പ്രഹ്ലാദ് ജോഷി പുതിയ വിദ്യാഭ്യാസ മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിൽ IT പഠനം പരിഷ്കരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഇന്ത്യ സിംബാബ്

7.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 അച്ചൈൻ സ്പീക്കിംഗ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15

9:30 ദേശീയ വാർത്തകൾ, 3:00 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 4:00 കഥ പറയും നേരം, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 7:00 തീരധ്വനി, 8:00 രാഘവസുധാസാഗരം, 9:00 നിർശാലികൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

പുതിയ ഗാനങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യൂ. ഗീതം മീഡിയയിലൂടെ പുറത്തിറങ്ങിയ ഗാനങ്ങളുടെ ഹൈ ക്വാളിറ്റി MP3 www.geetamstudio.com എന്ന ഒഫീഷ്യൽ സൈറ്റിൽ നിന്നും മിതമായ നിരക്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
1: ഭാഷാ പ്രാവീണ്യം വേഗത്തിൽ ആർജിച്ചെടുക്കുന്നത് പെൺകുട്ടികളാണെന്ന് പറയാറുണ്ട്. അതിൽ വല്ല സത്യവുമുണ്ടാകുമോ? അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ ഖാൻകരിക്കും. ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. എങ്കിലും ഭാഷ പ്രയോഗിക്കാനുള്ള കഴിവ് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണ്. വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ചുള്ള ഭാഷാപരമായ ടെസ്റ്റുകളിൽ പെൺകുട്ടികളിൽ കൂടുതൽ മികവ് കാണുന്നു, അവർ കാട്ടുകയും ചെയ്യുന്നു. ചെറുപ്പത്തിൽ പെൺകുട്ടികളാണ് ആദ്യം സംസാരിച്ചു തുടങ്ങുന്നത്. ഭാഷാ പ്രാവീണ്യം അവരുടെ ബുദ്ധിപരമായ എല്ലാ ചിന്തകളെയും ബാധിക്കുന്നു. വായിക്കാനുള്ള ശേഷി പെട്ടെന്ന് കൈവരിക്കുന്നതും പെൺകുട്ടികളാണ്. അക്ഷരനിശ്ചയം, പദസ്വാധീനം, വ്യാകരണം എന്നീ കാര്യങ്ങളിൽ പെൺകുട്ടികൾ മുന്നിൽ തന്നെയാണ്. ഓർമ്മയുടെ കാര്യത്തിലും മനഃപ്പാഠം പഠിക്കുന്നതിലും ഓർമ്മയിൽ സൂക്ഷിക്കാനും പെൺകുട്ടികൾക്ക് പ്രത്യേകമായ കഴിവുണ്ട്. ഓർമ്മശക്തി മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള പരീക്ഷകളിൽ അവർ മുൻനിരയിലായിരിക്കും. പെൺകുട്ടികൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതും അതുകൊണ്ടാകാം. പൊതുവിജ്ഞാനത്തിലും പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കലിലും ഉത്തരം കണ്ടെത്തുന്നതിലും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാൽ ആൺകുട്ടികളാണ്. ഇതൊക്കെയാണെങ്കിലും, അതായത് വ്യത്യസ്തതകൾ ഏറെയുണ്ടെങ്കിലും, ഇരുവിഭാഗവും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അത് തിരിച്ചറിയാനും കഴിയും. എങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്, അതിനെ തള്ളിക്കളയാനും വയ്യ. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൗപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെ തുടർന്ന് CJPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ അറിയിച്ചു.
1: FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है. जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा, इस बात को हम लोगों ने माना है. कंपनसेशन अकॉर्डिंग टू द रूल्स एंड रेगुलेशंस व्हाटएवर मैक्सिमम विल बी पॉसिबल दैट विल बी गिवन टू देम.
0: അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധിക ചുമതല നൽകി. ഏറെ വിശ്വസ്തയോടെ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും ശ്രീ പ്രഹ്ലാദ് ജോഷി വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഇന്ന് രാവിലെ 11 മണിക്ക്. ഹിന്ദി പ്രക്ഷേപണത്തിന് ശേഷം പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ദൂരദർശനിലൂടെയും ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലൂടെയും പരിപാടി കേൾക്കാം. മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനവേളയിൽ ഈ 3 യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള മേഖലകളിൽ സഹകരണം വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഉന്നതതല ചർച്ചകൾ നടന്നു. മോൾഡോവ, നോർത്ത് മാസിഡോണിയ എന്നിവിടങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം, 3 പതിറ്റാണ്ടിന് ശേഷമുള്ള റൊമാനിയൻ സന്ദർശനം എന്നിങ്ങനെ നിരവധി ചരിത്ര നാഴികക്കല്ലുകൾ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഈ സന്ദർശനങ്ങൾ. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ ആദരവോടെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് 27-ാമത് കാർഗിൽ വിജയ് ദിവസ്. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെ ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. ഏതു വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഒരു റിപ്പോർട്ട്.
2: ചരിത്രത്തിലെ ഒരു നിർണായക അധ്യായമായിരുന്നു കാർഗിൽ യുദ്ധം. 1999 മെയ് മാസത്തിൽ നിയന്ത്രണരേഖ മറികടന്ന് പാകിസ്ഥാൻ സൈന്യം കാർഗിൽ മേഖലയിലെ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾ കയ്യേറിയതോടെയാണ് യുദ്ധം ആരംഭിച്ചത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു. വ്യോമസേന ഓപ്പറേഷൻ സഫേദ് സാഗർ മുഖേനയും നാവികസേന സമുദ്രമേഖലയിൽ വിന്യാസം ശക്തമാക്കിയും സൈന്യത്തെ പിന്തുണച്ചു. രണ്ടു മാസത്തിലേറെ നീണ്ട കനത്ത പോരാട്ടത്തിനൊടുവിൽ ജൂലൈ 26 കാർഗിലിലെ എല്ലാ അധിനിവേശ പ്രദേശങ്ങളും ഇന്ത്യ തിരിച്ചുപിടിച്ചു. 27 കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം ആതിഥേയത്വം വഹിക്കും. ധീര സൈനികർക്ക് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് നിർണായകമായ നിമിഷമാണിതെന്ന് കേന്ദ്ര സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എയർ സുവിധ 2.0 എന്ന പേരിൽ ചില വ്യാജ വെബ്സൈറ്റുകളും പോർട്ടലുകളും യാത്രക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് തട്ടിപ്പ് നടത്തുന്നതായി കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. എയർ സുവിധ 2.0 സേവനങ്ങൾ പൂർണ്ണമായും സൌജന്യമാണെന്നും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോം സമർപ്പിക്കുന്നതിന് യാതൊരുവിധ പണവും നൽകേണ്ടതില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സ്വർണ്ണക്കടത്തിനെതിരെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് രാജ്യവ്യാപകമായി നടത്തിയ പരിശോധനകളിൽ 27 kg സ്വർണം പിടിച്ചെടുത്തു. 12 അറസ്റ്റിലായി. വിമാനങ്ങളിലെ ശൌചാലയങ്ങൾ, വാഹനങ്ങളിലും പാത്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ അറകൾ എന്നിവയ്ക്ക് പുറമേ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലും സ്വർണം കടത്താനുള്ള ശ്രമവും DRI തടഞ്ഞു. കൊച്ചിയിലും ഗുവാഹത്തിയിലുമായി 2 വ്യത്യസ്ത പരിശോധനകളിൽ ഏകദേശം 2 kg വിദേശ സ്വർണം DRI പിടികൂടിയിരുന്നു. നിർമ്മിത ബുദ്ധി സാങ്കേതിക മേഖലയിൽ കാലാനുസൃതമായി വരുത്തുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പൊതുവിദ്യാലയങ്ങളിലെ IT പഠനവും പരിഷ്കരിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കൈറ്റ് മുഖേന നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാങ്കേതിക വിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും പദ്ധതിയിലൂടെ ഉറപ്പാക്കും. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്നുവരുന്ന 21 തുരീയം സംഗീതോത്സവത്തിന് ഇന്ന് സമാപനം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിലാണ് 41 ദിവസത്തെ സംഗീതോത്സവം. കണ്ണൂരിൽ നിന്ന് ആകാശവാണി ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സംഗീത പ്രതിഭകൾ പങ്കെടുത്ത തുരീയം ആസ്വാദകർക്ക് ഏറെ ആനന്ദദായകമായിരുന്നു. ഹിന്ദുസ്ഥാനിയിലെയും കർണാടകയിലെയും പ്രഗത്ഭർ തീർത്ത നാദധാര പയ്യന്നൂരിന്റെ സായാഹ്നങ്ങളെ സമ്പന്നമാക്കി. കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും നിരവധി പേർ തുരീയം സംഗീതോത്സവം ആസ്വദിക്കാനായി എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് നടക്കുന്ന സമാപന പരിപാടിയിൽ പുല്ലാങ്കുഴലിൽ നാദവിസ്മയം തീർക്കുന്ന പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ മുഖ്യാതിഥിയായി പങ്കെടുത്തു.
0: കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. കാനഡയിൽ നടന്ന ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. ഈജിപ്തിന്റെ റുഖയ്യ സലീമിനെ 3-0 തോൽപ്പിച്ചാണ് അനാഹത് ജൂനിയർ ലോക കിരീടം സ്വന്തമാക്കിയത്. ഇതോടെ ഈ വിഭാഗത്തിൽ കിരീടം നേടുന്ന രാജ്യത്തെ ആദ്യ സ്ക്വാഷ് താരമായി 18-കാരിയായ അനാഹത് മാറി. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരിയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 ഇന്ത്യ വിജയിച്ചു. 3 പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, രാഷ്ട്രപതി ദ്രൌപദി മുർമു സ്വീകരിച്ചു. പ്രഹ്ലാദ് ജോഷിക്ക് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് 136-ാം പതിപ്പ് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം ലഭ്യമാകും. രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരെ അനുസ്മരിച്ച് ഇന്ന് 27-ാം കാർഗിൽ വിജയ് ദിവസ്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. കേരളത്തിൽ മഴ ശക്തമാകും. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ലോക സ്ക്വാഷ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പെൺകുട്ടികളുടെ സിംഗിൾസിൽ ഇന്ത്യൻ താരം അനാഹത് സിംഗിന് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളെ നമുക്കറിയാം. എന്നാൽ ഒരേ സമയം കരയിലും വെള്ളത്തിലും കാലുകൾ ഊന്നി കഴിയുന്ന ചില സസ്യങ്ങൾ പ്രകൃതിയിലുണ്ട്. പ്രകൃതിയുടെ മഹാ അത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ സസ്യങ്ങളുടെ പേരാണ് കണ്ടൽ. കരയുടെ കാവൽക്കാരനാണ് കണ്ടൽ എന്ന് പറയാം. കരയിലും വെള്ളത്തിലും കാൽ നട്ട് കഴിയുമ്പോഴും കരയോട് കൂട്ടുകൂടാനാണ് കണ്ടലിന് ഇഷ്ടം. വെള്ളപ്പൊക്കത്തിൽ നിന്നും കടലാക്രമണങ്ങളിൽ നിന്നും കര ഇടിച്ചിലിൽ നിന്നുമൊക്കെ കരയെ കാക്കുന്നത് കണ്ടലെന്ന കാവൽക്കാരനാണ്. ഇന്ന് ജൂലൈ 26 ലോക കണ്ടൽ കാട് സംരക്ഷണ ദിനമാണ്. ഇന്ന് 2015 മുതൽ യുനെസ്കോയാണ് ഈ ദിനം ആചരിക്കുന്നത്. കണ്ടൽ കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം. കേരളമടക്കമുള്ള തീരദേശങ്ങളിൽ സുനാമി വൻ നാശം വിതച്ചപ്പോൾ സുനാമിയുടെ നാശങ്ങളിൽ നിന്ന് കരകയറാൻ പലയിടത്തും തീരങ്ങളെ സഹായിച്ചത് കണ്ടൽ കാടുകളായിരുന്നു. വൻ മതിൽ പോലെ കരയെ കാത്തുരക്ഷിക്കുന്ന കണ്ടൽ കാടുകളെ ഒരു കാലത്ത് ഉപയോഗശൂന്യമായി മനുഷ്യൻ കണക്കാക്കിയിരുന്നു. ലോകത്തിലെ ഏതാണ്ട് 80% കണ്ടൽ കാടുകളും ഇന്ന് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. വിവിധ ജീവജാലങ്ങളാൽ സമ്പന്നമായ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ് കണ്ടൽ കാടുകൾ. ദുർബല ആവാസ വ്യവസ്ഥയുടെ ഗണത്തിൽപ്പെടുത്തി കണ്ടൽ കാടുകളെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ, അതായത് കാൽ നൂറ്റാണ്ടിലേറെയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇപ്പോൾ സംരക്ഷിച്ചു വരികയാണ്. ലോകത്താകെ 80 ഏകദേശം 1.5 കോടി ഹെക്ടർ പ്രദേശത്ത് കണ്ടൽ കാടുകൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ ഇത് 6470 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ലോകത്താകമാനം 60-70 വർഗത്തിൽപ്പെട്ട കണ്ടൽ കാടുകൾ ഉണ്ട്. കാഴ്ചയിലും സ്വഭാവത്തിലും മറ്റ് ചെടികളിൽ നിന്ന് വ്യത്യസ്തമാണ് കണ്ടലുകൾ. കരയിലും വെള്ളത്തിലുമായി നിൽക്കുന്നതിനാൽ ഇവയെ ഉഭയസസ്യങ്ങളെന്നാണ് പറയുന്നത്. തീരെ ചെറിയ കുറ്റിച്ചെടികൾ മുതൽ 60 മീറ്ററോളം ഉയരം വയ്ക്കുന്ന വൻ മരങ്ങൾ വരെയുണ്ട് ഇവയിൽ. ലോകത്തിലെ ഉഷ്ണമിത ശീതോഷ്ണ മേഖലകളിൽ ഇവയെ കാണാം. കണ്ടലുകളെ ഏറ്റവും അധികം കണ്ടുവരുന്ന തെക്ക് കിഴക്കൻ ഏഷ്യയാണ് ഇവയുടെ ജന്മദേശമെന്ന് കരുതപ്പെടുന്നു. ഓരുവെള്ളം കയറി ഇറങ്ങുന്ന ജലാശയങ്ങളുടെ തീരത്താണ് കണ്ടലിനെ സാധാരണ കണ്ടുവരുന്നത്. അതിനാൽ കൊടും ചൂട്, ചെളി, ഉപ്പുവെള്ളം എന്നിവയൊക്കെയാണ് കണ്ടലിൻ്റെ സ്ഥിരം കൂട്ടാളികൾ. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ അസാധാരണ കഴിവാണ് കണ്ടൽ ചെടികൾക്കുള്ളത്. ലവണാംശം കൂടുതലുള്ള നദീമുഖ ഡെൽറ്റകൾ, അഴിമുഖത്തെ ചെടിത്തട്ടുകൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവിടങ്ങളിലായി കണ്ടുവരുന്ന ഹാലോഫൈറ്റ് സസ്യങ്ങളാണ് കണ്ടലുകൾ. കണ്ടലുകൾ ദൂരെ നിന്ന് കണ്ടാൽ കരയ്ക്കും വെള്ളത്തിനുമിടയിൽ ഒരു അരപ്പട്ട കെട്ടിയിരിക്കുന്നത് പോലെ തോന്നും. കരയിലെ കാടിനെ തൊട്ടടുത്തുള്ള വെള്ളവുമായി നേരിട്ട് മുട്ടാൻ അനുവദിക്കാത്ത ഇടനിലക്കാരനാണ് കണ്ടലുകളെന്ന് പറയാം. വേലിയേറ്റവും വേലിയിറക്കവും മൂലമുണ്ടാകാവുന്ന നിരന്തര ക്ഷതങ്ങളിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നുമൊക്കെ കരയെ സംരക്ഷിക്കുന്നത് ധാരാളം ഊന്ന് വേരുകളുള്ള കണ്ടൽ കാടുകളാണ്. ഭക്ഷ്യച്ചങ്ങലയിലെ പ്രധാന കണ്ണി കൂടിയാണ് കണ്ടൽ കാടുകൾ. വിവിധതരം സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, കൊഞ്ചുകൾ, മത്സ്യങ്ങൾ, സൂക്ഷ്മജീവികളായ പ്ലവകങ്ങൾ തുടങ്ങിയവ ഇവിടെയുണ്ട്. ഇക്കൂട്ടത്തിലെ ജലജീവികളിൽ പലതും മുട്ടയിടുന്നത് കണ്ടൽ വേരുകൾക്കിടയിലുള്ള ഇളകിയ ചെളി ചേർന്ന മണ്ണിലാണ്. ലോകത്തിലെ വൻ നദീമുഖങ്ങളിൽ മിക്കതും കണ്ടൽ കാടുകളാൽ സമൃദ്ധമാണ്. മറ്റ് സസ്യങ്ങളിൽ നിന്ന് കണ്ടലിനെ വ്യത്യസ്തമാക്കുന്ന പല കാരണങ്ങളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ വേരുകൾ. തലതിരിയൻ വേരാണ് കണ്ടലിന്. എല്ലാ സസ്യങ്ങളും വേരുകൾ ഭൂമിയിലേക്ക് നീട്ടി വളർത്തുമ്പോൾ കണ്ടലിന്റെ വേരുകൾ മണ്ണിൽ നിന്നും മുകളിലേക്കാണ് വളരുന്നത്. കണ്ടലുകൾ വളരുന്നത് ഓക്സിജന്റെ അളവ് തീരെ കുറവുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ്. അതാണ് ഇതിന് കാരണം. ഇങ്ങനെ വളരുന്ന വേരുകളിൽ ചിലത് ഓക്സിജൻ ആഗിരണം ചെയ്യാൻ കഴിവുള്ളവയാണ്. അത്തരം വേരുകളിൽ നേർത്ത സുഷിരങ്ങളും കാണും. ഇങ്ങനെയുള്ള വേരുകളെ ബ്രീത്തിങ് റൂട്ട്സ് എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. കണ്ടൽ ചെടിയുടെ മറ്റൊരു പ്രധാന പ്രത്യേകത അതിൻ്റെ വിത്തുകളാണ്. അമ്മ ചെടിയിൽ നിന്ന് തന്നെ വിത്തുകൾ പൂർണ്ണ വളർച്ച എത്തുകയും മുള പൊട്ടുകയും ചെയ്യുന്നു. മുള പൊട്ടിയ വിത്തുകൾ ചെടിയിൽ നിന്ന് പൊഴിഞ്ഞ് താഴെ കിടന്ന് വളരും. ഉപ്പുരസം അധികമുള്ള ജലത്തിൽ വിത്തുകൾക്ക് അതിജീവിക്കുവാനുള്ള ഒരു പ്രത്യേകതയാണിത്. വിത്തായിരിക്കുമ്പോൾ തന്നെ ലവണാംശം അധികമുള്ള ജലം വലിച്ചെടുക്കാനും അതുവഴി മറ്റ് സസ്യങ്ങൾക്ക് അതിജീവിക്കാനാവാത്ത സാഹചര്യത്തിൽ നിലനിൽക്കാനും കണ്ടലുകൾക്ക് കഴിയുന്നു. സാധാരണ സസ്യങ്ങൾക്കൊന്നും ഉപ്പുവെള്ളത്തിൽ ഒരു ദിവസം പോലും കഴിയാനാവില്ല. കണ്ടലിന്റെ മറ്റൊരു പ്രധാന കഴിവാണ് ചതുപ്പ് നിലത്തേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകൾ. ഈ വേരുകൾ ചെടിയെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നു. മറ്റു പല ചെടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ കണ്ടൽ ചെടികളെ മനുഷ്യരിൽ പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. ചില പ്രത്യേക സാഹചര്യങ്ങൾ ചേർന്ന് വന്നാൽ മാത്രം ജീവിതം നിലനിർത്താൻ ശേഷിയുള്ള സസ്യങ്ങളാണ് കണ്ടലുകൾ. ചെളി ചേർന്ന മണ്ണിൽ ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്ന ഊന്നുവേരുകൾ, വായു വലിച്ചെടുക്കാൻ സഹായിക്കുന്ന സൂചി വേരുകൾ, മരുഭൂമിയിലെ സസ്യങ്ങളുടേതുപോലുള്ള ആന്തരിക ഘടന എന്നിവയെല്ലാം കണ്ടലിന്റെ പ്രത്യേകതകളാണ്. ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന ജലാശയങ്ങളുടെ കരയിലാണല്ലോ കണ്ടലുകൾ വളരുക. ഉപ്പിന്റെ അംശം കരയിലേക്ക് അരിച്ചിറങ്ങാതെ ഓരോ ജലവും ശുദ്ധജലവും തമ്മിലുള്ള ബാലൻസ് നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. ഭക്ഷ്യച്ചങ്ങലയിൽ മുകൾ തട്ടിലുള്ള മാംസഭോജികളുടെ പ്രധാന ആവാസ വ്യവസ്ഥയാണ് കണ്ടൽ കാടുകൾ. കണ്ടൽ ഇല്ലാതായാൽ ഇത്തരം ജീവികളും അതുവഴി പ്രകൃതിയുടെ ഭക്ഷ്യച്ചങ്ങലയും ഭീഷണിയിലാകും. നമ്മുടെ നാട്ടിലെ കണ്ടൽ കാടുകളിൽ ഒരു കാലത്ത് ധാരാളം കണ്ടുവന്നിരുന്ന നീർനായ, ചീങ്കണ്ണി, പെരുമ്പാമ്പ്, കടുവ തുടങ്ങിയ ജന്തുക്കളുടെ എണ്ണം ഇന്ന് നന്നേ കുറഞ്ഞിരിക്കുന്നു. ലോകത്തിലെ പല നഗരങ്ങളും കണ്ടൽ കാടുകൾ നശിപ്പിച്ച് സൃഷ്ടിച്ചവയാണ്. ഇന്ത്യയിൽ കൽക്കത്തയും മുംബൈയും കൊച്ചിയുമെല്ലാം കണ്ടൽ പ്രദേശത്ത് നിലകൊള്ളുന്നവയാണ്. നഗരങ്ങൾ വളരും തോറും ഈ കണ്ടലുകൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിറകിനായും മീൻ പിടിക്കാനുള്ള നാരുകൾക്കുമായാണ് മുൻപൊക്കെ ഈ കണ്ടലുകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നത്. നേരിട്ടുള്ള മറ്റ് പ്രയോജനങ്ങൾ നൽകാത്ത പാഴ്ചെടികൾ എന്ന നിലയ്ക്കും മനുഷ്യൻ കണ്ടൽ കാടുകളെ കണ്ടം തുണ്ടം നശിപ്പിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൽ പലയിടങ്ങളിലും കണ്ടൽ കാടുകൾ വെച്ചുപിടിപ്പിക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അവ വളരാൻ പറ്റിയ സ്ഥലങ്ങൾ കൂടുതലും ഇന്ന് സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. മനുഷ്യന് കഴിയാൻ വേണ്ട സകല സൗകര്യങ്ങളുമുള്ള ഒരു നാട്ടിൽ ജനപ്പെരുപ്പം കൂടുതലായിരിക്കുമല്ലോ. മത്സ്യങ്ങളെ സംബന്ധിച്ച് അതുപോലെയാണ് കണ്ടൽ കാടുകൾ. നിരവധി മത്സ്യങ്ങൾ കഴിഞ്ഞുകൂടുന്ന വലിയ ആവാസ കേന്ദ്രങ്ങളാണ് കണ്ടൽ കാടുകൾ. നമ്മുടെ മത്സ്യസമ്പത്തിന്റെ ഒരു ഭാഗം ഇവയുടെ സംഭാവനയാണ്. കണ്ടൽ കാടുകൾ മത്സ്യങ്ങളുടെ വംശവർദ്ധനയ്ക്ക് അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കുന്നു എന്നതാണ് ഇതിനുള്ള പ്രധാന കാരണം. മരുന്നുകൾക്കായും കണ്ടൽ ചെടികൾ ഉപയോഗിക്കാറുണ്ട്. ഇവയുടെ ഇല, വേര്, വിത്ത് തുടങ്ങിയവ ചർമ്മരോഗങ്ങൾക്കും കണ്ണിനുണ്ടാകുന്ന ചില അസുഖങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. കൊഞ്ചുകൾ, ഞണ്ടുകൾ, വിവിധ ഇനം മത്സ്യങ്ങൾ എന്നിവയുടെ കൃഷിക്കായും കണ്ടൽ ജലാശയങ്ങൾ ഉത്തമമാണ്. ഇതിനു പുറമെ കെട്ടിടങ്ങൾ, കുടിലുകൾ, വസ്ത്രം, ലെതർ, ഫൈബർ, കാലിത്തീറ്റ, വളം, പാക്കേജിംഗ് ബോക്സുകൾ, കടലാസ് ഉൽപ്പന്നങ്ങൾ

0: കണ്ടെത്താനും കണ്ടലുകൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഒട്ടനവധി പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളായ ഇവിടം വിനോദസഞ്ചാരത്തിന് വലിയ സാധ്യതകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ പരമ്പരാഗതമായ ഔഷധ ചെടികളുടെയും ഗവേഷണങ്ങൾക്ക് ആവശ്യമായ സസ്യങ്ങളുടെയും ഉറവിടം കൂടിയാണ് കണ്ടലുകൾ. കണ്ടലുകൾ പരിസ്ഥിതിക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ നിരവധിയാണ്. നമ്മുടെ തീരപ്രദേശങ്ങളെ വെള്ളപ്പൊക്കം, സുനാമി, കൊടുങ്കാറ്റ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കണ്ടലുകൾക്ക് കഴിയും. കരയിലേക്ക് ഉപ്പിന്റെ അംശം അരിച്ചിറങ്ങാതെ കാക്കുന്ന കണ്ടൽക്കാടുകൾ ദേശാടന പക്ഷികളുടെ ഇടത്താവളം കൂടിയാണ്. നമ്മുടെ തീരപ്രദേശങ്ങളെ പച്ച പുതച്ച് സുന്ദരമാക്കുന്നതും കണ്ടൽക്കാടുകളാണ്. കഴിഞ്ഞ, അതായത് കേരളത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ എല്ലാം ഉണ്ടായ സുനാമി പോലുള്ള വൻ ദുരന്തങ്ങളെ ഒരു പരിധിവരെ ചെറുത്തത് അവിടങ്ങളിലെ കണ്ടൽക്കാടുകളാണ്. പ്രാദേശികമായ മഴയുടെ അളവിൽ വനങ്ങളെ പോലെ തന്നെ കണ്ടൽക്കാടുകൾക്കും പങ്കുണ്ട്. കണ്ടലിന്റെ വേരുകൾ ഭൂമിയിൽ ആഴ്ന്നിറങ്ങി ഒരു വൻ മതില് പോലെ മൺതിട്ടകളെ സംരക്ഷിക്കുന്നു. അനേകം പക്ഷികൾക്ക് കൂടുകൂട്ടി മുട്ടയിടാനുള്ള സാഹചര്യം ഒരുക്കുന്നത് വഴി പക്ഷികളുടെയും രക്ഷകരാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയാം. തട്ടേക്കാട് പോലുള്ള പക്ഷി സങ്കേതങ്ങളിൽ ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ എത്തുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇത്തരം തിരിച്ചറിവുകളിലൂടെ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കാൻ സർക്കാരുകളും വിവിധ ഗവേഷണ സ്ഥാപനങ്ങളും അന്താരാഷ്ട്ര സംഘടനയായ യുനെസ്കോ ഉൾപ്പെടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കണ്ടലുകൾ നശിപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധവുമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കണ്ടലുകളുടെ പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്താൻ ഇന്ന് നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു ദുഃഖസത്യമാണ്. കണ്ടൽക്കാട് സംരക്ഷണ ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലും ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മിഥ്യാധാരണകളും ബന്ധങ്ങളെ തകർക്കുന്ന ഈഗോയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഈഗോ പരിപാടിയുടെ 6th ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് മനുഷ്യ ബന്ധങ്ങളിൽ വില്ലനാകുന്ന ഈഗോയുടെ മറ്റൊരു ഭാവത്തെ കുറിച്ചാണ്. ചില മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിക്കുന്ന പോലെ മറ്റാർക്കും ചിന്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എന്റെ അത്രയും വിവരമോ സംസ്കാരമോ ചുറ്റുമുള്ളവർക്കില്ല എന്ന ഭാവം കൊണ്ട് കിടക്കുന്നവർ. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഗ്രാൻഡിയോസിറ്റി അഥവാ മിഥ്യാധാരണ എന്നാണ് പറയുന്നത്. ഈ ഭാവം എങ്ങനെയാണ് ബന്ധങ്ങളെ തകർക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഇവരുടെ ഉയർന്ന ചിന്താഗതിക്കാരനാണെന്ന മിഥ്യാധാരണ ആണ് ഇവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഉയർന്ന തലത്തിലുള്ള ചിന്താഗതി ഉള്ളവരാണെന്ന് അവർ സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്. തങ്ങളുടെ അറിവും അനുഭവവും മാത്രമാണ് ശരിയെന്നും പങ്കാളിയോ സുഹൃത്തുക്കളോ സംസാരിക്കുന്ന കാര്യങ്ങൾ തികച്ചും വിഡിത്തമാണെന്ന് ഇവരങ്ങ് വിശ്വസിക്കും. ഈ മിഥ്യാധാരണ മറ്റുള്ളവരെ മാനസികമായി ചെറുതാക്കി കാണാൻ ഇവരെ പ്രേരിപ്പിക്കുകയാണ്. ഇനി ഇവരുടേതാണെങ്കിലോ നിരക്കാത്ത പ്രതീക്ഷകളാണ് ഇവർക്കുള്ളത്. താൻ വലിയ ആളാണെന്ന ചിന്ത മനസ്സിൽ വളരുമ്പോൾ ഇവർ മറ്റുള്ളവരോടുള്ള പ്രതീക്ഷകളും വല്ലാതെ ഉയരും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു ചോദ്യവും കൂടാതെ എല്ലാവരും അനുസരിക്കണം, എന്റെ നിലവാരത്തിനനുസരിച്ച് മറ്റുള്ളവർ ഉയരണം എന്നിങ്ങനെ പ്രായോഗികമല്ലാത്ത നിരക്കാത്ത പ്രതീക്ഷകൾ ഇവർ പങ്കാളിയിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും വെച്ചു പുലർത്തും. ഇത് ബന്ധങ്ങളിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കും. ഇവിടെ ഒരു ചെറിയ കഥ ഞാൻ സൂചിപ്പിക്കാം, അപ്പോൾ ഇത് വ്യക്തമാകും. പ്രശസ്തനായ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, വലിയ അറിവുള്ള വ്യക്തി. പക്ഷേ വീട്ടിൽ വന്നാലോ ഭാര്യയോടും മക്കളോടും സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈഗോ ഉണരും. ഭാര്യ എന്ത് പറഞ്ഞാലും നിനക്കതിനെ പറ്റി എന്തറിയാം, നീ അതൊന്നും ചിന്തിക്കാൻ വിവരമില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കളയും. മക്കളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെപ്പോലും നിലവാരമില്ലാത്തതെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തും. ഒടുവിൽ അറിവുകളേറെ ഉണ്ടായിട്ടും ആ പ്രൊഫസർ കുടുംബത്തിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെട്ടു. കാരണമെന്താണ്? അദ്ദേഹത്തിന്റെ വലിയ അറിവുകളേക്കാൾ ആ കുടുംബം ആഗ്രഹിച്ചത് ചെറിയ ചെറിയ സ്നേഹപ്രകടനമായിരുന്നു. അതവർക്ക് കിട്ടിയില്ല. ഇനി ഇതിന്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് നോക്കാം. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഈ ഗ്രാൻഡിയോസിറ്റി അഥവാ ഉയർന്ന ഭാവം യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധ മാർഗമാണ്. ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ആത്മവിശ്വാസക്കുറവിനെയും തങ്ങൾ എവിടെയെങ്കിലും തോറ്റുപോകുമോ എന്ന ഭയത്തെയും മറച്ചു പിടിക്കാൻ ഇവർ ധരിക്കുന്ന ഒരു മുഖംമൂടിയാണ് ഈ വലിയ ഈഗോ. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് മാത്രമേ ഇവർക്ക് സ്വന്തം അഹന്ത നിലനിർത്താൻ കഴിയൂ. ഇവർക്ക് സഹാനുഭൂതിയുടെ അഭാവവുമുണ്ട്, അതായത് ലാക്ക് ഓഫ് എംപതി. ഇത്തരക്കാരുടെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്, ഇവർക്ക് മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് കുറവായിരിക്കും, അതായത് എംപതി കുറവായിരിക്കും എന്നതാണ്. പങ്കാളിയുടെ വിഷമങ്ങളോ ആവശ്യങ്ങളോ മനസ്സിലാക്കാൻ ഇവരുടെ വലിയ ഈഗോ അനുവദിക്കില്ല. എന്റെ ചിന്തകളാണ് പ്രധാനം, ബാക്കിയുള്ളവരുടെ വികാരങ്ങൾ വെറും നിസാരമാണ് എന്ന മനോഭാവം ഇതോ ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കും. ഇവർക്ക് ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും. രണ്ട് വ്യക്തികൾ തുല്യരായിരിക്കുമ്പോൾ മാത്രമേ അവിടെ ആരോഗ്യകരമായ ഒരു ആശയവിനിമയം നടക്കൂ, അത് നിങ്ങൾക്കറിയാം. എന്നാൽ ഈഗോ ഉള്ള വ്യക്തി പലപ്പോഴും ഒരു ന്യായാധിപന്റെ കസേരയിലായിരിക്കും ഇരിക്കുക. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇവർ തയ്യാറാകില്ല. പകരം ഉപദേശിക്കാനും കുറ്റപ്പെടുത്താനും മാത്രമേ ഇവർ ശ്രമിക്കൂ. ഇത് പങ്കാളിയെ സംസാരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ബന്ധത്തിന്റെ ഊഷ്മളത ഇല്ലാതാക്കുകയും ചെയ്യും. ഇതൊക്കെ ദാമ്പത്യ ബന്ധങ്ങളിൽ എത്രത്തോളം പ്രശ്നമുണ്ടാക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇനി എന്താണ് ഇവിടെ വേണ്ടത്? എന്താണ് മാറ്റത്തിനുള്ള വഴി? ഈഗോയിൽ നിന്ന് മോചനം നേടി ബന്ധങ്ങൾ നിലനിർത്തണ്ടേ? ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. വിനയം ശീലിക്കുകയാണ് വേണ്ടത്. അറിവോ ചിന്താഗതിയോ എത്ര ഉയർന്നതാണെങ്കിലും മനുഷ്യനെന്ന നിലയിൽ എല്ലാവരും തുല്യരാണ്. അത് സ്വയം ഓർക്കണം. അതുപോലെ മറ്റുള്ളവരെ അംഗീകരിക്കണം. ഓരോ വ്യക്തിക്കും അവരുടേതായ ചിന്തകളും ശരികളുമുണ്ട്. അത് മനസ്സിലാക്കി അവരെ ബഹുമാനിക്കണം. പ്രതീക്ഷകൾ കുറയ്ക്കണം. മറ്റുള്ളവർ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കണമെന്ന വാശി ഒഴിവാക്കുക. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം എത്ര വലിയ ചിന്തകനായാലും ശാസ്ത്രജ്ഞനായാലും സ്നേഹമില്ലാത്ത ബന്ധങ്ങൾക്ക് അവിടെ യാതൊരു വിലയുമില്ല. നമ്മുടെ ഈഗോ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ഭാവം നമ്മളെ എത്തിക്കുന്നത് എവിടേക്കായിരിക്കും? വലിയ ഒറ്റപ്പെടലിലേക്കായിരിക്കും. അതുകൊണ്ട് മിഥ്യാധാരണകൾ മാറ്റിവെച്ച് വിനയത്തോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയണം. ശരിയല്ലേ? അപ്പോൾ ഈഗോ അല്പമെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണ്ടേ? ഇനി വരുന്ന ഭാഗങ്ങൾ മുടങ്ങാതെ മനസ്സിലാക്കുക. നാളെ ഇതേ സമയം ഈ പരിപാടി ഉണ്ടാകും. മുടങ്ങാതെ കേൾക്കാൻ ശ്രമിക്കുക. ഞാൻ നിങ്ങളുടെ

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBA ഫുൾ ടൈം ക്ലാസുകൾ ഓഗസ്റ്റ് 5 ആരംഭിക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ അന്ന് രാവിലെ 9 ക്ലാസ്സിൽ എത്തണം. ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഈ മാസം 31 അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8075240005, മറ്റൊരു നമ്പർ 9446260756. തലച്ചിറ യൂനുസ് കോളേജ് ഓഫ് പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷത്തെ ലാറ്ററൽ എൻട്രി റെഗുലർ വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 799-4-9-8-1-1-1. അസാപ് കേരളയും ആയുർവേദ പ്രമോഷൻ സൊസൈറ്റിയും സംഘടിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ആയുർവേദ തെറാപ്പിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ച 18-40 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 9 തിയറി പ്രാക്ടിക്കൽ പരിശീലനവും 3 ഇന്റേൺഷിപ്പും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ആശുപത്രികൾ, പഞ്ചകർമ്മ കേന്ദ്രങ്ങൾ, വെൽനസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ തൊഴിൽ അവസരം ലഭ്യമാക്കുന്നതോടൊപ്പം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും ഈ കോഴ്സ് സഹായകമാകും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8075-9353-31, മറ്റൊരു നമ്പർ 6238-98-40-94. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് ഒഴിവുണ്ട്. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിടെക്കും എംടെക്കും, ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് നിർബന്ധം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 കോളേജിൽ നടക്കുന്ന എഴുത്തു പരീക്ഷാഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0476-266-595. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ ത്രിവത്സര റെഗുലർ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ July 28 ഓഗസ്റ്റ് 1 നടത്തുന്നു. ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് August 14 കോളേജിൽ ബന്ധപ്പെടണം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ 3 ഡിപ്ലോമ കോഴ്സ്, ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സ് എന്നിവയിൽ റെഗുലർ, സെൽഫ് ഫിനാൻസ് മോഡുകളിൽ വിവിധ ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 28-9 സ്പോട്ട് അഡ്മിഷൻ നടക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നവർക്കും പങ്കെടുക്കാം. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത: 12 അവസാന തീയതി 31. MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലേക്ക് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് പുതുതായി അപേക്ഷ നൽകാൻ 4 രാവിലെ 11 സമയം അനുവദിച്ചു. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി പ്രോഗ്രാമുകളിലേക്ക് നിലവിൽ അപേക്ഷ നൽകിയവർക്ക് മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകൾ കൂട്ടിച്ചേർക്കുന്നതിനും കാറ്റഗറി ക്ലെയിമുകൾക്കും അവസരമുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഉത്തരപേപ്പറിന്റെ പകർപ്പ് എന്നിവയ്ക്കായി 29 അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടു കൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC, ST, OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC, ജനറൽ കാറ്റഗറി, EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474-2-7676-35, മറ്റൊരു നമ്പർ 9072216-937. തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ ഹാളിൽ July 26 ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 വരെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, HbA1c, ECG, ബോൺ മിനറൽ ഡെൻസിറ്റി തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാണ്. കൂടാതെ ഓർത്തോ പീഡിയാട്രിക് ENT ജനറൽ മെഡിസിൻ തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0474275700.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ഈ ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8182950477. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയലിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. അവതരിപ്പിക്കുന്നത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
5: നർമ്മഭാവന, കേവലം സംശയം. ജോലി കഴിഞ്ഞിട്ടും ഭർത്താവിനെയും കാത്ത് ഉമ്മറത്തുണ്ട് തൻ ഭാര്യ നിൽപ്പു. കാണുന്നോർ എന്തു ധരിക്കുമെന്നോർക്കണം. പാവം പ്രിയതമയ്ക്ക് എന്തു സ്നേഹം. ദൂരവേ നിന്ന് തൻ ഭാര്യയെ കണ്ടിട്ട് ഓർത്തുപോയി ഇന്നും ഒട്ടില്ല സ്വൈര്യം. തമ്മിൽ പിണങ്ങുവാൻ ഇന്ന് എന്തോ പുത്തനായി കിട്ടിയ മട്ടുണ്ട് നിൽപ്പ് കണ്ടാൽ. വീട്ടിലേക്കെത്തിയ പാടെ ഒരു ചോദ്യം, എന്തിത്ര വൈകി മനുഷ്യ നിങ്ങൾ? ഒന്ന് കൊടുക്കുവാൻ കൈകൾ തരിക്കലും അത്താഴം കിട്ടില്ലെന്നോർത്തുപോയി. തീർന്നില്ല, പിന്നീട് വട്ടമിട്ടും കൊണ്ട് തപ്പിത്തിരയുന്നു ദേഹമാകെ. എന്തോ മണക്കുന്നു, ദൈവമേ എന്നതാ എന്തെന്നറിവാൻ തിടുക്കമായി. എന്താ മനുഷ്യ ഇതെങ്ങോട്ട് പോയി നിങ്ങൾ? എത്ര നാളായി ഞാൻ കാണുന്നു ഇതൊക്കെയും. ഉള്ളത് ചൊല്ലുകൽ നിങ്ങൾക്കും നല്ലതാ, എന്നെ വെറുപ്പിക്കാൻ നോക്കിടല്ലേ. ഭീഷണി വാക്കുകൾ കേട്ടൊന്ന് ഞാൻ ഞെട്ടി. എന്തു പരീക്ഷണം സർവശക്ത, തെല്ലു ക്ഷണിക്കുവാൻ സന്മനസ്സുണ്ടെങ്കിൽ സംഭവം എന്തെന്ന് കേൾക്ക നീയും. ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ യാത്രയാകും നേരം, വന്നു ഒരുത്തൻ പെർഫ്യൂമ് വിൽക്കാൻ. സാറേ ഇത് പുത്തൻ സാധനം, ഓതിയൻ ഷട്ടിലായി പൂശി ഒരൽപ്പമേറെ. വേണ്ടെന്നുരച്ചിട്ടും ഓനത് കേട്ടില്ല. സാറേ ഇത് വെറും സാമ്പിളത്രേ, കാശൊന്നും വേണ്ട, ഇത് ഇഷ്ടമായിടുകൽ വീണ്ടും നാം കാണുമ്പോൾ വാങ്ങിടണേ. കോപിച്ച് ഞാനേറെ സ്റ്റണ്ടിന്റെ വക്കിലായി. കൂട്ടുകാർ എന്നെ പിടിച്ചു മാറ്റി. വീട്ടിൽ ഇന്ന് എന്തോ ഒരു പൂരമാകുമെന്ന് ഓർത്തതുപോലെ ഭവിച്ചുവല്ലോ. കേട്ടിട്ടെളിപ്പിയായി ഭാര്യ മുഖം താഴ്ത്തി. നോക്കണേ, വേണ്ടാത്ത വേലയെന്നായി. മാപ്പു ചോദിക്കുന്നു ചേട്ടാ, ക്ഷമിക്കണേ, തെല്ലൊരു സംശയം തീർത്തതാണേ. എന്നാലും ചേട്ടാ ആ പെർഫ്യൂമ് വാങ്ങാതെ വന്നതോ നഷ്ടമായി അത്രമാത്രം. മേലിലും ഇത്തരം പെർഫ്യൂമ് കാണുമ്പോൾ എന്നെയും ഓർക്കണേ പൊന്നു ചേട്ടാ. നന്ദി.
4: അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KM തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണി വരെ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. അതുപോലെ നമുക്ക് ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റായും വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാം. 8:50 വരെയാണ് മെസ്സേജ് അയക്കാനുള്ള സമയം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809013311. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ കോളിലേക്ക് പോവാം. ഹലോ,
4: ഗുഡ് മോർണിംഗ് ഫിലോമിന മോൾ.
3: ഗുഡ് മോർണിംഗ്.
4: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നമ്മളുടെ ആർജെ മകേഷ് മധു മോന്റെ മകൾ ശിവമി മോളുടെ ബർത്ത്ഡേ ആണ്. മോൾക്ക് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞോളും. അതിനോട് അപ്പൊ 1000 രൂപയ്ക്ക് സൗഖ്യവും ജഗദീശ്വരം കൊടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചോളും. മോൾക്ക് നല്ലൊരു ദിവസം.
3: ഓക്കെ, അപ്പോൾ ശിവമി മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു കോളിലേക്ക് പോവാം.
5: ഹലോ.
3: ഹലോ, നമസ്കാരം. ഓ, പറഞ്ഞോളൂ. കല്ലന്താഴേന്ന്.
5: എനിക്ക് ഇന്ന് 75 വയസ്സ് തികഞ്ഞു മോളെ.
3: സുമതി അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
5: ഓക്കെ
3: അമ്മ, വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ.
6: ഹലോ.
3: ഹലോ, നമസ്കാരം.
6: ഹലോ മോളെ, ഞാൻ ചന്ദ്രിക അമ്മയാണ്.
3: പറഞ്ഞോളൂ അമ്മ.
6: ഇന്ന് എന്റെ മോളുടെ മോൻ വിഘ്നേഷിന്റെ വിച്ചു എന്ന് വിളിക്കും. അവന്റെ 13-ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതേപോലെ തന്നെ മകേഷ് മധുവിന്റെ മോക്കും എന്റെ ബർത്ത്ഡേ ആശംസകൾ. ഇവർക്ക് രണ്ടുപേർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. നല്ലൊരു ദിവസം ഒന്നായിരുന്നു.
3: വിഘ്നേഷ് എന്ന വിച്ചുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ.
7: ഹലോ.
3: ഹലോ, നമസ്കാരം.
7: നമസ്കാരം മോളെ. ഗുഡ് മോർണിംഗ് ഉണ്ട് മോക്ക്.
3: പറഞ്ഞോളൂ ചേച്ചി.
7: ചന്ദ്രിയമ്മയുടെ മോനും കൊച്ചുമോനും ഒരു ബർത്ത്ഡേ ആശംസകള്. പിന്നെ മകേഷ് മധുവിന്റെ മോക്കും ഒരു ബർത്ത്ഡേ ആശംസകള്. പിന്നെ 75 വയസ്സ് പറഞ്ഞ ഒരു അമ്മയ്ക്കും ആശംസകള്. പിന്നെ എന്റെ മോക്ക് നല്ലൊരു പുലരി.
3: ഓക്കെ, അപ്പൊ ചേച്ചിക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിളിച്ചതിൽ സന്തോഷം. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
8: ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
8: എന്റെ അനുജത്തെ ഫിലോമിന ബെഞ്ചമിന് ഇന്ന് ബർത്ത്ഡേ ആണ്.
3: ആരുടെയാണ്?
8: എന്റെ ഫിലോമിന ബെഞ്ചമിൻ.
3: ഫിലോമിന ബെഞ്ചമിൻ.
8: എന്റെ അനിയത്തിയാണ്. അവക്ക് ആശംസ പറയണം.
3: ഓക്കെ ചേച്ചി, ആശംസ അറിയിക്കുന്നുണ്ടോ?
8: ഗുജറാത്തിലാണ്. ഞാൻ പറഞ്ഞു.
3: അപ്പോൾ ഗുജറാത്തിലുള്ള ഫിലോമിന ബെഞ്ചമിൻ ചേച്ചിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
8: ഓക്കെ
3: ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
9: ഹലോ.
3: ഹലോ, നമസ്കാരം.
9: ഗുഡ് മോർണിംഗ്.
3: ദക്ഷിക്ക്. ആ അപ്പൊ ഒന്ന് മോന ആ കുഞ്ഞിയുടെ മൂത്ത അനിയത്തിയുടെ പേരെന്താണ്? വേദിക. പേരൊന്നുകൂടെ പറയാ മോനെ. അനിയത്തിയുടെ പേര് പറയോ? വേദിക. മോനെ ആശംസ അറിയിക്കുന്നുണ്ടോ അനിയത്തിക്ക്? ഓക്കെ, അപ്പോൾ വേദിക മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ മോനെ, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
10: നമസ്കാരം.
3: നമസ്കാരം.
10: സുകുമാരൻ പുളിയത്തുമുക്ക്.
3: പറഞ്ഞോളേട്ടാ.
10: പിന്നെ എന്റെ പെങ്ങളുടെ മകളുടെ മകളുടെ ബർത്ത്ഡേ ആണ്. മോളുടെ പേര് ഗായത്രി. ഗായത്രി മോളെ, സുകുമാരൻ മാമന്റെ 1000 ജന്മദിനാശംസ.
3: ഓക്കെ, അപ്പോൾ ഗായത്രിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
10: താങ്ക് യു.
3: ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. അതുപോലെ 8:50 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റവും പറയുന്നത് ഒഴിവാക്കി മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. ഓക്കെ, നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
11: ഹലോ.
3: ഹലോ, നമസ്കാരം.
11: ഹലോ.
3: നമസ്കാരം.
11: ഹലോ.
3: ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോളൂ. നമസ്കാരം.
11: എന്റെ കൊച്ചുമോക്കുള്ള ബർത്ത്ഡേ ആണ്. സ്വാതിക പൊന്നൻ എന്ന് വിളിക്കും.
3: പൊന്നൻ.
11: 7 വയസ്സ് കഴിഞ്ഞ്. ഒരു ബർത്ത്ഡേ ആശംസ പറയണം.
3: ഓക്കെ, പറഞ്ഞോളൂ.
11: എന്റെ പൊന്നന് 100,000 ആശംസകള് ബർത്ത്ഡേ.
3: സ്വാതിക എന്ന പൊന്നൻ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. സന്തോഷം വിളിച്ചതിൽ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം.
12: ഹലോ.
3: ഹലോ,
12: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
12: ഞാൻ ഐടി നിന്ന് വിളിക്കുകയാണ്. എന്റെ പേര് സബിത. എന്റെ മോളുടെ ബർത്ത്ഡേ ആണ്. മോളിവിടെ ഇല്ല, UKയിലാണ്. എന്റെ മോൾക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ.
3: ആ മോളുടെ പേരെന്താണ് ചേച്ചി?
12: ആമിന.
3: ആമിന. ഓക്കെ, അപ്പോൾ ആമിനയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.
12: ഓക്കെ.
3: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-2931-1111.
13: ഹലോ.
3: ഹലോ,
13: ഗുഡ് മോർണിംഗ് മോളെ.
3: ഗുഡ് മോർണിംഗ്
13: മോളെ. മോക്ക് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച?
3: കുഴപ്പമില്ല
13: മോളെ. ഇത് ഞാൻ ബീന ചേച്ചിയാ പറഞ്ഞിട്ടുണ്ട് മോളെ. നമ്മളെ 75 വയസ്സ് എന്ന ആ അമ്മയ്ക്ക് ഞങ്ങൾ അമ്മയ്ക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ പറഞ്ഞുതരാം മോളെ. അമ്മയ്ക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ. ശരി മോളെ, മോളോട് പറഞ്ഞുതരാം.
3: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
14: ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്.
14: പിന്നെ മോക്ക് ഞാൻ ആശംസ വേണ്ടെന്നും പറഞ്ഞായിരുന്നു, എന്നാലും എനിക്ക് ഒരു സമ്മാനമില്ല. നേരിട്ടൊന്ന് പറയാനൊരാഗ്രഹം. ഹാപ്പി ബർത്ത്ഡേ. എന്നും മോള് ഇങ്ങനെ സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ടും ജീവിക്കണമെന്ന് ചേച്ചിയുടെ ആഗ്രഹം. ചക്കരയുമ്മേ. പിന്നെ നമ്മളെ ചന്ദ്രിയമ്മ മോന്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞു. ഞാൻ സത്യം പറയാത്ത, എനിക്ക് അറിയാൻ വയ്യ, ഞാനങ്ങ് പറയുക. എന്നാലും ആ അമ്മയുടെ മോനും പിന്നെ നമ്മളെ മഹേഷിന്റെ മോള് സുഗന്യ മോക്കും നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ. ഹാപ്പി ബർത്ത്ഡേ.
3: ഓക്കെ, വളരെ സന്തോഷം വിളിച്ചതിൽ. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. ഹലോ.
15: ഹലോ.
3: ഹലോ, നമസ്കാരം.
15: ആ നമസ്കാരം.
3: പറഞ്ഞോളൂട്ടാ.
15: ആ എന്റെ ലക്ഷ്മി മോളുടെ ബർത്ത്ഡേ ആണ്. ലക്ഷ്മി മോളുടെ ബർത്ത്ഡേ വിഷയം വിളിച്ചതാ.
3: അറിയിച്ചോളൂ.
15: എന്റെ ലക്ഷ്മി മോക്ക് ഹാപ്പി ബർത്ത്ഡേ.
3: ഓക്കെ, അപ്പോൾ ലക്ഷ്മിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474293111. 9 മണിയോടെ നമ്മുടെ സമയം. അതുപോലെ 8:51 ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. ടെക്സ്റ്റ് ടൈം വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809091311.

0: ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. 9 മണി വരെ നമ്മൾ സമയം. അപ്പോൾ ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ 0474-2931-1111.
3: ഹലോ.
2: ഹലോ,
3: പറഞ്ഞോളേച്ചി. എന്റെ മോന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടായ മുജാസിന്റെയും അഫ്നാടെയും കല്യാണമാണെന്ന്.
2: മുജാസ്
3: എന്റെയും കുടുംബത്തിന്റെയും 1000 വിവാഹ മംഗള ആശംസകൾ.
2: മുജാസും
3: മുജാസ് അഫ്ന
2: എന്നൂടെ പറയൂ.
3: മുജാസ് അഫ്ന
2: അഫ്ന
3: ഓക്കെ
2: ചേച്ചി. അപ്പോൾ മുജാസ് ഏട്ടനും അസ്ന ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ വിവാഹ മംഗള ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ.
4: ഹലോ,
2: നമസ്കാരം. പറഞ്ഞോളെ. എന്താണ്?
4: നല്ലൊരു ആശംസ പറയണം.
2: ഒന്നുകൂടെ പറയൂ.
4: ഏഞ്ചലും ബിജി.
2: ഏഞ്ചലും
4: ബിജി.
2: ബിജി. ഓക്കെ, അപ്പോൾ ഏഞ്ചലിനും ബിജിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വർഷികാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ് ഫിലോമിന. പേരുന്ന് കൃഷ്ണ ചേച്ചിയാ.
2: മോക്കൊരു
5: നല്ല സുപ്രഭാതവും നേരുന്നു. മോക്ക് ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകളും നേരുന്നു
2: കേട്ടോ.
5: പിന്നെ നമ്മളെ മഹേഷ് സാറിന്റെ മകൾക്ക്, മകളുടെ ബർത്ത്ഡേ ആണല്ലോ, ആ മോൾക്ക് ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പിന്നെ വിച്ചു മോനും സുമതി അമ്മയ്ക്കും ഗായത്രി മോക്കും ഇന്ന് വിളിച്ച എല്ലാവർക്കും ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. മഹേഷ് സാറിന്റെ മോൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ ഒന്നും കൂടെ പറയാണ് കേട്ടാ.
2: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഗുഡ് മോർണിംഗ്.
6: ഞാൻ ജമീലമ്മയെ ഫിലോമിന.
2: പറഞ്ഞോളൂ അമ്മ.
6: ഇന്ന് എന്റെ മൂത്ത മോന്റെ ഇളയ മോളുടെ ബർത്ത്ഡേ ആണ്. മോളെ പേര് ഷമീറിന്റെയും ഷംദാന്റെയും മകൾ അക്സ. അക്സ അഞ്ചു വന്നാ പേര് അക്കു എന്നാ വീട്ടിൽ വിളിക്കുന്നു. അക്സ മോള് കേട്ടോ, 14 വയസ്സ് തികയാണ്. ഞങ്ങളെ എന്റെയും കുടുംബത്തിലെ ഞങ്ങൾ എല്ലാവരുടെയും ഒരു ആശംസ അറിയിക്കുന്നു മോളെ.
2: അക്സ എന്ന അക്കുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ, മാ വിളിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
7: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
2: ഗുഡ് മോർണിംഗ്.
7: പിന്നെ ചേച്ചിയാ, മോക്ക് 1000 ജന്മദിനാശംസകൾ.
2: താങ്ക് യു.
7: ഞാൻ ഇപ്പൊ റേഡിയോ കൂടെ കേട്ടപ്പോഴേ മനസ്സിലായത്.
2: എന്റെ ബർത്ത്ഡേ ഇന്നല്ലായിരുന്നു, 2 ദിവസം മുന്നേ ആയിരുന്നു.
7: ആണോ, ശരി മോളെ. ഓക്കെ
2: ഓക്കെ ചേച്ചി. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസകൾ അറിയിക്കേണ്ടേ?
7: ഇന്ന് എന്റെ കൂട്ടുകാരിയുടെ മോക്കുള്ള ബർത്ത്ഡേ ആണ്.
2: എന്താണ് കിച്ചു?
7: ചിഞ്ചു. ചിഞ്ചു.
2: ചിഞ്ചു. ആശംസ അറിയിക്കുന്നുണ്ടോ?
7: ഞാൻ രാവിലെ വിളിച്ചു, മോള് പറഞ്ഞാൽ മതി.
2: ഓക്കെ, അപ്പോൾ ചിഞ്ചുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474-2931-1111.
8: ഹലോ.
2: ഓക്കെ, അപ്പോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. 9 മണി വരെ നമ്മുടെ സമയം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഹലോ.
9: ഹലോ പിള്ളമ്മ.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ആരാന്നറിയോ?
2: ശുക്കൂർ ഏട്ടനാണോ?
9: ആഹാ, അത് തന്നെ നമ്മളെ. എന്റെ ഒരു ചേട്ടനും എന്റെ മോന്റെ ബർത്ത്ഡേ ചേട്ടനെ കൊടുക്ക. ഹലോ
8: ഹലോ
9: ഹലോ, എന്റെ പേര് വാസൻ. എന്റെ മകളുടെ മകൻ അസിന്തിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആശംസകൾ ഒന്ന് പറയണം. ആ ബർത്ത്ഡേയുടെ ട്യൂൺ ഉണ്ടല്ലേ, അതൊന്നും ഇട്ട.
8: അശ്വന്ത് എന്നാണോ പേര്?
9: അസിന്ത്. അസിന്ത്.
8: അസിന്ത്.
9: ആ
8: ആശംസ അറിയിക്കുന്നുണ്ട് അപ്പൊ മോന് വേണ്ടി.
9: മോന് വേണ്ടി ആശംസകൾ അറിയിക്കുന്നുണ്ട് ഞാനും എന്റെ സുഹൃത്തായ സുക്കൂറും.
8: ഓക്കെ, അപ്പോൾ അസിന്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. ഓക്കെ ഏട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. ഹലോ,
10: ഗുഡ് മോർണിംഗ് ജോമിന.
8: ഗുഡ് മോർണിംഗ്.
10: ഞാൻ കേരളത്തിൽ നിന്ന് സോഫിയ.
8: പറഞ്ഞോളേ ജീ.
10: ജമീല ഉമ്മായിയുടെ ചെറുമോള് അത്തായിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. പിന്നെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ബർത്ത്ഡേ ആഘോഷിച്ച ഫിലോമിനായിക്കും എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു.
8: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ ആശംസിച്ചതിൽ സന്തോഷം. നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയി പോയിരിക്കുകയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. 8 ഓക്കെ, 9 വരെ നമ്മുടെ സമയം. അപ്പോൾ വേഗം തന്നെ എല്ലാവരും വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോവാം. ഹലോ
11: ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ് ഫിലോമിന മാഡം.
8: പറഞ്ഞോളൂ ചേച്ചി.
11: ബർത്ത്ഡേ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല പറയാന്. പിന്നെ 25 എന്റെ മോള ബർത്ത്ഡേ ആയിരുന്നു. ആസിയ മോള്, അവർക്ക് വേണ്ടി ഒരു ഹായ് പറഞ്ഞാര്.
8: ആസിയ.
11: ആസിയ.
8: ഓക്കെ, അപ്പോൾ ആസിയ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു മെസ്സേജിലേക്ക് അങ്ങ് പോവാം. ഗുഡ് മോർണിംഗ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ച നൂർജഹാൻ ഇത്തെ, ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച നൂർജഹാൻ ഇത്തയുടെ ഹസ്ബൻഡ് ഷാനവാസ് ഇക്കയ്ക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. അതുപോലെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എന്റെ ആശംസകൾ നേരുന്നു. പ്രവീണ ചേച്ചിയാണ് കേരളപുരത്ത് നിന്നും ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, എന്റെ മോൾ ദേവാഞ്ജനയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവാഞ്ജന മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ലത ചേച്ചിയായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, എഴുകോൺ അഭിരാം ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഴുകോണിലുള്ള അഭിരാമിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ അടുത്തൊരു മെസ്സേജ്, ആർ ജെ മഹേഷ് മധുവിന്റെ മകൾക്കും ചന്ദ്രക അമ്മയുടെ കൊച്ചുമകനായ വിഘ്നേഷിനും സുമതി അമ്മയ്ക്കും പിറന്നാൾ ആശംസകൾ നേരുന്നു. മായ ചേച്ചി തിരുമുല്ലാവർത്തി നിന്നാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്,

ഹായ് ഫിലോമിന കുട്ടി, മോൾക്ക് സുഖമാണോ? ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചോ? പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചന്ദ്രക അമ്മയുടെ കൊച്ചുമകൻ വിഘ്നേഷ് മോനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു. പിന്നെ 75 വയസ്സ് തകഞ്ഞ അമ്മയ്ക്കും 1000 ബർത്ത്ഡേ ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ബർത്ത്ഡേ ആശംസകൾ. കഴിഞ്ഞ ദിവസം നൂർജഹാന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആയിരുന്നു. വിളിക്കാൻ പറ്റിയില്ല ചേട്ടനും ഞങ്ങളുടെ ബിലേറ്റഡ് ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. രജൻ ചേച്ചിയാണ് പരവൂരിൽ നിന്നും ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ഇന്ന് വിവാഹ വർഷം ആഘോഷിക്കുന്ന ബിജി പാട്രിക്കിനും ഏഞ്ചലിനും 1000 ആശംസകൾ നേർന്നുകൊള്ളുന്നു. ജോൺസൺ, റീറ്റ, ആലിസ്, ഗോഡ്വിൻ, ജൂലിയ, ചെമ്മാമുക്കിൽ നിന്നാണ് ഇത്രയും ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ചന്ദ്രിക അമ്മയുടെ കൊച്ചുമകൻ വിച്ചുമോനും 75 വയസ്സ് തികഞ്ഞ അമ്മയ്ക്കും രണ്ടു പേർക്കും ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ പറയുന്നു. ഇന്ന് കാർഗിൽ വിജയാശംസ ദിനമാണ്, വിജയദിനമാണ്. എല്ലാ ജേതാക്കൾക്കും ആശംസകൾ, ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉഷ അമ്മയാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ഹായ് ഗുഡ് മോർണിംഗ് ഫിലോമിന, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ചന്ദ്രിക അമ്മയുടെ കൊച്ചുമകൻ വിച്ചുമോന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ജയചേച്ചിയാണ് പട്ടത്താനത്ത് നിന്നും ആശംസകൾ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ശുഭദിനം ഫിലോമിന, ഞാൻ നസീറയാണ്. ഇന്ന് എന്റെ ഇത്തയുടെ മോന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ഹൈറ നൌറിൻ മോൾക്ക് ഇന്ന് 5 വയസ്സാകുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഷൈനിയുടെയും ബർത്ത്ഡേ ആണ്. അവൾക്കും ഒരു ആശംസ പറയണം. ഓക്കെ, അപ്പോൾ ഹൈറ മോൾക്കും ഷൈനിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ എന്റെ അനുജത്തിയുടെ മോളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറിയാണ് 5-ാമത്തെ. സുമയ ഷെഫീഖ്, ഇവർക്കും ഒരു ആശംസ പറയണം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ പൊൻപുലരി ആശംസകൾ നേരുന്നു. നസീറ ചേച്ചിയായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ സുമയ ചേച്ചിക്കും ഷെഫീഖ് ചേട്ടനും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, ഡിയർ ഫിലോമിന, ഗുഡ് മോർണിംഗ്. ബർത്ത്ഡേ അടിച്ചു പൊളിച്ചോ? ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഡിയറസ്റ്റ് ജമീല ഉമ്മയുടെ കൊച്ചുമകൾ അപ്സ മോൾക്കും ചന്ദ്രിക അമ്മയുടെ കൊച്ചുമോനും മഹേഷിന്റെ മോളൂട്ടിക്കും ഒരു ഹാർട്ടഡ് ബ്ലെസ്സിംഗ് ജന്മദിനാശംസകൾ അർപ്പിക്കുന്നു. നൂർജഹാൻ ചേച്ചിയായിരുന്നു ആശംസകൾ അറിയിച്ചിരുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കാർഗിൽ വിജയദിന ആശംസകൾ നേരുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ്, സോഫിയ കേരളാപുരം, ആയിഷ മോൾക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആയിഷ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ അസിയ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. അതുപോലെ മോളെ, കൃഷ്ണചേച്ചിയ വിളിച്ചപ്പോൾ പറയാൻ വിട്ടുപോയി, നമ്മളെ അതിർത്തി കാക്കുന്ന എല്ലാ സൈനികർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാ സമയം 8:59 ആയിരിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ നേരുന്നു.

0: അപ്പോൾ സമയം 9 മണിയായിരിക്കുകയാണ്. ഇന്ന് വിളിച്ച എല്ലാവർക്കും ഇന്ന് ജന്മദിനവും വിവാഹ വർഷവും ആഘോഷിക്കുന്നവർക്കും ഒപ്പം കാർഗിൽ വിജയദിന ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
3: കൊല്ലത്ത് രുചികരമായ ഭക്ഷണം വിളമ്പിയ പഴയകാല ഹോട്ടലുകൾ അനവധിയാണ്. ചിലത് തനിമ ചോരാതെ ഇപ്പോഴും സ്വാദിഷ്ടമായ വിഭവങ്ങളുമായി നിലവിലുണ്ട്. ചിന്നക്കടയിൽ ആലംകോട്ടുകാർ നടത്തിയ ചായക്കടയാണ് ആദ്യമായി കൊല്ലത്തേക്ക് ചായ കൊണ്ടുവന്നത്. 75 വർഷം മുമ്പുള്ള കഥയാണ്. നല്ല താളത്തിലുള്ള ചായയടി കാണാൻ തന്നെ ആളുകൾ കടയുടെ തിണ്ണയിൽ കുത്തിയിരിക്കുമായിരുന്നു. അന്ന് പലർക്കും ചായ വാങ്ങി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം കയ്യിൽ കാശില്ല. ബിരിയാണി വെക്കുന്ന ഒരു കടയും ചിന്നക്കടയിൽ അക്കാലത്തുണ്ടായിരുന്നു. ആമപിള്ളയുടെ ബിരിയാണിക്കട എന്നാണ് ഇത് അറിയപ്പെട്ടത്. കാല എന്നോ കല എന്നോ പേരുള്ള ഒരു സ്ത്രീയും കൊല്ലം നഗരത്തിൽ ബിരിയാണി കച്ചവടം ചെയ്തിരുന്നതായി ചരിത്രത്തിൽ പറയുന്നു. ഇവരുടെ പേരിൽ തന്നെ വ്യത്യസ്തമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. LMS ബുക്ക് സ്റ്റാളിന് സമീപം ഒരു ചെട്ടിച്ചി അമ്മയുടെ ദോശക്കട ഉണ്ടായിരുന്നതായി സി കേശവന്റെ ആത്മകഥയിൽ പരാമർശമുണ്ട്. 1930 സ്ഥാപിതമായ കൊല്ലത്തെ ആദ്യത്തെ ബാർ ഹോട്ടൽ ഗോപാലപിള്ള സ്ഥാപിച്ച അന്ന പൂർണാലയമാണ്. ചിന്നക്കടയിൽ ഉണ്ടായിരുന്ന ആശാൻ ടീ ഷോപ്പിലെ മുഖ്യ ആകർഷണം അന്ന് ചുക്ക് കാപ്പിയായിരുന്നു. 2 ദോശ വാങ്ങിയാൽ ഒരു ചുക്കുകാപ്പി ഫ്രീ. ആനന്ദവല്ലീശ്വരത്ത് ഉണ്ടായിരുന്ന കുട്ടൻപിള്ള ചേട്ടന്റെ പാം ലാൻഡ്സ് ഹോട്ടലിലെ മസാല ദോശ വളരെ രുചികരമായിരുന്നു. ഇന്നും ആ ഹോട്ടൽ അവിടെ ഉണ്ട്. 1970 അവസാനമാണ് തെക്കേ കച്ചേരി മുക്കിൽ അമ്മച്ചി വീട്ടിൽ ഉണ്ണിത്താന്റെ വക ദുർഗ ഹോട്ടൽ തുടങ്ങുന്നത്. നാടൻ കോഴിക്കറിയും അപ്പവും കഴിക്കാൻ ഇവിടേക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട്. 1972 ചിന്നക്കടയിൽ ഹോട്ടൽ കാർത്തിക തുടങ്ങിയത്. സ്റ്റാർ പദവിയുള്ള ഈ ഹോട്ടലിന്റെ ഉടമ പട്ടത്തുള്ള ദാമോദരൻ മുതലാളിയായിരുന്നു. ഉടുപ്പി സ്വദേശി കെ.എൽ ആചാര്യ നടത്തിയിരുന്ന ഹോട്ടൽ ഗുരുപ്രസാദ് ചിന്നക്കടയിൽ ഇപ്പോഴുമുണ്ട്. ക്ലോക്ക് ടവറിന് മുന്നിലെ ഹോട്ടൽ പൂർണ്ണ പ്രകാശും ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലുള്ള മൈസൂർ കഫേയും പ്രധാനപ്പെട്ട ഹോട്ടലുകളായിരുന്നു അന്ന്. 1951 മെയിൻ റോഡിൽ പൊയിലക്കട പരമേശ്വരൻപിള്ളയുടെ സ്ഥലത്ത് സുബ്ബറാവു എന്ന ഉടുപ്പി സ്വദേശി പത്മ കഫേ ആരംഭിക്കുന്നത്. ഓലമേഞ്ഞ ഷെഡിൽ ആയിരുന്നു അത്. പിന്നീടാണ് ഇപ്പോൾ കാണുന്ന ഇരുനില കെട്ടിടം അവിടെ പണിതത്. ആട്ടിറച്ചിക്ക് പ്രസിദ്ധമായ 2 ഹോട്ടലുകളാണ് സലീമും റമീസും. സലീം ഹോട്ടൽ ആദ്യം പായ്ക്കട റോഡിലായിരുന്നു. അവിടെ നിന്നാണ് ബീച്ച് റോഡിലേക്ക് മാറിയത്. ടൗൺ അതിർത്തിയിലെ സിറ്റി ഹോട്ടലിലെയും മട്ടൺ പ്രസിദ്ധമായിരുന്നു. ഇന്നും ഇലയിൽ ഭക്ഷണം വിളമ്പുന്ന ചുരുക്കം ചില ഹോട്ടലുകളിൽ ഒന്നാണ് സിറ്റി ഹോട്ടൽ. ബാർ ലൈസൻസുള്ള ഹോട്ടലായിരുന്നു ഡി ഓറിയന്റ്. ഇപ്പോഴും വടയാറ്റുകോട്ട റോഡിൽ ഡി ഓറിയന്റ് പ്രവർത്തിക്കുന്നുണ്ട്.

0: റോബിൻ സിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഈസ്
2: ഐഡിയലിസ്റ്റ്. Idealist.
1: Idealist is spelled as I D E A L I S T.
2: This is a noun. It indicates one, a person who is guided more by ideals than by practical considerations. Two, philosophically speaking, a person who believes in the theory of idealism. മലയാളത്തിൽ ആദർശവാദി, ആദർശശാലി, ആദർശകപരായണൻ, അപ്രായോഗിക തത്വോപദേശകൻ.
1: താങ്ക് യു ഓൾ.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: 2026 New Kia Seros.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: കുട്ടികൾക്കായുള്ള കാതോട് കാതോരം എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:15 മുതൽ 10:15 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. കൊച്ചുകുട്ടികൾക്കായുള്ള കാതോട് കാതോരം.
3: ഹലോ, എല്ലാ കൊച്ചുകുട്ടികൾക്കും സുഖമാണല്ലോ അല്ലേ? അപ്പൊ വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ നിറഞ്ഞ നമ്മുടെ ഇന്നത്തെ കൊച്ചുകൂട്ടുകാരുടെ കാതോട് കാതോരത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൊച്ചുകൂട്ടുകാരോടൊപ്പം ഞാൻ ഫിലോമനയാണ്. വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളിലേക്ക് പോവാം.
4: ഹലോ
5: ഹലോ
4: ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: അനുപമ.
4: അനുപമയ്ക്ക് സുഖമാണോ? ആ, എനിക്ക് സുഖമാണല്ലോ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനുപമയുടെ?
5: അമ്മ, അനിയത്തി, മാമൻ, അമ്മൂമ്മ, അച്ഛൻ.
4: അനിയത്തിയൊക്കെയായിട്ട് അടികൂടാറുണ്ടോ? അനിയത്തിയായിട്ട് അടികൂടുമ്പോ ഇടക്കിടക്ക്
5: അടികിട്ട്.
4: പിന്നെ എന്താ മോളെ, ചുമ്മാ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കളിക്കുന്നല്ലേ, അങ്ങനെയാണോ? കരയും. എന്താ മോളെ, ഇച്ചിരി ഉറക്കെ പറയോ.
5: കയ്യിലെടുത്ത് കൊടുക്കും, പിന്നെ അങ്ങ് താഴെ അറിയും.
4: താഴെ അപ്പൊ വഴക്കു പറയോ?
5: അഴക്ക് അത്രേ ഉള്ളൂ.
4: അത്രേ ഉള്ളൂ. സ്നേഹമാണോ?
5: ഒരു വയസ്സും ഒന്നര വയസ്സൊക്കെ ആയുള്ളൂ.
4: അത്ര ആയോളില്ലേ. അനിയത്തിയുടെ പേരെന്താണ്? അനിയത്തിയുടെ പേരെന്താ?
5: അനാമിക. അനാമിക്കും പുറത്ത് വിളിക്കും, അകത്ത് ആമിന്ന് വിളിക്കും.
4: ആമിന്ന് വിളിക്കും. അപ്പൊ ആമിക്കുട്ടിന്നാണോ മോള് വിളിക്കാറുള്ളത്? അവാവേനെ. അനിയത്തി ഒരുപാട് ഇഷ്ടമാണോ? പിന്നെ വീട്ടില്
5: പാട്ട് പാടിക്കട്ടെ.
4: ഓക്കേ, പാട്ട് പാടിക്കോ.

0: நம் கண்ணினாயத்தல்லை கணி காணா கணி காணா ஒரு பூ மொட்டு பாதை ஒரு தாராட்டு கண்ணா துண்டி தேலோட்டு பொன்னிட்ட பெட்ட கம்புத்தல்லு ஆது தன்னதேவி முப்பல்லு தன்னினும் கண்ணாய் வந்தீர் இளம் கண்ணீலாவின் இளத்தல்லு. ഹലോ,
1: ആഹാ, കൊള്ളാലോ. എങ്ങനെയാണ് പഠിച്ച, പഠിപ്പിച്ചാണോ സ്വന്തമായിട്ട് പഠിച്ചാണോ? അമ്മ പഠിപ്പിച്ചാണ്. അപ്പൊ വീട്ടില് പാട്ടൊക്കെ ഓരോ ദിവസം ഫ്രീ ടൈം കിട്ടുമ്പോ അമ്മ ഇങ്ങനെ ഇങ്ങനെ പഠിപ്പിക്കും അല്ലേ? ഹലോ,
0: ഹലോ,
1: കേൾക്കുന്നുണ്ടോ മോളെ? ആ, അമ്മ പഠിപ്പിച്ചാണല്ലേ. ഈ പാട്ടാണോ അപ്പൊ ഇന്ന് മോള് ചോദിച്ചേക്കുന്നേ? അപ്പൊ നമുക്ക് പാട്ട് കേക്കാം.
0: വിളിച്ചില്ല,
1: എന്നാ പറ്റി വിളിക്കാനേ? അമ്പലത്തിലൊക്കെ പോയി തൊഴുതു?
0: കോട്ടയത്ത്.
1: എങ്ങനെ ഉണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയിട്ട്? കൊള്ളായിരുന്നു. പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചോ? എന്താണ് പ്രാർത്ഥിച്ചേ?
0: എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നേ.
1: പഠിക്കാനും ബുദ്ധി ഓർമ്മശക്തി ഒക്കെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് കിട്ടിയോ? പഠിക്കുന്നുണ്ടോ? അപ്പൊ അതെ, കഴിഞ്ഞു. അന്നാണ് പോയത്. പോയിട്ട് അന്ന് തന്നെ വന്നോ അതോ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നോ? അന്ന് തന്നെ വന്നു. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ വല്ലതും ഉണ്ടോ? അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും പാട്ട് കേക്കാം. ഓക്കേ, ടാറ്റാ.
0: ഓക്കേ
1: മോളെ, വിളിച്ചതിലെ സന്തോഷം. അപ്പൊ നമുക്കത് ആ പറഞ്ഞ പാട്ട് കേട്ടിട്ട് തിരികെ വരാം.

0: തിരികെ വരാം കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ കൊച്ചു കൂട്ടുകാർക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ മോളെ, പേര് പറയോ.
1: അലങ്കൃത.
0: അലങ്കൃത. മോളെ ഏത് ക്ലാസ്സിലാ പഠി? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ഇതിനു മുമ്പ് വിളിച്ചിട്ടില്ല? അതെന്നാ പറ്റി? ആദ്യമായിട്ടാണോ കിട്ടുന്നേ? സന്തോഷമായോ? അപ്പൊ ഇനിയൊക്കെ ട്രൈ ചെയ്ത് നോക്കണം, അപ്പൊ കിട്ടും ഇതുപോലെ, ഇനിയും കിട്ടിക്കോളും. ഹലോ.
1: ഹലോ.
0: പറഞ്ഞോളൂ മോളെ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ്? അഷിത. അഷിത രാജ്. ആ, എത്രയാ മോള് പഠിക്കുന്നേ? നാലില്. എങ്ങനുണ്ട് ക്ലാസ്സൊക്കെ? സൂപ്പറാണ്, പഠിക്കുന്നുണ്ട്. ക്ലാസ്സിൽ ഏത് കൂട്ടുകാരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏത് കൂട്ടുകാരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ക്ലാസ്സിൽ? ആ, രണ്ടുപേരുണ്ടല്ലേ. ഇവരുടെ കൂടാണോ ക്ലാസ്സിൽ ഒരുമിച്ചാണോ ഇരിക്കാറുള്ളത്? കൂട്ടുകാരിയായിട്ടൊക്കെ അടിയൊക്കെ കൂടാറുണ്ടോ, വഴക്കിടാറുണ്ടോ? ഹലോ.
1: ഹലോ,
0: കേക്കുന്നുണ്ടോ മോളെ? വഴക്കിടാറുണ്ടോ കൂട്ടുകാരിയൊക്കെ ആയിട്ട്? അടി കൂടാറുണ്ടോ? ഇല്ല, അടിയൊന്നും കൂടാറില്ല. നല്ല പോലെയാണ് പോകുന്നത്. പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഇങ്ങനെ പോകുന്നല്ലേ. എന്താ ഇന്ന് കഴിച്ചേ? കഴിക്കാൻ പോകുന്നേ ഉള്ളു. എത്ര മണിക്കാ ഇപ്പൊ സാധാരണ കഴിക്കാറുള്ളത്? കുറച്ച് കഴിയും. ഈ അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഇത്ര ലേറ്റായി കഴിക്കുന്നേ? സ്കൂളിൽ പോകുന്ന സമയങ്ങളിലെല്ലാം നേരത്തെ കഴിക്കാറുണ്ടല്ലേ. ഓക്കേ, അപ്പൊ ഇന്ന് പാട്ടാണോ കഥയാണോ പറയാൻ പോന്നേ? പാട്ട്. അപ്പൊ പാടിക്കോ.
1: അമ്പലത്തിൽ നിന്നല്ലേ സ്വർണ്ണരഥ കോശം ചെമ്പരത്തി പോവേ ചെല്ലേ ദേവന മൃഗങ്ങളിൽ നാളത്തിൽ നിന്നോ കോവണിയുണ്ടോ എന്നതും
0: അറിയത്തോളും. ഇതും അമ്മയാണ് പഠിപ്പിച്ചേ? സ്വന്തമായിട്ട് കേട്ട് പഠിച്ചാണ്. ഇതാണോ ഇഷ്ടപ്പെട്ട പാട്ട്? പിന്നെ വേറെ പാട്ടൊക്കെ ഏതൊക്കെ അറിയാം? ഇപ്പൊ ഇത് മതി. ഇപ്പൊ ഞാൻ അടുത്ത വട്ടം വിളിക്കുമ്പോ അടുത്ത പാട്ട്. ഓക്കേ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ? ആ, കൊടുത്തോളൂ. ഹലോ. ഹലോ.
1: ഹലോ.
0: ഹലോ, പറഞ്ഞോളൂ മോളെ.
1: എനിക്കൊരു പാട്ട് പാടണം.
0: പാടിക്കോളൂ.
1: എന്റെ ചിടി എന്ന് കണ്ടപ്പോൾ അടിവയറ്റില മണ്ണുള്ള രാത്രി ചിരി എന്ന് കണ്ടപ്പോൾ അമ്പമ്മോ നമ്മുടെ ചാതി തരിമിരിയണ കറവാണേ കാകൂന്തല് കണ്ടപ്പോ കണ്ടുടക്കി നിന്റെ ചിരി എന്ന കല്യാണ പാറത്തുക്കുള്ളിൽ നിന്നല്ല കണ്ണിലെ നിറകണ്ട് കയ്യിലെ വളകണ്ട് കാലിലെ കുളിന്നെ മുടക്കി അരയിലെ അരിഞ്ഞാട മടക്കെട്ടി കിടക്കുമ്പോൾ എനിക്കൊരു മോഹങ്ങൾ അടപ്പെട്ടി ഒഴുകുമ്പോ മോക്കലമീറത്തി നോക്കലമിടയുന്ന ചങ്കന തിരച്ച് നോക്കലമീറത്തി. ഇത്രയറിയൂ
0: മോള്? ഇത് കേട്ട് പഠിച്ചാണോ? നല്ലപോലെ പാടിയ കേട്ടോ രണ്ടുപേരും. അപ്പൊ ഇനിയും പാട്ടൊക്കെ പാടണം കേട്ടോ. അടുത്തോട്ടം വിളിക്കുമ്പോ പാട്ടും അല്ലെങ്കിൽ കഥയൊക്കെ പറയണം കേട്ടോ. വെറു വെറൈറ്റി ആയിട്ട് പഠിക്കണം. എല്ലാരും പാട്ടല്ലേ പാടുന്ന? അപ്പം നീ വരുമ്പോ മോളൊക്കെ കഥയൊക്കെ പറയണം കേട്ടോ. അപ്പൊ കുറെ പേർക്കൊക്കെ അറിയാലോ ഈ കഥയൊക്കെ. ആ പിന്നെ ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ? കല്യാണി. ഹലോ, ആ പാട്ടല്ലോ പറഞ്ഞേക്കുന്നാണല്ലോ പറഞ്ഞേക്കുന്നേ, വേറൊരു പാട്ടാണല്ലോ. എന്താ മോളെ? ഹലോ, ആ ഈ പാട്ടാണോ പറഞ്ഞേക്കുന്ന? കല്യാണി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം. അതിനു മുമ്പേ ചെറിയൊരു ബ്രേക്കാണ്, ബ്രേക്കിന് ശേഷം നമുക്ക് ഇതാ പാട്ട് കേൾക്കാം.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

കൊച്ചു കൂട്ടുകാരുടെ കഥോളകാര്യത്തിലേക്ക് സ്വാഗതം. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്ത കൊച്ചു കൂട്ടുകാർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നേ? സാറാമോളാണോ? സാറാമോൾ എവിടെ നിന്നാ വിളിക്കുന്നേ? കുരിപ്പുഴയിൽ നിന്നാണോ വിളിക്കുന്നേ? കുരിപ്പുഴയിലുള്ള എല്ലാവർക്കും സുഖമാണോ? ആര് പറഞ്ഞു സുഖമാണെന്ന്? ആ ഉമ്മയും അമ്മാമയൊക്കെ പറഞ്ഞോ? അച്ഛാമ്മയൊക്കെ പറഞ്ഞു? മോക്ക് സുഖമാണോ? നല്ലതായിട്ടിരിക്കുന്നു അല്ലേ? ആഹാരമൊക്കെ കഴിച്ചോ? ആ ആന്റിക്ക് സുഖമാണ്. എന്തോ ഇന്ന് കഴിച്ചേ? കഞ്ഞിയാണോ കുടിച്ചേ? ഹലോ, കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും ഇഷ്ടമാണോ മോക്ക്? എത്ര ഇഷ്ടമാണ് കഞ്ഞിയും പയറും? ഒരുപാട് ഇഷ്ടമാണോ? ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ഇഷ്ടോ? പനിയാണോ മോക്ക്? ചുമ്മാ അല്ലാതെ കഴിച്ചു. പിന്നെ അമ്മയെ കടിക്കാറുണ്ടോ വീട്ടില് കുരുത്തക്കേട് കാണിക്കുമ്പം? ഉമ്മ അടിക്കാറുണ്ടോ? ഹലോ. ഇല്ല, നല്ല കുട്ടിയാണ്, കുരുത്തക്കേടൊന്നും കാണിക്കാറൊന്നുമില്ല, നല്ല മോളാണ്. മിടുക്കി. ഏത് പാട്ടാ മോള് പാടുന്നേ? ഹലോ, മോള് കേൾക്കുന്നുണ്ടോ പറയുന്നേ? ഇന്ന് ഏത് പാട്ടാ മോള് പാടുന്നേ?

0: Rolly poly in in in. Rolly poly, rolly poly up. Rolly poly, rolly poly out, out, out.
1: ആഹാ, കൊള്ളാലോ, ടീച്ചറാണ് പഠിപ്പിച്ച ഈ പാട്ട്. കൊള്ളാലോ, വേറെ ഏതൊക്കെ പാടറിയാം? ഹലോ ഹലോ, പിന്നെ ടീച്ചറിനെ ഇഷ്ടമാണോ ഈ പാടിപ്പിച്ച്? നല്ല ടീച്ചറാണ്. കളിപ്പിക്കുകയൊക്കെ ചെയ്യോ? ഏത് കളിയെ കളിപ്പിക്കുന്നേ? പാട്ടൊക്കെ പാടി ഉറക്കുകയൊക്കെ ചെയ്യോ? പിന്നെ നീ ഏത് പാട്ടാ മോള് ചോദിച്ചേക്കുന്നേ? കണ്ണാടി പൂവേ. നമുക്ക് ആ പാട്ട് കേക്കാം. ഓക്കേ, ടാറ്റാ. ഓക്കേ മോളെ, വിളിച്ചതിൽ സന്തോഷം. നമുക്കിതാ ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: തിരികെ വരാം കൊച്ചുകൂട്ടരുടെ കാതോട് കാതോർത്തിലേക്ക്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-249-1111. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. മോളുടെ പേരെന്താണ്? മോനാണ്. മോന്റെ പേരെന്താ? അപ്പം എന്താ മോനെ? അഖില്. അക്കിമോൻ. അക്കിമോൻ എന്നാണോ എല്ലാരും വിളിക്കാറുള്ളേ? അക്കിമോൻ എന്നുള്ള പേര് മോൻ ഇഷ്ടമാണോ? പിന്നെ വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മോന്? അമ്മയാണോ അച്ഛനെയാണോ അമ്മാമ്മയാണോ? അമ്മാമ്മ. അതെന്നാ പറ്റി, അതെന്താണ് അമ്മാമ്മ ഇത്ര കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം? അമ്മമ്മ കഥയൊക്കെ പറഞ്ഞു തരുമോ? ഏത് കഥയാ അമ്മമ്മ പറഞ്ഞു തരാളവരുടെ? ആമേന്റെയും മുയലിന്റെയും. ആമയുടെയും മുയലിന്റെയും. അതേത് കഥയാ? എനിക്കറിയത്തില്ലല്ലോ. മോൻ അറിയോ കഥ? ഓട്ട മത്സരത്തിന്റെ. എനിക്ക് പറഞ്ഞു തരുമോ കഥ? എന്നാ ഒന്ന് പറഞ്ഞ അന്നേ, എനിക്ക് അറിയത്തില്ല കഥ. ഇപ്പൊ പറ. എന്നാ പാട്ട് പാടിക്കോ?
2: ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുതിരകൾ രാജാവിന്റെ കൊട്ടാരത്തിൽ കൂടുവച്ചല്ലോ. വാന വന്ന് നോക്കിയപ്പോ കുരുവികളല്ല, പാട്ടും പാടി പാട്ടും പാടി പറന്നു പോയല്ലോ.
1: ആഹാ, കൊള്ളാലോ. ഇത് അമ്മാമയാണോ പഠിപ്പിച്ച അന്നേ?
2: അമ്മാമ.
1: കൊച്ചാമ്മ. കൊച്ചാമ്മയുടെ പേരെന്താണ്?
2: അശ്വതി.
1: അശ്വതി. അശ്വതി അമ്മാമയ്ക്ക് സുഖാണോ? മോന് സുഖാണോ? ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ആഹാരമൊക്കെ കഴിച്ചായിരുന്നോ? എന്താണ് കഴിച്ചേ? എലയപ്പം. ഇലയപ്പത്തിൽ ആ ശർക്കരയും പഞ്ചസാര മധുരവും തേങ്ങയും കിട്ടത് കഴിച്ചോ? അതാണോ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടോ? എത്രണ്ണം കഴിച്ചു? ഒരെണ്ണം കഴിച്ചപ്പോ വയറ് നിറഞ്ഞു. അപ്പൊ ഇനി കഴിക്കണ്ട, ഇനി നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. പിന്നെ ഇന്ന് കളിക്കാനൊക്കെ പോകുന്നുണ്ടോ? സൈക്കിൾ ഓട്ടാൻ പോവും. സൈക്കിൾ ഓട്ടുന്നതാണോ ഇഷ്ടം? കൊറേ നേരം സൈക്കിൾ ഓട്ടോ? മറിഞ്ഞ് വീണിട്ടുണ്ടോ അന്നത്തുന്ന്? അശോ, എന്നിട്ട് എന്നാ പറ്റി? മുറിഞ്ഞോ? കാല് മുറിഞ്ഞ്. ചോര വന്നോ? ചോര വന്നുണ്ട്. അപ്പൊ അക്കിമോൻ കരഞ്ഞോ? കരഞ്ഞില്ല. കരഞ്ഞില്ല. ഇതൊക്കെ എന്ത്? ഇതേണൊക്കെ സൈക്കിൾ ഇതൊക്കെ വീണ് മുന്നേ മുറിവ് പറ്റിയിട്ടുണ്ടല്ലേ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ അല്ലേ? അടിക്കാറുണ്ടോ സൈക്കിളിൽ നിന്ന് വീഴുമ്പോ അമ്മാമ്മ? അയ്യോ മോനെ, എന്ന് വിളിച്ച് ഓടി വരും അല്ലേ? പിന്നെന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ? പറയുന്നോ? ഹലോ
2: ഹലോ
1: ഹലോ ഹലോ, കേക്കാവോ?
2: ഒരു പാട്ടും കൂടെ പാടട്ടെ?
1: ഒരു പാട്ടുകൂടെ പാടിക്കോ.
2: തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്റെ ഉണ്ടിൽ പൂക്കാലം കളിയാടാട നീ കിളിമഴ തന്നോ, ഞാൻ കണ്ണാ തുമ്പി പോയാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, നിന്റെ ഉണ്ടിൽ പൂക്കാലം കളിയാടാട നീ കിളിമഴ തന്നോ.
1: കഴിഞ്ഞോ? കൊള്ളായിരുന്നു കേട്ടോ. അക്കുമോൻ അടുത്ത ആഴ്ച വിളിക്കോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ? ഇന്ന് നമുക്ക് അടുത്തവട്ടം പാടാം. അടുത്തവട്ടം പാടുമ്പോ നമുക്ക് പാട്ട് വേണ്ടേ? ഇത്രയും പാട്ട് പാടി അടുത്തവട്ടം പറയുമ്പോ എന്തോ പാട്ട്
2: പാടും.
1: ഹലോ,
2: ഹലോ,
1: പാടിയോ? മിടുക്കനാണല്ലോ. അമ്മാമ്മയാണോ ഈ പാട്ട് പാടിപ്പിച്ചന്നേ? പിന്നെ
2: കൊച്ചമ്മ.
1: കൊച്ചമ്മ പഠിപ്പിച്ചാന്ന്. കൊച്ചമ്മയുടെ പേരെന്താണ്?
2: അശ്വതി.
1: ആ, അശ്വതി കൊച്ചാമ്മ. ഓക്കേ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ടാറ്റാ. ഓക്കേ മോനെ, അടുത്ത ആവശ്യം വിളിക്കണം കേട്ടോ. ശരി.

0: തിരികെ വരാൻ കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതോരത്തിലേക്ക്. അപ്പൊ കൊച്ചു കൂട്ടുകാർ വിളിച്ചോളൂ 0474239311. നമ്മുടെ അടുത്ത കൊച്ചു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാണെന്ന് നോക്കാം.
1: ഹലോ
0: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഇതാരാണ് സംസാരിക്കുന്നേ?
1: ശിവശ്രീ.
0: ശിവശ്രീ മോളാണോ? മോൾ എത്രല്ല പഠിക്കുന്നേ? ടൂസിയില്? ഏത് സ്കൂളിലാ മോളെ? അതെവിടാണ്? ഒമാനിലാണ്. നാട്ടില് വന്നെയാണോ വെക്കേഷൻ സമയത്ത്? ഓണൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോന്നോളോ? അതെ. എങ്ങനുണ്ട് ഇവിടെയൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇനി അപ്പൊ അങ്ങോട്ട് പോണില്ലല്ലോ, ഇവിടെ തന്നെ നിക്കുവല്ലേ? അതെന്താ പോന്നേ? ഇവിടെ ഇഷ്ടപ്പെട്ടല്ലോ, പിന്നെ എന്തിനാ പോന്നേ? നമ്മൾ അച്ഛനെ അമ്മയും ഇങ്ങോട്ട് വിളിക്കും, എന്നിട്ട് നമുക്ക് ഇവിടുത്തെ സ്കൂളിൽ ചേരാം.
1: അച്ഛന്റെ ഓഫീസ് അവിടെയാ.
0: ഓ, അപ്പൊ ഇനി എന്തായാലും തിരിച്ചു അങ്ങോട്ട് പോണോ അല്ലേ? അവിടെ മിസ് ചെയ്യുന്നുണ്ടോ മോക്ക്? അവിടെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ഇവിടെ അച്ഛനെ അമ്മാമയും അപ്പാപ്പനെയാണോ ഉള്ളത്?

0: അമ്മാമ്മ.
1: അമ്മാമ്മയുണ്ട്. അമ്മാമ്മയുടെ പേരെന്താണ്?
0: ലതയമ്മ.
1: ലതയമ്മ. ലതയമ്മയ്ക്ക് സുഖാണോ?
0: അതെ.
1: പിന്നെന്തുണ്ട് വിശേഷങ്ങൾ? ഒമാനിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അതെ അതെ. അവിടെ എങ്ങനാ? മോളുടെ സൈഡിലുണ്ടോ? മോള് നിക്കുന്ന അവിടെ? അതെ അതെ. മോക്ക് പേടിയൊന്നുമില്ല അല്ലേ? നല്ല മോള്. പിന്നെ അമ്മാമ്മയുടെ വീട്ടില് പൂച്ചയൊക്കെ ഉണ്ടോ? പൂച്ച കയറും. പൂച്ച കയറുമ്പോ പൂച്ചക്ക് എന്താ കൊടുക്കാറുള്ള? അടിയാണോ, ചോറാണോ, പാലാണോ, എന്താണ് കൊടുക്കാറുള്ള അമ്മാമ്മ? മതിലിലോട്ട് ചാടിപ്പോ. പൂച്ച അടിച്ചോട്ടിക്കുവാണോ ചെയ്യാറുള്ള അമ്മാമ്മ? അപ്പം ലക്കി പട്ടിയുണ്ട്. ലക്കി ഓട്ടിച്ചോളൂ, അമ്മാമ്മ ഓട്ടിക്കത്തില്ല. പൂച്ച ഇങ്ങനെ പമ്മി പമ്മി വരുമ്പോ ലക്കി ഓട്ടിക്കും അല്ലേ? ലക്കിയുടെ കളർ എന്താണ്? ലക്കിയുടെ കളർ എന്താണ്? നിറം വെള്ള. ലക്കിന് ഇഷ്ടമാണോ? ലക്കിന് ഇഷ്ടം. നമുക്ക് പോകുമ്പോ ലക്കിനെ കൊണ്ടുപോയാലോ?
0: കൊണ്ടുപോവാൻ പറ്റൂല. ഫ്ലൈറ്റില്
1: കൊണ്ടുപോക്കൂലേ? ആണോ? അപ്പൊ പിന്നെ എന്തോ ചെയ്യും? ഇവിടെ നിർത്താനല്ലേ ഒക്കോളൂ? നമുക്ക് ഒളിപ്പിച്ചു കൊണ്ടുപോയാലാ? ഒളിപ്പിച്ചു കൊണ്ടുപോയാലാ? അതെന്താ അമ്മാമ്മക്ക് വേണോ പട്ടീനെ, ലക്കീനെ? നല്ല പോലെ ലതയമ്മ ലക്കീനെ നോക്കിക്കോളും. ലതയമ്മക്ക് അതല്ലേ ഉള്ളു കൂട്ടല്ലേ? പാവൽ ലതയമ്മ അല്ലേ? നമുക്ക് ലതയമ്മക്ക് വേറൊരു പട്ടിക്കുട്ടിയെക്കോ മേടിച്ചു കൊടുക്കാവേ. ഓക്കേ. പിന്നെന്തുണ്ട്? ഇന്ന് ഏത് പാട്ടാ മോള് പാടുന്നേ? എന്നാന്ന് പാടൂ.
0: പൂവേ പൂവേ താഴം പൂവേ സെഞ്ചിൽ നാളും നീ ഹരി ആരി കണ്ണാലെ ഹരി നിന്റെ നെഞ്ചി
1: ഇത്രയൊക്കെ മതി നമുക്ക്. നമുക്ക് പിന്നെ പഠിക്കാം ബാക്കി പാട്ടൊക്കെ. എനിക്ക് സുഖാണല്ലോ. മോക്ക് സുഖാണോ? പിന്നെന്തുണ്ട് വിശേഷങ്ങൾ അവിടെ? കളിക്കാനൊക്കെ പോവാറുണ്ടോ അവിടെ അടുത്തോ? ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഉള്ളു അല്ലേ? അപ്പം ഇനി എങ്ങനെയാ വിളിക്കാറുള്ളേ? അടുത്ത വട്ടം വിളിക്കാൻ പറ്റുമോ? നോക്കാം. അപ്പൊ എന്തായാലും അപ്പൊ ഒമാനി പോട്ട് റേഡിയോ ഒന്നും കേൾക്കാറില്ലേ? അപ്പൊ അപ്പൊ ഫോണിൽ കൂടെ കേൾക്കാലോ? ടി വി കാണാറുണ്ടോ? ടി വി കേൾക്കാറുണ്ടോ? ആഹാ, അത് കൊള്ളാലോ. ടി വിയിൽ എങ്ങനെയാണ് കേൾക്കുന്നേ? ഫോൺ ടി വിയിൽ കണക്ട് ചെയ്തിട്ട് അതിൽ കേക്കും അല്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വരുമ്പോ മോള് ഡാൻസ് കളിക്കാറുണ്ടോ? ആ, ഏത് പാട്ട് ഇഷ്ടപ്പെട്ട പാട്ട്? നൃത്തമാണ്. നൃത്തം പഠിക്കാൻ പോകുന്നുണ്ടോ?
0: നൃത്തം പഠിക്കാൻ പോകുന്നില്ല.
1: മോള് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കല്ലേ? കണ്ട് കണ്ട് കൊള്ളാലോ. അപ്പൊ ഡാൻസ് ഒക്കെ പഠിക്കാൻ പോണം കേട്ടോ. ഇനി പോവാം. അപ്പൊ ഇനി പോകുന്നതിന് മുമ്പ് ഒരു വട്ടം ഇങ്ങോട്ടൊക്കെ വരണം കേട്ടോ. ശരി, ടാറ്റാ.
0: ഞാൻ ആദ്യമേ ഒരു തവണ വിളിച്ച അങ്ങോട്ട് വന്നായിരുന്നു.
1: എല്ലാരെയും കണ്ടോ? ഇനിയും വരണം കേട്ടോ. എല്ലാരെയും കണ്ടിട്ടൊക്കെ പോവാം കേട്ടോ. ഓക്കേ, ടാറ്റാ. ഓക്കേ മോളെ, വിളിച്ചതിൽ സന്തോഷം. നമുക്കിതാ നമ്മുടെ മോള് പറഞ്ഞ പാട്ട് കേൾക്കുന്നതിന് മുൻപ് ചെറിയൊരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം പാട്ട് കേൾക്കാം.
2: NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: തിരികെ വരാം കൊച്ചുകൂട്ടുകാരുടെ കഥോട് കഥോരത്തിലേക്ക്. അപ്പൊ നമ്മുടെ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ മോളെ? കേൾക്കുന്നുണ്ടോ? ആ, മോളുടെ പേര് പറഞ്ഞോളൂ.
1: നിവേദ്യ.
0: നിവേദ്യ. നിവേദ്യ എവിടുന്നാ വിളിക്കുന്നേ? അമ്മ നടയുന്നു. അവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ? മോക്ക് സുഖാണോ? മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? മോളെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? മോള് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? രണ്ടില്. എങ്ങനുണ്ട് ക്ലാസ്സൊക്കെ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ. ഹലോ മോളെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? മോക്ക് നല്ല പോലെ കേൾക്കുന്നുണ്ടോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്നുമില്ലേ. അതെന്തു പറ്റി? അറിയത്തില്ല. രാവിലെ എന്താണ് ഫുഡൊക്കെ കഴിച്ചായിരുന്നോ? ദോശയും ചമ്മന്തിക്കറിയും. ദോശയുടെ ചമ്മന്തിയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാൻ? സാമ്പാർ ഇഷ്ടമല്ല. അതെന്ത് പറ്റി സാമ്പാർ ഇഷ്ടമല്ലാത്തെ? ചമ്മന്തിക്കാണോ ടേസ്റ്റ് കൂടുതലുള്ള? അതെ, ദോശയുടെ ഇഡലി ഇഷ്ടമാണ്. ഇഡലി ദോശയാണ് ഇഷ്ടം, ഇഡലിയാണ് ഇഷ്ടം ചമ്മന്തിയുടെ കഴിക്കാൻ. ദോശയുടെ കഴിക്കാൻ ഇഡലിയാണോ? അല്ല, ചമ്മന്തിയുടെ കഴിക്കാൻ ഇഡലിയാണ് ഇഷ്ടം, ദോശയാണ് ഇഷ്ടം. ഇഡലിക്കാണ് ദോശയിൽ ഉറപ്പിച്ച്. അത് മതി. പിന്നെന്തൊക്കെയുണ്ട് ക്ലാസ്സിൽ? എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോ അവിടുത്തെ ഓണൊക്കെ വരുമല്ലേ, ഓണ സെലിബ്രേഷൻ എന്നാ പറഞ്ഞായിരുന്നോ? ഓണ സെലിബ്രേഷൻ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. കേൾക്കുന്നുണ്ടോ മോളെ? പിന്നെന്തൊക്കെയുണ്ട് വീട്ടിൽ? ആരൊക്കെ ഉണ്ട്
1: വീട്ടിൽ? ചേട്ടനും ഞാനും അമ്മയും അച്ഛനും അമ്മാമ്മയും.
0: എല്ലാരും ഉണ്ടല്ലോ. എല്ലാവർക്കും സുഖമാണോ അവിടെ ഉള്ളെ, വീട്ടിലുള്ളെ? പിന്നെ മോളിന്ന് പാട്ട് പാടുന്നുണ്ടോ?
1: ഇല്ല.
0: ഒന്നുമില്ല, വിശേഷവും ഇല്ല, പാട്ടും ഇല്ല, ഒന്നുമില്ല.
1: ഒരു കവിത പാടിക്കോ?
0: എന്താ കവിത പാടിക്കോ?
1: മഴ മഴ മഴ മഴ മഴ വന്നു മനത്തുന്നൊരു മഴ വന്നു. മഴ മഴ മഴ മഴ മഴ വന്നു മനത്തുന്നൊരു മഴ വന്നു. മാളിക മുകളിൽ തങ്ങാതെ മുളയുടെ മുകളിൽ തങ്ങാതെ. മഴ മഴ മഴ മഴ മഴ വന്നു മനത്തുന്നൊരു മഴ വന്നു. വീട് ഉത്സവമായി വന്നു.
0: സ്കൂളിൽ പഠിച്ച പാട്ടാണോ? അമ്മ പഠിപ്പിച്ചതന്നെയാ. ഇതങ്ങ് ഇപ്പൊ എങ്ങനെ സ്കൂളില് മറ്റേ പ്രോഗ്രാമിന്റെ അന്നൊക്കെ പോയി പാടാറുണ്ടോ ഈ പാട്ടൊക്കെ? എന്നിട്ട് എന്താ, സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. സാരമില്ല, നമുക്ക് അടുത്ത വട്ടം പിടിക്കാം സമ്മാനമൊക്കെ. പിന്നെ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ? ഇന്ന് ഏത് പാട്ടാ ചോദിച്ചേക്കുന്നേ? അംശം പാട്ട്. ഓക്കെ, പിന്നെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ മോളുടെ അടുത്ത്, കുസൃതി ചോദ്യ. ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ. കേൾക്കാവോ? ബുദ്ധി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കട്ടെ, ഒരു കുസൃതി ചോദ്യം ചോദിക്കുക. ആകാശത്തൂടെ. ഹലോ, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ മോളെ, ടാറ്റാ.
1: ടാറ്റാ.

അപ്പതാ ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതോരം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു കൊച്ചു കൂട്ടുകാരുടെ കാതോട് കാതോരത്തിലേക്ക് കേട്ടുമുട്ടുന്നത് വരെ സൈനിങ് ഓഫ് ഫിലോമിന.

0: വിശാലമായ ഇന്റീരിയർ ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
1: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

ഇനിയും രണ്ടു മൂന്ന് ഭാവങ്ങളുണ്ട്, അതുപോലെ ഓക്കെ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്. कम्युनिटी रेडियो बेंसिगर 107.8 प्रस्तुत करते हैं
1: दिल की आवाज,
0: दिलों से दिल तक. दिल की आवाज का सीधा प्रसारण अब से हर रविवार सुबह 10:30 से लेकर 11:30 तक होगा और आपके साथ होगी आपकी शायरी जर्मिया. देर किस बात की, अपना फोन उठाइए और हमें डायल कीजिए. डायल करने के लिए हमारा नंबर
1: 0474-293-1111.
0: नंबर एक बार फिर से 0474-293-1111.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ചില തീയതികൾ ഓർത്തിരിക്കാൻ ഒരു കലണ്ടർ ആവശ്യമില്ല. ഇന്ന് ജൂലൈ 26, അത്തരത്തിലുള്ള ഒരു ദിവസം. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. ഈ ദിവസം നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നു. നമ്മുടെ വീരസൈനികരുടെ അവിശ്വസനീയമായ ധൈര്യത്തെ ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ, ഇങ്ങനെ പല ദുഷ്കരമായ സാഹചര്യങ്ങൾ അവർക്ക് മുന്നിലുണ്ടായിരുന്നു. നമ്മുടെ സൈനികർ എല്ലാ വെല്ലുവിളികളെയും നേരിട്ടു. അവരുടെ മനോധൈര്യം ഏതൊരു വെല്ലുവിളിയെക്കാളും വലുതായിരുന്നു. ഭാരതമാതാവിന്റെ സുരക്ഷയ്ക്കായി അവർ സർവ്വതും ത്യജിച്ചു. ഇന്ന് കാർഗിൽ വിജയ് ദിവസിന്റെ ഈ വേളയിൽ എല്ലാ ധീരരായ രക്തസാക്ഷികൾക്കും ധീരരായ സൈനികർക്കും ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം സ്വന്തം വീരന്മാരെ സ്മരിക്കുക മാത്രമല്ല, അവരുടെ കഥകൾ പുതിയ തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. ഈ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷം ഒരു വിശേഷ ശൗര്യ വിജയ് യാത്ര സംഘടിപ്പിച്ചു. ജൂലൈ 14 ഡൽഹിയിലെ നാഷണൽ വാർ മെമ്മോറിയലിൽ നിന്ന് ആരംഭിച്ച ഈ മോട്ടോർ സൈക്കിൾ യാത്ര ദ്രാസിലെ കാർഗിൽ വാർ മെമ്മോറിയൽ വരെയാണ്. ഇതിന്റെ സന്ദേശം ഓൺ റൈഡ്, ഓൺ നേഷൻ, ഓൺ സല്യൂട്ട്. രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ വിസ്മരിക്കപ്പെടില്ല എന്ന് ഈ യാത്ര ഓർമ്മപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സൈനികരുടെ ധൈര്യം മാത്രമല്ല, സാങ്കേതിക കഴിവുകളും നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് INS മഹേന്ദ്രഗിരി ഇന്ത്യൻ നാവികസേനയിൽ ഉൾപ്പെടുത്തി. ഈ ആധുനിക യുദ്ധക്കപ്പൽ ഭാരതത്തിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. ഇതിന്റെ 75% തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ആത്മനിർഭർ ഭാരതത്തിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ഈ മാസം DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റും വിജയകരമായി പരീക്ഷിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിൽ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് DRDO കുശ മിസൈലും വിജയകരമായി പരീക്ഷിച്ചു. സുഹൃത്തുക്കളെ, ഇന്ന് പ്രതിരോധ ഉൽപാദനമായാലും പ്രതിരോധ കയറ്റുമതിയായാലും മിത്രരാജ്യങ്ങളുമായുള്ള രാഷ്ട്രീയ സഹകരണമായാലും ഭാരതം തുടർച്ചയായി പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. ഈ മാസം ആദ്യം ഞാൻ ഇന്തോനേഷ്യയിലായിരുന്നു. അവിടെ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി ഒരു പ്രധാന കരാർ ഒപ്പിട്ടു. ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ഇന്ന് ഈ കാർഗിൽ വിജയ ദിവസത്തിന്റെ ഈ വേളയിൽ നമ്മുടെ അമരരായ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും സുരക്ഷിതവും കഴിവുറ്റതും ആത്മനിർഭരവുമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നമ്മുടെ ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തുകയും ചെയ്യാം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി സംസാരിച്ചിരുന്നു. ഓരോ തുള്ളിമഴയും സംരക്ഷിക്കാനുള്ള ഈ ക്യാമ്പയിനെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു. ക്യാച്ച് ദ റെയിൻ എന്ന സന്ദേശം വളരെ ലളിതമാണ്. എവിടെ മഴ പെയ്താലും എപ്പോൾ പെയ്താലും അവിടെ അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക. അതിനാൽ ജൂലൈ 4 രാജ്യമെമ്പാടും ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ഗ്രൗണ്ട് വാട്ടർ റീചാർജ്, പുരാതന ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നു. ഗ്രാമങ്ങളോ നഗരങ്ങളോ പഞ്ചായത്തുകളോ സാമൂഹിക സംഘടനകളോ ആകട്ടെ, എല്ലായിടത്തും ആളുകൾ ആവേശത്തോടെ ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പഴയ കുളങ്ങളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്നു. മറ്റു ചിലയിടത്ത് കിണറുകളും സ്റ്റെപ്പ് വെല്ലുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. ഓരോ സ്റ്റെപ്പ് വെല്ലും ഇപ്പോൾ ഭൂഗർഭജല റീചാർജിനുള്ള ഒരു മാധ്യമമായി മാറുകയാണ്. സുഹൃത്തുക്കളെ, മധ്യപ്രദേശിലെ സീധി ജില്ലയിൽ ഏകദേശം 1500 കുളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. നരസിംഗ്പൂരിൽ അമൃത് സരോവരുകൾ നവീകരിച്ചു. മഹാരാഷ്ട്രയിലെ നാസിക്കിൽ വലിയ തോതിൽ വെള്ളം സംരക്ഷിക്കാനുള്ള ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ നന്ദ്യാലിൽ എല്ലാ പഞ്ചായത്തുകളും പഴയ കുളങ്ങൾ വീണ്ടും ഉപയോഗിക്കുന്നതിലൂടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേർന്നു. നമ്മുടെ നഗരങ്ങളും പിന്നിലല്ല. ഛത്തീസ്ഗഡിലെ കോർബ, ഒഡീഷയിലെ ഭുവനേശ്വർ, ആന്ധ്രാപ്രദേശിലെ വിജയനഗരം എന്നിവിടങ്ങളിലെല്ലാം ഈ പ്രചാരണത്തിന്റെ ആവേശോജ്ജലമായ ഫലം കാണാം. നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കുളത്തിന്റെയോ കിണറിന്റെയോ സ്റ്റെപ്പ് വെല്ലിന്റെയോ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കാം. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കാം. ഇന്ന് സംരക്ഷിക്കപ്പെടുന്ന ഓരോ തുള്ളി വെള്ളവും വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചു. രാജ്യത്തെ ഓരോ പൌരനും ഇന്ത്യൻ സംഘത്തിന് ആശംസകൾ നേരുന്നു. എല്ലാ കളിക്കാരും അത്ലറ്റുകളും മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ സമീപകാലത്ത് കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി PV സിന്ധു മാറി. അവരുടെ നേട്ടത്തിൽ രാജ്യം ഒന്നടങ്കം അഭിമാനിക്കുന്നു. ലണ്ടനിലെ ലോർഡ്സ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ഇതൊരു ചരിത്ര വിജയമാണ്. 270 റൺസിന്റെ വലിയ വ്യത്യാസത്തിൽ നമ്മുടെ ടീം ഈ മത്സരം വിജയിച്ചു. എന്നാൽ അതുമാത്രമല്ല, ലോർഡ്സിന്റെ നീണ്ട ചരിത്രത്തിൽ വനിതാ ടീമിന് വേണ്ടിയുള്ള ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു ഇത്. 1983 ഭാരതം ക്രിക്കറ്റ് ലോകകപ്പ് ആദ്യമായി നേടിയത് ഈ ഗ്രൗണ്ടിലാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ സ്ത്രീശക്തി ഇവിടെ രാജ്യത്തിന്റെ യശസ്സുയർത്തി. സുഹൃത്തുക്കളെ, വളരെ അർത്ഥവത്തായ ചില ചെറിയ പരിശ്രമങ്ങളുണ്ട്. കേരളത്തിലെ എറണാകുളത്തെ സൗത്ത് ചിറ്റൂരിൽ അത്തരമൊരു കായിക സംരംഭത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അവിടെ ഒരു സ്കൂളിൽ ഒരു സംസ്കൃതം ക്ലബുണ്ട്. അവിടുത്തെ അധ്യാപകൻ അഭിലാഷ് സംസ്കൃതത്തെ സവിശേഷമായ രീതിയിൽ ജനപ്രിയമാക്കുന്നു. ഈ പദ്ധതിയുടെ പേര് അക്ഷര കന്തുക എന്നാണ്. ഈ പദ്ധതിയിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന വാക്കുകളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലളിതമായ രീതിയിൽ വിശദീകരിക്കുന്നു. ഇത് പഠനം ആസ്വാദ്യകരമാക്കുകയും കായിക രംഗത്ത് ആളുകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഞായറാഴ്ച വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ പൌരനെയും അഭിമാന പുളകിതനാക്കി. ഇന്ത്യൻ ബഹിരാകാശ മേഖലയിലെ ഈ ചരിത്ര നിമിഷത്തിന് നാം എല്ലാവരും സാക്ഷിയായി. സ്വകാര്യ മേഖല വികസിപ്പിച്ചെടുത്ത ഭാരതത്തിലെ ആദ്യത്തെ റോക്കറ്റാണിത്. നമ്മുടെ യുവ ഇന്നോവേറ്റേഴ്സ് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒന്ന് നേടിയെടുത്തു. അവർ വിസ്മയകരമായ സ്കിൽ, പാഷൻ, പേഷ്യൻസ് എന്നിവ പ്രകടിപ്പിച്ചു. വളരെ കാലമായി നമ്മുടെ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് നിഷിദ്ധമായിരുന്നു. ഈ മേഖലയിൽ താൽപര്യമുള്ള നിരവധി യുവാക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിക്കാതെ പോയി. യുവാക്കളുടെ താൽപര്യം മുൻനിർത്തി നമ്മൾ ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തു. ഇന്ന് ലോകം അതിന്റെ ഗുണഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ യുവ സഹപ്രവർത്തകർ ശാസ്ത്രത്തിൽ ഭാരതത്തിന്റെ യശസ് ഉയർത്തുന്നു. സയൻസ് ഒളിമ്പ്യാഡുകൾ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിൽ ഒന്നാണ്. ധാരാളം വിദ്യാർത്ഥികൾ അവയിൽ പങ്കെടുക്കുന്നു. ഈ മാസം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമെറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ ഒളിമ്പ്യാഡുകൾ നടന്നു. ഈ മത്സരങ്ങളിൽ ഇന്ത്യൻ സംഘം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിസിക്സ് ഒളിമ്പ്യാഡിൽ നമ്മുടെ 5 വിദ്യാർത്ഥികളും സ്വർണ മെഡലുകൾ കരസ്ഥമാക്കി ഭാരതം 1 റാങ്ക് നേടി. കഴിഞ്ഞ ദശകത്തിൽ നടന്ന എല്ലാ ഫിസിക്സ് ഒളിമ്പ്യാഡുകളിലും നമ്മുടെ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ സ്വർണമെഡലോ വെള്ളിമെഡലോ നേടിയിട്ടുണ്ട്. കെമിസ്ട്രി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും സ്വർണമെഡലുകൾ നേടി. ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനമാണിത്. ബയോളജി ഒളിമ്പ്യാഡിൽ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും മെഡലുകൾ നേടി. ഇതിൽ ഒരു സ്വർണമെഡലുമുണ്ട്. മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ 2 4 നമ്മുടെ വിദ്യാർത്ഥികൾ സ്വന്തമാക്കി. രാജ്യത്തിന്റെ യുവശക്തിയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം ഭാരതത്തിൽ നിരന്തരം വളർന്നു വരുന്നത് കാണുന്നത് സന്തോഷകരമാണ്. രാജ്യത്തുനിന്ന് കൂടുതൽ കൂടുതൽ യുവാക്കൾ ഇത്തരം വേദികളിൽ എത്തുകയും വെന്നിക്കൊടി പാറിക്കുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അഭിനിവേശവും ഉള്ളപ്പോൾ എല്ലാ വഴികളും സുഗമമാകും. കാശ്മീരിലെ പരമ്പരാഗത പായയായ വഗുവിനായി ഇന്ന് നടക്കുന്ന പരിശ്രമങ്ങളിൽ ഇത് പ്രതിഫലിക്കുന്നു. ഇത് ഞാങ്ങണപ്പുല്ലും വൈക്കോലും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ പായ നിർമ്മിക്കുന്ന പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ആദ്യം കാശ്മീരിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്നുള്ള പുല്ലും വൈക്കോലും ശേഖരിക്കുന്നു. വെയില തുണക്കിയ ശേഷം അവ തരംതിരിക്കുന്നു. തുടർന്ന് കൈകൊണ്ട് നെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പായ നിർമ്മിക്കാൻ രണ്ട് കരകൗശല വിദഗ്ധർ ഏകദേശം 4 ദിവസമെടുക്കും. ഈ പായ സവിശേഷവും പരിസ്ഥിതി സൗഹൃദവുമാണ്. വേനൽക്കാലത്ത് തണുപ്പും ശീതകാലത്ത് ചൂടും നൽകുന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന സവിശേഷത. മുമ്പ് കാശ്മീരിലെ എല്ലാ വീട്ടിലും ഇത് കാണപ്പെട്ടിരുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ ഇതിന്റെ ഉപയോഗം കുറഞ്ഞു തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നുള്ള ഗുലാം ഹുസൈനും മകൾ തൻസിലയും ഒരു പ്രതിജ്ഞയെടുത്തു. വഗു കരകൗശല പാരമ്പര്യത്തിന് ഒരു പുതുജീവൻ നൽകുന്നതിൽ ഇരുവരും പങ്കാളികളായി. ഗുലാം ഹുസൈൻ വളരെ സാധാരണ കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഈ ജോലിയിൽ അദ്ദേഹം നിരവധി വെല്ലുവിളികൾ നേരിട്ടു. എന്നാൽ വഗു സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം അചഞ്ചലമായിരുന്നു. താമസിയാതെ നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിൽ പങ്കുചേരാൻ തുടങ്ങി. ഗുലാം ഹുസൈൻ ഈ നൈപുണ്യം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ പ്രാദേശിക തലത്തിൽ സർക്കാർ പിന്തുണയും ലഭിച്ചു. ഇന്ന് വഗു അതിവേഗം ജനപ്രീതി നേടുകയും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഈ ശ്രമവുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ഓർത്ത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ന് നാം എല്ലാവരും പ്രാദേശിക ഉൽപ്പന്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്ന മന്ത്രവുമായി നമ്മൾ മുന്നോട്ടു പോവുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കാശ്മീരിലെ വഗു നിങ്ങളുടെ വീടിന്റെ ഭാഗമായി മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ? സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്ത് ചായ വെറുമൊരു പാനീയമല്ല, അത് ആത്മബന്ധത്തിന്റെ പ്രതീകം കൂടിയാണ്. ദിവസത്തിന്റെ തുടക്കത്തിലായാലും സുഹൃത്തുക്കളെ കണ്ടുമുട്ടുമ്പോൾ ആയാലും കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ ആയാലും ചായ എല്ലാ അവസരങ്ങളുടെയും ഭാഗമായി മാറുന്നു. ചായയുമായുള്ള എന്റെ ബന്ധം നിങ്ങൾക്ക് നന്നായി അറിയാം. എന്നാൽ ഇന്ന് ഞാൻ സംസാരിക്കുന്ന ചായ രുചി നൽകുക മാത്രമല്ല, നിരവധി സഹോദരിമാരുടെ ജീവിതത്തിലേക്ക് സ്വാശ്രയബോധത്തിന്റെ ഒരു പുതിയ സുഗന്ധം പകരുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിലെ ലഖിവാല ഗ്രാമത്തിലെ ഒരു സ്വയം സഹായ സംഘവുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ വിദുർ പ്രേരണ സ്വദേശി ഹെർബൽ ടീ തയ്യാറാക്കി. ഇതിൽ ഇഞ്ചിപ്പുല്ല്, ചിറ്റമൃത്, ഇരട്ടി മധുരം, തുളസി, പച്ചമഞ്ഞൾ, കറുവപ്പട്ട, ഏലം, പെരിഞ്ചീരകം തുടങ്ങിയ പ്രകൃതിദത്ത ചേരുവകൾ അടങ്ങിയിരിക്കുന്നു. അതിന്റെ സവിശേഷമായ രുചിയും ഗുണങ്ങളും കാരണം ഈ ചായ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ജനപ്രീതി നേടി. പ്രയാഗ്രാജിലെ മഹാകുംഭിലും ഡൽഹിയിലെ അന്താരാഷ്ട്ര ഭക്ഷ്യമേളയിലും ഈ ഹെർബൽ ടീ വ്യാപക പ്രശംസ നേടി. വിദേശത്തു നിന്നുള്ള സന്ദർശകരും ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏറ്റവും പ്രചോദനാത്മകമായ വശം അതിന്റെ തുടക്കമാണ്. ഈ മുഴുവൻ ശ്രമവും ആരംഭിച്ചത് വെറും 100,000 രൂപയിലാണ്. ഇന്ന് ഈ ബ്രാൻഡ് രാജ്യത്തുടനീളമുള്ള പ്രധാന സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. പ്രാദേശിക അറിവ്, പ്രകൃതി, സ്ത്രീകളുടെ ആത്മവിശ്വാസം എന്നിവ ഒത്തുചേരുമ്പോൾ ഒരു ചെറിയ ശ്രമം പോലും വലിയ മാറ്റത്തിന്റെ തുടക്കമാകുമെന്ന് ഈ സംരംഭം നമ്മെ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. സമൂഹം ഈ വികാരവുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നിരവധി മനോഹരവും പ്രചോദനാത്മകവുമായ ഉദാഹരണങ്ങൾ മുന്നിലെത്തുന്നു. സുഹൃത്തുക്കളെ, അഹമ്മദാബാദിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ അത്ഭുതകരമായ ശക്തി പ്രകടമായി. 1 മണിക്കൂറിനുള്ളിൽ ഭാടജ് പ്രദേശത്ത് 3.5 ലക്ഷത്തിലധികം തൈകൾ നട്ടുപിടിപ്പിച്ചു. 25,000-ൽ അധികം ആളുകൾ പങ്കെടുത്തു. സ്കൂൾ കുട്ടികൾ, NCC കേഡറ്റുകൾ, സന്നദ്ധ പ്രവർത്തകർ, സാധാരണ പൗരന്മാർ എന്നിവരെല്ലാം ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വരും വർഷങ്ങളിൽ ഈ തൈകൾ ഒരു ഇടതൂർന്ന നഗരവനമായി മാറും. ഈ ശ്രമം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിന് കീഴിൽ ജനശക്തിയുടെ അത്ഭുതകരമായ ദൃഢനിശ്ചയം ഉത്തർപ്രദേശിലും കണ്ടു. ജൂലൈ 12 ഒരൊറ്റ ദിവസം കൊണ്ട് 35 കോടിയിലധികം തൈകൾ അവിടെ നട്ടുപിടിപ്പിച്ചു. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഇതെനിക്ക് പ്രത്യേക അഭിമാനമാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മരങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ല, അവ എണ്ണമറ്റ ജീവജാലങ്ങൾക്കും ആവാസ കേന്ദ്രമാണ്. ഏകദേശം 60 വർഷത്തിനു ശേഷം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വീണ്ടും ഗുജറാത്തിലെ ഗിർ വനങ്ങളിൽ കൂടുകൂട്ടുന്നു. ഗിർ വനത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന സംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളുടെ ഫലമാണിത്. വേഴാമ്പലുകളെ വനങ്ങളുടെ കർഷകർ എന്ന് വിളിക്കുന്നു. അവ പഴങ്ങൾ തിന്നുകയും വിത്തുകൾ ദൂരെ വിതറുകയും ചെയ്യുന്നു. അതിൽ നിന്ന് കാട്ടിൽ പുതിയ മരങ്ങൾ വളരുന്നു. ഈ രീതിയിൽ ഒരു പക്ഷി കാടിനെ വീണ്ടും പച്ചപ്പുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. അമ്മയുടെ പേരിൽ ഒരു മരം നടുക. ഇന്ന് നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ വരും തലമുറകൾക്ക് പച്ചപ്പും ശുദ്ധവായുവും മനോഹരമായ ഭാവിയും സ്വത്തായി സ്വരുക്കൂട്ടും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നു. അതിനാൽ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ബീഹാറിലെ സീതാമഠിയിൽ വേസ്റ്റ് ടു വെൽത്ത് എന്നതിന്റെ ഒരു ഉത്തമമായ ഉദാഹരണം ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ആകർഷകമായ ബെഞ്ചുകൾ നിർമ്മിക്കുന്നു. ഒരു ബെഞ്ച് നിർമ്മിക്കാൻ ഏകദേശം 40 കിലോഗ്രാം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. ശക്തവും ഈട് നിൽക്കുന്നതും സുഖകരവുമാകുന്നതിന് പുറമെ ഇത് പരിസ്ഥിതി സൗഹൃദവുമാണ്. സർക്കാർ സ്കൂളുകളിലും പാർക്കുകളിലും പൊതുസ്ഥലങ്ങളിലും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധവും ജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരികയാണ്. പ്രാദേശിക യൂണിറ്റിനൊപ്പം ജില്ലാ ഭരണകൂടത്തിനും ഈ ശ്രമത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. റിഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ എന്നത് ഇന്ന് ഒരു മുദ്രാവാക്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്ന് സീതാമഠിയുടെ ഈ ശ്രമം നമ്മോട് പറയുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ മൻ കി ബാത്തിൽ ഞാൻ ഗണേഷ് ഉത്സവത്തിനെ കുറിച്ച് സംസാരിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ ആരാധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ചു, ഇറക്കുമതി ചെയ്ത ഗണേശ വിഗ്രഹങ്ങൾക്കോ പകരം നമ്മുടെ വീടുകളിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കണം. പലരും എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയും ഈ വിഷയത്തിൽ അവരുടെ ചിന്തകൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ അഭ്യർത്ഥനയ്ക്ക് അവർ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ പ്രതിഷ്ഠിക്കാൻ അവർ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ഈ വിഷയം മൻ കി ബാത്തിൽ ഇതിനകം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ശരിയായ സമയത്ത് ശരിയായ നടപടി സ്വീകരിക്കാൻ ഇതവരെ സഹായിച്ചുവെന്നും ആളുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ വീണ്ടും എന്റെ അഭ്യർത്ഥന ആവർത്തിക്കുന്നു. ഇത്തവണ ഗണേശ പൂജയിൽ നമ്മുടെ മണ്ണിൽ നിർമ്മിച്ച ഗണേശനെ നമ്മുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. ഈ ശ്രമം പ്രകൃതിയോടുള്ള ആരാധനയുടെ ഒരു രൂപമായിരിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും അഭിമാനപൂരിതമാകും. സയൻസ് ആൻഡ് ഇന്നവേഷൻ മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന, ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ തന്റെ വേരുകളുമായി ആഴത്തിൽ ഉറച്ചു നിൽക്കുന്ന, അവസരം ലഭിക്കുമ്പോഴെല്ലാം തന്റെ മണ്ണിനെ ബഹുമാനിക്കാൻ ഒരിക്കലും മറക്കാത്ത ഒരു വ്യക്തി, മണിപ്പൂരിലെ ഡോക്ടർ റൊണാൾഡോ ലേശ്രാം.
2: അദ്ദേഹത്തിന്റെ പേര് റൊണാൾഡോ എന്നാണ്, പക്ഷേ തൊഴിൽപരമായി അദ്ദേഹം ഒരു ആസ്ട്രോഫിസിസ്റ്റാണ്.
1: ജപ്പാനിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം യുവ ഗാലക്സികളുടെ ഒരു വലിയ കൂട്ടം കണ്ടെത്തിയ സംഘത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണോ? മണിപ്പൂരിലെ മനോഹരമായൊരു തടാകത്തിന്റെ പേര് ചേർത്ത് അദ്ദേഹം ഈ മുഴുവൻ ക്ലസ്റ്ററിനും ലോക്തക് പ്രോട്ടോ ക്ലസ്റ്റർ എന്ന് പേരിട്ടു. മണിപ്പൂരിലെ മനോഹരമായൊരു ശുദ്ധജല തടാകമാണ് ലോക്തക്. ലോക്തക് തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഫുങ്തികൾ ഒരു സവിശേഷ ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. ചെറിയ ദ്വീപുകൾ വിശാലമായൊരു സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെയാണ് ഇത്. അതുപോലെ പ്രപഞ്ചത്തിൽ ഈ യുവ ഗാലക്സികളും ഒരു വലിയ ഘടന സൃഷ്ടിക്കുന്നു. ഇന്ന് മണിപ്പൂരിലെ ലോക്തക് ദേശീയ ഭൂപടത്തിൽ മാത്രമല്ല, വിശാലമായ പ്രപഞ്ചത്തിലും തിളങ്ങുന്നു. ഈ നേട്ടം ഓരോ ഭാരതീയനും അഭിമാനകരമാണ്. നമ്മുടെ യുവ സുഹൃത്തുക്കൾ തങ്ങളുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ തന്നെ പുതിയ ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന് ഇത് പഠിപ്പിക്കുന്നു. നക്ഷത്ര ലോകത്തെപ്പോലും പ്രകാശിപ്പിക്കാൻ കഴിയുന്ന വേരുകളാണ് ഇവ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓഗസ്റ്റ് 7 നമ്മുടെ രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ നെയ്ത്തുകാരായ സഹോദരി സഹോദരന്മാരുടെ കഴിവുകളും സർഗാത്മകതയും നാം ആഘോഷിക്കുന്നു. തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ട പാരമ്പര്യങ്ങൾ ഈ സുഹൃത്തുക്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. സുഹൃത്തുക്കളെ, കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട എണ്ണമറ്റ ആളുകളുടെയും കഥ വെളിച്ചത്തു കൊണ്ടുവരുന്നു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ആളുകളാണ് ഇവർ. ഈ ദിവസം കരകൗശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മുടെ നെയ്ത്തുകാരായ സുഹൃത്തുക്കളെ ആദരിക്കാൻ ഞാൻ നിങ്ങളോടെല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. വോക്കൽ ഫോർ ലോക്കലിന്റെ ആത്മാവിനെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താം. സുഹൃത്തുക്കളെ, ഇന്ന് രാജ്യത്ത് കൈത്തറി പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രീതി നിരവധി ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പുള്ളി മുതൽ കച്ച് വരെയും ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ മഹത്തായ കൈത്തറി പാരമ്പര്യത്തിന് പുതിയ ഊർജവും ഐഡന്റിറ്റിയും നൽകുന്ന നിരവധി വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ചിലർ പോച്ചമ്പള്ളി യുഗത്തിന്റെ മനോഹരമായ പാരമ്പര്യം മുന്നോട്ടു കൊണ്ടുപോകുന്നു. മറ്റുള്ളവർ കമ്പിളി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ നെയ്ത്തുകാരികളെ ഒന്നിപ്പിക്കുന്നു. ചിലർ കേരളത്തിലെ പരമ്പരാഗത കസവുകലയെ സംരക്ഷിക്കുന്നു. ഇത്

എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഭാരതത്തിൽ എത്ര തരം സംഗീതോപകരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം നമുക്ക് ധാരാളം സംഗീതോപകരണങ്ങളും അവയുമായി ബന്ധപ്പെട്ട പാരമ്പര്യങ്ങളുമുണ്ട്. അത്തരമൊരു ഉപകരണമാണ് ത്രിപുരയിലെ ചോങ് പ്രങ്. അവിടുത്തെ ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ ഇത് വളരെ ജനപ്രിയമാണ്. മുളകൊണ്ട് നിർമ്മിച്ച ഈ ഉപകരണത്തിന് 3 തന്ത്രികളുണ്ട്. ഇതിൽ നിന്നുയരുന്ന ഈണം വളരെ ശ്രുതി മധുരമാണ്. അത് സരോദിന് സമാനമാണ്. ചില കാരണങ്ങളാൽ യുവാക്കൾക്കിടയിൽ അതിന്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ സൂരജ് കുമാർ ദേവ് ബർമ്മ ഇത് വീണ്ടും ജനപ്രിയമാക്കാൻ തീരുമാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. ചോങ് പ്രങ്ങിനൊപ്പം ആ സ്ഥലത്തെ മറ്റ് പരമ്പരാഗത സംഗീതോപകരണങ്ങളിലും അദ്ദേഹം പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കോക്ബോറോക്ക് നാടൻപാട്ടുകൾ, ബോൾ ഗാനങ്ങൾ, ബംഗാളി നാടൻപാട്ടുകൾ എന്നിവ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി ഒരു ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സംഗീതം നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല.

0: സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി എന്നെനിക്ക് ഉറപ്പുണ്ട്. ദേവ് ബർമ്മയെക്കുറിച്ച് എനിക്ക് വളരെ അഭിമാനമുണ്ട്. പരമ്പരാഗത സംഗീതത്തെ ജനപ്രിയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള പരമ്പരാഗത സംഗീത ഉപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ തീർച്ചയായും മറ്റുള്ളവരെ പരമ്പരാഗത ഇന്ത്യൻ സംഗീതവുമായി ബന്ധിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ ജൂലൈ 27 ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ്. ഡോക്ടർ കലാമിന്റെ വ്യക്തിത്വത്തിന് പ്രചോദനാത്മകമായ നിരവധി വശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പമുള്ളത് അധ്യാപകൻ എന്ന റോളായിരുന്നു. കുട്ടികളെയും യുവാക്കളെയും വലിയ സ്വപ്നങ്ങൾ കാണാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഈ ആഴ്ച നമ്മൾ ഗുരുപൂർണിമ എന്ന പുണ്യോത്സവം ആഘോഷിക്കും. നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ ആദ്യ ഗുരുക്കന്മാർ. സ്കൂൾ അധ്യാപകർ നമ്മെ അക്ഷരം പഠിപ്പിക്കുന്നു. അത്തരം എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഗുരുപൂർണിമ. രാജ്യത്തെ എല്ലാ അധ്യാപകരെയും മുതിർന്നവരെയും ഞാൻ ആദരപൂർവം അഭിവാദ്യം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ സ്വാതന്ത്ര്യദിനമെന്ന മഹത്തായ ഉത്സവവും നാം ആഘോഷിക്കും. ഓഗസ്റ്റ് 15 ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണ്. ഭാരതമാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി സർവവും സമർപ്പിച്ച എണ്ണമറ്റ വീരന്മാരെ ഓർമ്മിക്കേണ്ട ദിവസമാണ് ഇത്. അവരുടെ ത്യാഗത്തിന്റെയും തപസ്സിന്റെയും ഫലമായി ഇന്ന് നമ്മുടെ കൈകളിൽ ത്രിവർണ പതാകയുണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആദർശങ്ങൾ ഈ ത്രിവർണ പതാക ഉൾക്കൊള്ളുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഹർഘർ തിരംഗ ക്യാമ്പയിൻ അത്ഭുതകരമായ വികാരത്തോടെ രാജ്യത്തെ ഒട്ടാകെ ഒന്നിപ്പിച്ചു. ത്രിവർണ പതാകയുടെ ആഘോഷം എല്ലാ വീട്ടിലും എല്ലാ തെരുവുകളിലും ദൃശ്യമാണ്. ഈ വർഷവും ഹർഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ടു കൊണ്ടുപോകണം. നമ്മുടെ വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണം. സുഹൃത്തുക്കളെ, ഓഗസ്റ്റ് 15 മുൻപ് നിങ്ങൾ എനിക്ക് നിരവധി ആശയങ്ങളും നിർദ്ദേശങ്ങളും അയക്കാറുണ്ട്. ദയവായി MyGOV നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്നത്തെ മൻ കി ബാത്തിൽ ഇത്രമാത്രം. നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളും പ്രചോദനാത്മകമായ ശ്രമങ്ങളുമായി അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. അതുവരെ ഞാൻ വിട ചോദിക്കുന്നു. വളരെ നന്ദി, നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ ഇന്ന് രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാം.
3: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ അമൗണ്ട് 7000 രൂപ

സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBA ഫുൾ ടൈം ക്ലാസുകൾ ഓഗസ്റ്റ് 5 ആരംഭിക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ അന്ന് രാവിലെ 9 ക്ലാസ്സിൽ എത്തണം. ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഈ മാസം 31 അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8075240005, മറ്റൊരു നമ്പർ 9446260756. തലച്ചിറ യൂനുസ് കോളേജ് ഓഫ് പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷത്തെ ലാറ്ററൽ എൻട്രി റെഗുലർ വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 799-4981-11. അസാപ് കേരളയും ആയുർവേദ പ്രമോഷൻ സൊസൈറ്റിയും സംഘടിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ആയുർവേദ തെറാപ്പിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ച 18-40 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 9 തിയറി പ്രാക്ടിക്കൽ പരിശീലനവും 3 ഇന്റേൺഷിപ്പും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ആശുപത്രികൾ, പഞ്ചകർമ്മ കേന്ദ്രങ്ങൾ, വെൽനസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ തൊഴിൽ അവസരം ലഭ്യമാകുന്നതോടൊപ്പം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും ഈ കോഴ്സ് സഹായകമാകും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8075935331, മറ്റൊരു നമ്പർ 6238984094. കരുനാഗപ്പള്ളി IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് ഒഴിവുണ്ട്. യോഗ്യത: ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിടെക്കും എംടെക്കും, ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് നിർബന്ധം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 കോളേജിൽ നടക്കുന്ന എഴുത്തു പരീക്ഷാഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0476266595. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ ത്രിവത്സര റെഗുലർ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ July 28 ഓഗസ്റ്റ് 1 നടത്തുന്നു. ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് August 14 കോളേജിൽ ബന്ധപ്പെടണം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ 3 ഡിപ്ലോമ കോഴ്സ്, ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സ് എന്നിവയിൽ റെഗുലർ, സെൽഫ് ഫിനാൻസ് മോഡുകളിൽ വിവിധ ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 28-9 സ്പോട്ട് അഡ്മിഷൻ നടക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നവർക്കും പങ്കെടുക്കാം. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത: 12 അവസാന തീയതി 31. MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലേക്ക് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് പുതുതായി അപേക്ഷ നൽകാൻ 4 രാവിലെ 11 സമയം അനുവദിച്ചു. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി പ്രോഗ്രാമുകളിലേക്ക് നിലവിൽ അപേക്ഷ നൽകിയവർക്ക് മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകൾ കൂട്ടിച്ചേർക്കുന്നതിനും കാറ്റഗറി ക്ലെയിമുകൾക്കും അവസരമുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഉത്തരപേപ്പറിന്റെ പകർപ്പ് എന്നിവയ്ക്കായി 29 അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൌജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട, TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635, മറ്റൊരു നമ്പർ 9072216937.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.

0: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 26 ഞായറാഴ്ച. അങ്ങനെ വീണ്ടും ഒരു അവധി ദിവസത്തിന്റെ ആലസ്യത്തിലാണ്. അവധി ദിവസം പെട്ടെന്നൊരു ഞായറാഴ്ച അല്ല, ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കുട്ടികൾക്കൊന്നും സ്കൂളിലൊക്കെ പോകണ്ട അല്ലേ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത്, ഈ കാതോട് കാതോരത്തിൽ കൂടെയുള്ളത് ഞാൻ ഗീതു ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന് പറയുന്നത് ഇന്ന് കാർഗിൽ വിജയ് ദിവസമാണ് അല്ലേ. അത് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്ന് നമ്മൾ ഔദ്യോഗികമായി ആചരിക്കുന്ന ഒരു ദിവസമാണ് കാർഗിൽ വിജയ് ദിവസ്. അതുപോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ ജൂലൈയിലെ 4-ാമത്തെ ഞായറാഴ്ച ആചരിക്കുന്നത്, അതായത് ജൂലൈ 26-ന് എല്ലാ വർഷവും 4-ാമത്തെ ഞായറാഴ്ചയാണ്, ജൂലൈയിലെ 4-ാമത്തെ ഞായറാഴ്ച. ഗ്രാൻഡ് പേരൻസ്, അതായത് നമ്മളുടെ മുത്തശ്ശിമാർക്കും മുത്തശ്ശന്മാർക്കും വേണ്ടിയുള്ളൊരു ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാകട്ടെ നമ്മുടെ ഇന്നത്തെ കാതോട് കാതോരം അല്ലേ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് വേണ്ടി നമ്മുടെ അതിർത്തിയിൽ നമുക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന എല്ലാ സൈനികർക്കും ഈ ഒരു ദിവസത്തിൽ നമ്മൾ ആ ഒരു ആദരവ് അർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ മുത്തശ്ശിമാർക്കും മുത്തച്ഛന്മാർക്കും വേണ്ടിയിട്ട് നമുക്ക് സംസാരിക്കാം, നല്ല നല്ല കാര്യങ്ങൾ പറയാം, നല്ല നല്ല വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? മിനി. ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? ആ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: ജോലിയില്ല, പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കല്ലോ എന്ന് പറഞ്ഞതാണ്.
0: ആ അപ്പൊ ഈയിടെ ഈ അടുത്ത് എവിടെ ഏതോ ഒരു ദിവസം വിളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ, ആ ഒരു മുൻകൂർ ജാമ്യത്തില്. പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആളാണല്ലേ. എന്നാ അങ്ങ് എനിക്ക് കിട്ടി, ഇപ്പൊ അതെന്റെ കുറ്റം അല്ലല്ലോ അല്ലേ.
1: വിളിക്കാൻ പറ്റില്ല.
0: ജോലി ഉണ്ടോ?
1: രണ്ടര മാസം കൊണ്ട് ജോലി ഇല്ലായിരുന്നു.
0: മൂന്ന് ദിവസത്തേക്ക് ജോലിയുണ്ട്. ആ ഹാ, ഈ രണ്ടര മാസമായിട്ട് ജോലി ഇല്ല എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ ഇല്ലായിരുന്നു അല്ലേ,
1: ഒരുപാട്.
0: അതുകൊണ്ട് ഇനിയിപ്പൊ നാളെ തൊട്ടുണ്ട് അല്ലേ.
1: മൂന്ന് ദിവസമേ
0: ഉള്ളൂ.
1: മൂന്ന് ദിവസമേ ഉള്ളൂ മോളെ, രണ്ടര മാസം കൊണ്ട് മൂന്ന് ജോലിയാ ചെയ്യാൻ പോകുന്നത്.
0: ആഹാ,
1: അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. ഈ വേറെയുള്ള ചെറുകിട വ്യവസായങ്ങളിലൊക്കെ പോയ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊന്നും ഇനി ആ ജോലി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും.
0: ഓ ശരി.
1: കാര്യം അവരുടെ ആ സ്ഥലങ്ങളിൽ വേറെയുള്ള ജോലി ഇല്ലാതെ നിൽക്കുന്നവര്
0: അതിലോട്ട് കയറും.
1: അത് ഈ മൂന്ന് ദിവസം വെച്ചാനോണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക്
0: ഉണ്ടാവും. ഒരുപാട് പേർക്ക് അങ്ങനെ കാര്യങ്ങളുണ്ടാവും. ഏതായാലും എന്താ പറയുന്നത്, ഈ മൂന്ന് ദിവസത്തെ ജോലിയൊക്കെ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അതിനുശേഷം വേറെ ജോലിക്ക് അങ്ങനെ അത് പറ്റില്ല അല്ലേ.
1: ഇല്ല, ഞാൻ അത്യാവശ്യം തയ്ക്കും.
0: അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഓൾറെഡി അങ്ങനെ ഒരു സ്വയം തൊഴിലുണ്ടല്ലോ അല്ലേ. മനസ്സിലായി ചേച്ചി, ഒരുപാട് പേരുടെ ബുദ്ധിമുട്ടുകളാണ്.
1: അപ്പൊ എല്ലാവരും
0: അതെ അതെ അതെ.
1: ഒരുപാട്
0: എന്തായാലും ഈ നമുക്ക് ഈ ചേച്ചി പറഞ്ഞ പോലെ ചേച്ചിയുടെ കൂടെയുള്ളവർക്കും ഈ ഒരുപാട് അമ്മമാർക്കും ഒരുപാട് ചേച്ചിമാർക്കും ഒരുപാട് അനീത്തിമാർക്കും എല്ലാവർക്കും എന്താ പറയുന്നത് വേറൊരു ഓപ്ഷൻ ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോ അവരുടെ കൊണ്ട് കൊടുക്കാൻ പറ്റാ, എല്ലാരും ദൂരെ ദൂരെയൊക്കെ ഉള്ളവരല്ലേ.
1: ഇല്ലല്ല, എന്റെ വീട്ടിൽ വേണി വെച്ച് കേസായി അതിലത്തുള്ളവരെല്ലാം.
0: ഓ ഓക്കേ. അപ്പൊ ഇല്ല, എല്ലാവരും കേൾക്കുന്നുണ്ടോ ഇപ്പോ?
1: ആ ജാരി അഞ്ച് ഒരു അഞ്ചാറ് പേർക്ക് ഞാനിപ്പോ റേഡിയോ വെച്ചാണ് എല്ലായിടത്തും ഞാൻ പറഞ്ഞ റേഡിയോ വെച്ച് നിങ്ങള് മേടിച്ച് വെച്ച്
0: കേൾക്കണം.
1: ഒരുപാട് കാര്യങ്ങൾ
0: അറിയാൻ പറ്റും. പിന്നെ ഒരുപാട്
1: ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ.
0: നമുക്ക് എത്രത്തോളം നമ്മൾക്ക് കേൾക്കുക, നമ്മൾക്ക് അറിവ് സമ്പാദിക്കുക എന്ന് പറയുന്നത് ഇനി
1: തീർച്ചയായിട്ടും
0: നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ വളരുന്നത്. ആക്ച്വലി നമ്മൾ വളരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം വളരുന്നു, നമ്മൾ മുതിരുന്നു എന്നുള്ളതല്ല. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ അതെ അതെ നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ നമ്മൾ വളരുക, നമ്മുടെ മനസ്സ് വളരുക, നമ്മൾ ഓരോരുത്തരുടെ പെരുമാറുന്ന രീതി മാറുക എന്നതൊക്കെയാണ്.
1: ഏതായാലും
0: സന്തോഷം ചേച്ചി. അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ ഫ്രണ്ട്സിനും പറഞ്ഞോളൂ.
1: എനിക്ക് ഒരു കാര്യം കൂടെ പറയണം.
0: പക്ഷെ
1: ആര് പറഞ്ഞിട്ടും ഞാൻ ഈ റേഡിയോ കുറിച്ച് വലിയ ഇതൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ ഈ ഫാക്ടറി എന്ന് കേട്ടിട്ടാണ് അന്ന് എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചത്.
0: പക്ഷെ
1: ഒരുപാട് കാര്യം ഞാൻ കേട്ടവരടുത്ത് പറഞ്ഞു, നിങ്ങൾ വിളിക്കണം, നിങ്ങൾ അതിലെ ഉള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ
0: കേൾക്കണം.
1: എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചു, ഒരുപാട് കാര്യങ്ങൾ
0: നമുക്ക് അറിവുകൾ. അതെ, നമുക്ക് എന്തായാലും ചുമ്മാ നമ്മള് അനാവശ്യമായിട്ട് സമയം ചെലവഴിക്കുന്നതല്ലേ ഒരുപാട്, അല്ല അങ്ങനെ ചെലവഴിക്കുന്നവരുണ്ട് ചുമ്മാതാണെങ്കിലും. പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ കേൾക്കുന്നതിലൂടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുമ്പോൾ നമുക്ക് ഇപ്പൊ ഈവൻ ചേച്ചിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു അല്ലെ മറ്റുള്ളവരോട് കുറെ കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ. അതെ, അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി. ചേച്ചിക്കും ചേച്ചിയുടെ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കേൾക്കാം നമുക്ക്.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: പല ഗാനങ്ങളും നമ്മളെ പല രീതിയിലാണ് നമ്മളെ ആ ഒരു സന്തോഷിപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ കേട്ട ചന്ദ്രോത്സവത്തിലെ ആ ഒരു സോങ് നമ്മളെ എന്താ പറയുന്നത്, ഒരു ബാല്യകാല സ്മരണയിലേക്കോ അങ്ങനെ എന്തിലേക്കോ കൊണ്ടുപോകുന്ന ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു നല്ലൊരു സോങ് ആണ്. അപ്പോൾ അത് നമ്മുടെ ദാസേട്ടൻ ആണ് പാടിയത്. വിദ്യാസാഗറിൻ്റെ മ്യൂസിക് ആയിരുന്നു, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളായിരുന്നു. ചന്ദ്രോത്സവം എന്ന ചിത്രത്തിലെ ലാലേട്ടൻ്റെയും മീനയുടെയും നല്ലൊരു ഗാനമായിരുന്നു അല്ലേ. അപ്പോൾ നമുക്കിതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തു നിന്ന് രാജു ആണ്.
2: നമസ്കാരം, കാതോട് കാതുരത്തിലേക്ക് സ്വാഗതം.
3: സുഖമായിട്ട്?
2: ഹലോ, നമസ്കാരം, കാതോട് കാതുരത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാമോ?
3: ആ, ഇപ്പൊ ഇച്ചിരി കേൾക്കാം.
2: ആ, പറഞ്ഞോളൂ ചേട്ടാ. സുഖമായിട്ടിരിക്കുന്നോ?
3: ആ, സുഖമായിട്ടിരിക്കുന്നു.
2: ആ,
3: ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
2: ആ, കേൾക്കാം.
3: നമ്മുടെ കാർഗിൽ അതിർത്തി കാക്കുന്ന എല്ലാ സൈനികർക്കും, പിന്നെ നമ്മുടെ ഇരേവരം ചന്ദ്രേട്ടത്തിയുടെ കൊച്ചുമകൻ ഇഗ്നേഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു.
2: ഇഗ്നേഷിനും
3: ആർ ജെ മഹേഷ് സാറിന്റെ മകൾക്കും, പിന്നെ സുമതിയമ്മ, ആ സുമതിയമ്മയ്ക്കും, പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
2: ഓക്കെ, അപ്പൊ നമുക്ക് ശരി, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: സിത്താം കാതോട് കാതോരത്തിലേക്ക് നല്ലൊരു പഴയ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഇന്നൊരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേരായ നമ്മുടെ മുത്തശ്ശിമാരെയും മുത്തശ്ശന്മാരെയും ഓർക്കാനുള്ള ഒരു ദിനം, അവരെ എപ്പോഴും ഓർക്കണം. അതല്ല പറഞ്ഞത്, ഇതൊരു സ്പെഷ്യൽ ദിനമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിനായി ജീവൻ സമർപ്പിച്ച ധീരജവാന്മാരെ ആദരിക്കുന്ന ഒരു കാർഗിൽ വിജയ ദിവസം കൂടിയാണ്. അപ്പോൾ നമുക്കിന്ന് ഓർമ്മകൾ, സ്നേഹം, അതുപോലെ തന്നെ നന്ദി നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമുക്കിത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം രഞ്ജിനി, സുഖമായിട്ടിരിക്കുന്നോ? കുറച്ച് നാളായി രഞ്ജിനിയോട് സംസാരിച്ചു. ആ മനസ്സിലായി, ഇന്ന് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇല്ലല്ല, മറന്നിട്ടില്ല. എന്തി ഇപ്പൊ എന്താ ചെയ്യുന്നേ? ആ അന്ന് എനിക്ക് തോന്നുന്നു ജോലിക്ക് ട്രൈ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർമ്മയില്ല. അതെ അതെ. പിന്നെ സുഖമായിട്ട് പോകുന്നോ? അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ നമ്മുടെ മുത്തശ്ശിമാരെയും മുത്തശ്ശിമാരുടെയൊക്കെ ദിനമാണ്. അപ്പോൾ എന്താണ് പെട്ടെന്ന് എന്താ പറയുന്ന മുത്തശ്ശിമാരെയും മുത്തച്ഛനെയും കുറിച്ചിട്ടൊക്കെ, മുത്തശ്ശിയെയും മുത്തശ്ശനെയും കുറിച്ച് ഓർക്കാനോ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കുവെക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന് എന്താ ഒന്ന് ഓർമ്മ വരുന്നത്? അതെ, അച്ഛന്റെ അമ്മയാണെങ്കിലും മുത്തശ്ശി. അപ്പൊ
1: അവരെ കുറിച്ച് നോക്കുമ്പോ അവരെനിക്ക് എപ്പോഴും എന്നെ കൂടെ കിടത്തി, ഞാൻ മുത്തശ്ശിയുടെ വീട്ടിലാണ് കിടന്നിട്ടുള്ളത്.
0: ഇപ്പൊ എത്ര നാളായി? എവിടെയാണ് മുത്തശ്ശി? ഉണ്ടോ അടുത്ത്? മരിച്ചുപോയി. ഇപ്പൊ ആരും ഇല്ല അല്ലേ. അപ്പൊ അവരുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു സുന്ദരമായ,
1: എനിക്കൊരു അപ്പച്ചി ഉണ്ടായിരുന്നു, അപ്പച്ചി മരിച്ചുപോയി.
0: ഇപ്പൊ ഏതായാലും ആ ഒരു എന്താ പറയുന്ന അവരോട്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാലം ഇപ്പോഴും ഓർക്കുമ്പോ ആ ഒരു സ്നേഹം മനസ്സിലുണ്ടല്ലോ അത്രയും അല്ലേ, സന്തോഷവും ഓർമ്മകളും ഒക്കെ. അപ്പോൾ എന്തായാലും അവരുടെയൊക്കെ സ്നേഹം അനുഭവിക്കാൻ പറഞ്ഞോളൂ. അതെ അതെ അതെ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവൻ കാക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ബിഗ് സല്യൂട്ട് പറയുകയാണ്. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.

ഒരു കാലത്ത് വളരെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സോങ് ആയിരുന്നു റഹ്മാൻ അദ്ദേഹത്തിൻ്റെ യുഗേന്ദ്രനും ദേവനെ കാമ്പരവും ഫെബിനും പാടിയ കാതലർ ദിനം എന്ന ചിത്രത്തിലെ ഒരു അടിപൊളി ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മുടെ സമയം 12:28 അപ്പോൾ നമുക്ക് വാർത്തകൾക്കൊക്കെ ശേഷം, നല്ല ഗാനങ്ങൾക്ക് ശേഷം ഇനി 1 മണിക്ക് കാണാം. അതുവരേക്കും ഒരു കുഞ്ഞ് ഷോർട്ട് ബ്രേക്ക്.

0: നമുക്ക് വേണ്ടാത്തത് മറ്റൊരാൾക്ക് കൊടുക്കരുത് എന്ന് വ്യക്തമാക്കി പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ചു.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷരകൌതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാക്കാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ ധീര സൈനികർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ കഠിനമായ കാലാവസ്ഥ, ശത്രുവിന്റെ വെല്ലുവിളികൾ തുടങ്ങിയവ മനോധൈര്യത്തോടെ നേരിട്ട സൈനികരെ അനുസ്മരിക്കുന്നതായും മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. സുരക്ഷിതവും കഴിവിട്ടതും ആത്മനിർഭരവുമായ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദൃഢനിശ്ചയം ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു.
2: आज कारगिल विजय दिवस है. ये दिन हमें गर्व से भर देता है. ये दिन हमें अपने वीर जवानों के अद्भुत साहस की याद दिलाता है. कारगिल की ऊंची ऊंची चोटियां, कठिन मौसम, दुश्मन की चुनौती, हर परिस्थिति हमारे सैनिकों के सामने थी, लेकिन उनका हौसला हर चुनौती से बड़ा था. उन्होंने माँ भारती की रक्षा के लिए अपना सर्वस्व अर्पित कर दिया.
1: ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. DRDOയുടെ കുശ മിസൈൽ പരീക്ഷണവും പ്രതിരോധ ഉൽപാദനത്തിലും കയറ്റുമതിയിലും കൈവരിച്ച പുരോഗതിയും INS മഹേന്ദ്രഗിരിയുടെ കമ്മീഷനിങ്ങും ഇതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലുകളും പ്രതിരോധ ഉപകരണങ്ങളും ആത്മനിർഭർ ഭാരതിന്റെ വളരുന്ന ശക്തിയുടെ പ്രതീകമാണ്. ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മഴവെള്ള സംഭരണത്തിനായി ആരംഭിച്ച ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ജനങ്ങൾ ആവേശത്തോടെ ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കണമെന്നും ഇത് വരും തലമുറകളുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ സ്വത്താണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
2: कैच द रेन का संदेश बहुत सीधा है. इसके तहत बारिश के पानी के संचयन, ग्राउंड वाटर रिचार्ज, पुराने जल स्रोतों के पुनर्जीवन और वृक्षारोपण को नई गति दी जा रही. मुझे बहुत खुशी है कि गांव हो या शहर, पंचायतें हो या सामाजिक संस्थाएं, हर जगह लोगों ने बढ़ चढ़कर भागीदारी की है.
1: ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിനിലൂടെ രാജ്യത്തുടനീളമുള്ള ആളുകൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജീവിതത്തിലെ സവിശേഷ സന്ദർഭങ്ങളെ പ്രകൃതിയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ഈ ക്യാമ്പയിൻ വരും തലമുറകൾക്ക് ശുദ്ധവായുവും മനോഹരമായ ഭാവിയും ഒരുക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ദേശീയ കൈത്തറി ദിനം അടുത്ത മാസം ആഘോഷിക്കാനിരിക്കെ രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകം അഭിമാനത്തോടെ സംരക്ഷിക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഭാവനകളെക്കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. കരകൌശല വസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നെയ്ത്തുകാരെ ആദരിക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. കൈത്തറിയിൽ നിർമ്മിക്കുന്ന ഓരോ വസ്ത്രവും ഒരു പ്രദേശത്തിന്റെയും ഒരു സമൂഹത്തിന്റെയും കഥയാണ് പറയുന്നത്. കേരളത്തിലെ പരമ്പരാഗത കസവ് കലയെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. കായിക മേഖലയിൽ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശമുണ്ട്. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെന്നും ജപ്പാൻ ഓപ്പൺ കിരീടം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോർഡ്സ് ടെസ്റ്റ് ജയം ഇവയെല്ലാം ഓരോ പൌരനും അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ എറണാകുളത്തെ സൌത്ത് ചിറ്റൂരിൽ പ്രവർത്തിക്കുന്ന സ്കൂളിൽ സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന അക്ഷര കൌതുകം ക്ലബിനെക്കുറിച്ച് അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു.
2: मुझे केरलम में, एर्नाकुलम के, साउथ चित्तूर में स्पोर्ट्स के ऐसे ही एक प्रयास के बारे में पता चला है. वहां के एक स्कूल में संस्कृत क्लब है. यहाँ के टीचर अभिलाष जी बड़े अनूठे तरीके से संस्कृत को लोकप्रिय बना रहे हैं. इस प्रोजेक्ट को अक्षर कंदुक नाम दिया गया है.
1: സംസ്കൃത ഭാഷാ പഠനം രസകരമാക്കുന്നതിനായുള്ള തന്റെ ശ്രമങ്ങൾ പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിലൂടെ ലോകത്തെ അറിയിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് എറണാകുളം ജില്ലയിലെ സൌത്ത് ചിറ്റൂർ സെന്റ് മേരീസ് യു പി സ്കൂൾ സംസ്കൃത അധ്യാപകനായ അഭിലാഷ് ടി പ്രതാപ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഈ വർഷം ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന ഈ അവസരത്തിൽ ആവേശത്തെ എങ്ങനെ സംസ്കൃത ഭാഷാ പഠനത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അക്ഷരകന്ദുകം എന്ന പേരിലുള്ള ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് രൂപം നൽകിയത്. ഈ ഒരു പ്രവർത്തനത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ റേഡിയോ പ്രഭാഷണ പരിപാടിയിൽ ഉൾപ്പെടുത്തി ലോകത്തോട് പറഞ്ഞത് സംസ്കൃത അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും സംസ്കൃത പ്രേമികൾക്കും സംസ്കൃത അധ്യാപകർക്കുമൊക്കെ വളരെയധികം സന്തോഷമുണ്ടാക്കുന്നതും അഭിമാനമുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നു.
1: പരിസ്ഥിതിക്ക് വെല്ലുവിളിയായ പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ഗണേശോത്സവത്തിന് വീടുകളിൽ മണ്ണിൽ നിർമ്മിച്ച ഗണേശ വിഗ്രഹം സ്ഥാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ വർഷവും ഹർ ഘർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഇത്തവണയും മൈ ജിഒവിയിൽ നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് കാർഗിൽ വിജയ് ദിവസ് ആചരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തിന്റെ 27-ാം വാർഷികം കൂടിയാണിന്ന്. ധീര സൈനികർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ലഡാക്കിലെ യുദ്ധസ്മാരകത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ ധീര ജവാന്മാർക്ക് പ്രണാമമർപ്പിച്ചു. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്നാണ് ശ്രീ പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ അധിക ചുമതല ഏറ്റെടുത്തത്. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച 2024 നിയമം ഭേദഗതി ചെയ്യുന്നതിനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബിൽ അവതരിപ്പിക്കും. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. KSRTC പ്രിയദർശിനി ബസിൽ കയറുന്ന പുരുഷന്മാർക്ക് ഫ്രീ ടിക്കറ്റ് നൽകിയാൽ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി CP ജോൺ. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ വ്യക്തമാക്കി. KSRTC സ്ഥിരമായ വരുമാനം നിലനിർത്തുന്നുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞ് ഒരാൾ മരിച്ചു. കോഴിക്കോട് സ്വദേശി വൈഷ്ണവാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തി പ്രാപിക്കും. 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ സിംബാബെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റണ്ണിന് ഇന്ത്യ വിജയിച്ചു. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2-0 മുന്നിലാണ്. രണ്ടാഴ്ചയോളം നീണ്ട വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഇറാനിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അമേരിക്ക. മേഖലയിലെ യുദ്ധ സാഹചര്യം ഒഴിവാക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് US ഈ നീക്കം. അതേസമയം ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നതോടൊപ്പം ഡിജിറ്റൽ സുരക്ഷയും ഉറപ്പാക്കുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇതിനായി സ്കൂളുകളിൽ സൈബർ സേഫ്റ്റി കമ്മീഷൻ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ വെല്ലുവിളികളെ മനോധൈര്യത്തോട് നേരിട്ട സൈനികരെ മൻ കി ബാത്തിൽ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. ജലസംരക്ഷണത്തിനുള്ള ക്യാച്ച് ദ റെയിൻ പ്രചാരണം ഭാവി തലമുറയ്ക്കുള്ള സ്വത്തെന്നും പരാമർശം. സംസ്കൃത അക്ഷരങ്ങളെ ഫുട്ബോളിലെ വാക്കുകളുമായി ബന്ധിപ്പിച്ച് പരിശീലിപ്പിക്കുന്ന കേരളത്തിലെ അക്ഷര കൗതുകം ക്ലബിന് മൻ കി ബാത്തിൽ അഭിനന്ദനം. കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകാൻ സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിനിൽ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ അവിശ്വസനീയ ധൈര്യത്തിന് മുമ്പിൽ ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാർഗിലിലെ ഉയർന്ന കൊടുമുടികൾ, കഠിനമായ കാലാവസ്ഥ, ശത്രുക്കൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്നിവ നേരിട്ട സൈനികരുടെ മനോധൈര്യം മറ്റെന്തിനേക്കാളും വലുതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യസുരക്ഷയ്ക്കായി സൈനികർ സർവ്വതും ത്യജിച്ചതായി പറഞ്ഞ അദ്ദേഹം കാർഗിൽ വിജയ് ദിവസ് നമ്മളിൽ അഭിമാനം നിറയ്ക്കുന്നതായും അഭിപ്രായപ്പെട്ടു. അടുത്തിടെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി മാറിയ യുദ്ധക്കപ്പൽ INS മഹേന്ദ്രഗിരി സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രതീകമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഈ ആധുനിക യുദ്ധക്കപ്പലിന്റെ 75% തദ്ദേശീയമായാണ് നിർമ്മിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ പ്രതിരോധ ഉപകരണങ്ങളിലും സാങ്കേതിക വിദ്യയിലും ലോകത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: INS മഹേന്ദ്രഗിരി ഷാമിൽ കിയാ ഗയാ. യെ ആധുനിക് ജംഗി ജഹാജ് ഭാരത് മേ ഡിസൈൻ കിയാ ഗയാ ഹൈ, ഭാരത് മേ ഹി ബനാ ഹൈ. ഇസ്മേ 75% സേ അധിക് സ്വദേശി സാമഗ്രി കാ ഉപയോഗ് ഹുവാ ഹൈ. യെ ആത്മനിർഭർ ഭാരത് കി ബഢ്തി ശക്തി കാ പ്രതീക് ഹൈ.
0: DRDO പിനാക ലോങ് റേഞ്ച് ഗൈഡഡ് റോക്കറ്റ്, കുശ മിസൈൽ എന്നിവയുടെ വിജയകരമായ പരീക്ഷണത്തെക്കുറിച്ചും ഇന്തോനേഷ്യയിൽ ബ്രഹ്മോസ് അസ്ത്ര മിസൈലുകൾക്കായി സുപ്രധാന കരാർ ഒപ്പുവച്ചതിനെക്കുറിച്ചും ശ്രീ മോദി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. രാജ്യത്തെ യുവജനങ്ങൾ കായിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ നേട്ടങ്ങൾ

0: അപ്പോൾ തന്നെ വെള്ളം ശേഖരിക്കുക എന്നതാണ് ക്യാച്ച് ദ റെയിന്റെ സന്ദേശം. ജൂലൈ 4 മുതൽ രാജ്യമെമ്പാടും ആരംഭിച്ച ഈ ക്യാമ്പയിൻ മഴവെള്ള സംഭരണം, ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവനം, വൃക്ഷത്തൈ നടീൽ എന്നിവയ്ക്ക് പുതിയ മാർഗം നൽകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വകാര്യ മേഖല വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ റോക്കറ്റായ വിക്രം 1 വിജയകരമായ വിക്ഷേപണം ഓരോ ഭാരതീയനും അഭിമാനം സമ്മാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ബഹിരാകാശ മേഖല സ്വകാര്യ മേഖലയ്ക്ക് തുറന്നുകൊടുത്തതിന്റെ ഗുണഫലങ്ങൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിമ്പ്യാഡുകളുടെയും ഹാക്കത്തോണുകളുടെയും സംസ്കാരം രാജ്യത്ത് നിരന്തരം വളർന്നുവരുന്നത് സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ മാസം നടന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നടത്തിയ മികച്ച പ്രകടനം അനുസ്മരിച്ച അദ്ദേഹം രാജ്യത്തിന്റെ യുവശക്തിയിൽ അഭിമാനിക്കുന്നതായും പറഞ്ഞു.
1: ये देखकर खुशी होती है कि भारत में ओलंपियाड्स और हैकेथॉन्स का कल्चर निरंतर बढ़ रहा है. मुझे विश्वास है कि देश के अधिक से अधिक युवा ऐसे फोरम्स में अपना इंटरेस्ट दिखाएंगे और भारत का परचम भी लहराएंगे.
0: അടുത്ത മാസം 7 രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്ന വേളയിൽ കൈത്തറി മേഖലയിൽ തൊഴിലെടുക്കുന്നവരെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു. ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ ഇവർ അഭിമാനത്തോടെ സംരക്ഷിക്കുന്നതായി പോച്ചമ്പള്ളി മുതൽ പട്ന വരെയും കുത്താമ്പള്ളി മുതൽ കച്ച് വരെയുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവവേളകളിൽ ഖാദി കൈത്തറി ഉത്പന്നങ്ങൾ വാങ്ങണമെന്നും ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥനയിച്ചു. ഏക് പേഡ് മാക്കേനാം ക്യാമ്പയിനിലൂടെ രാജ്യത്തെ ജനങ്ങൾ പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നതായും പ്രചോദനാത്മകമായ വിവിധ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. ഗിർ വനസംരക്ഷണ പുനരുദ്ധാരണ ശ്രമങ്ങളെ തുടർന്ന് 60 ശേഷം ഗിർവനങ്ങളിൽ വീണ്ടും കൂടുകൂട്ടാനെത്തിയ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ വേഴാമ്പലുകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പ്ലാസ്റ്റിക് മലിനീകരണം ലോകമൊട്ടാകെ പരിസ്ഥിതിക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്നതായി പറഞ്ഞ ശ്രീ മോദി പ്ലാസ്റ്റിക് ശരിയായ രീതിയിൽ സംസ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. ഓഗസ്റ്റ് 15 രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി സർവ്വതം സമർപ്പിച്ച എണ്ണമറ്റ ധീരരെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ സ്മരിച്ചു. ഓരോ ഭാരതീയനും അഭിമാനിക്കുന്ന ദിവസമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഹർഹർ തിരംഗ ക്യാമ്പയിൻ പൂർണ്ണ ആവേശത്തോടെ ഈ വർഷവും മുന്നോട്ടു കൊണ്ടുപോകണമെന്നും വീടുകളിൽ ത്രിവർണ പതാക പൂർണ്ണ ബഹുമാനത്തോടെ ഉയർത്തണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: पूरे देश को एक अद्भुत भावना से जोड़ा है. हर घर हर गली में तिरंगे का उत्सव दिखाई देता है. इस वर्ष भी हमें हर घर तिरंगा अभियान को पूरे उत्साह के साथ आगे बढ़ाना है. अपने घर पर पूरे सम्मान के साथ तिरंगा फहराना है.
0: സ്വാതന്ത്ര്യദിനത്തിന് മുൻപായി ജനങ്ങൾ ആശയങ്ങളും നിർദ്ദേശങ്ങളും പതിവ് പോലെ മൈ ജിഒവിയിൽ പങ്കിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരസൈനികർക്ക് 27th കാർഗിൽ വിജയ ദിവസിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. സൈനികരുടെ സമാനതകളില്ലാത്ത ധീരതയ്ക്കും പരമോന്നതമായ ദേശസ്നേഹത്തിനും രാജ്യം എക്കാലവും കടപ്പെട്ടിരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു വ്യക്തമാക്കി. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത് സൈനികരുടെ അസാധാരണമായ ധൈര്യവും അചഞ്ചലമായ ദൃഢനിശ്ചയവും പരമമായ ത്യാഗവുമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. 1999 കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ചരിത്ര വിജയത്തെയാണ് രാജ്യം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നത്. ഏത് വെല്ലുവിളിയും നേരിടാൻ ഇന്ത്യ സജ്ജമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസ് ഇന്ത്യൻ സൈന്യത്തിന്റെ അസാധാരണമായ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പ്രതീകമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച് 2024 നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആയിരിക്കും അവതരിപ്പിക്കുക. ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയിൽ കർശനമായ ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബിൽ വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചതിനെ തുടർന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്തു. നിലവിൽ ഉപഭോക്തൃ പൊതുവിതരണ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. നിലവിലെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് കരിങ്കടൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പൌരൻ

0: മാർക്ക് മുന്നറിയിപ്പുമായി വിദേശകാര്യ മന്ത്രാലയം. സുരക്ഷയും അപകട സാധ്യതകളും ശ്രദ്ധാപൂർവ്വം വിലയിരുത്തിയ ശേഷം മാത്രമേ ഇത്തരം ജോലികൾ സ്വീകരിക്കാവൂവെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. മലപ്പുറം കുറ്റിപ്പുറത്ത് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ കോഴിക്കോട് പെരുവയൽ സ്വദേശി വൈഷ്ണവ് മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് തൃശൂർ റൂട്ടിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഡിവൈഡറിൽ തട്ടിയ ബസ് തലകീഴായി മറിയുകയായിരുന്നു. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് വൈകിട്ട് 4:30 ഹരാരയിൽ നടക്കും. ഇന്നലെ നടന്ന മത്സരത്തിൽ 90 റൺസിന് ഇന്ത്യ വിജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഗിൽ വിജയ് ദിവസിൽ സൈനികരുടെ ധീരോജ്വലമായ ത്യാഗങ്ങൾക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. സൈനികരുടെ മനോധൈര്യത്തെ പ്രകീർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ വീടുകളിലും ഇക്കുറി ത്രിവർണ പതാക ഉയർത്തണമെന്നും പ്രധാനമന്ത്രി. ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിൻ ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റണമെന്ന് മൻ കി ബാത്തിൽ അഭ്യർത്ഥന. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ താരങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചുമതല ഏറ്റെടുത്ത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്ര സർക്കാർ നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇന്ത്യ സിംബാബ്വെ T20 ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
2: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
1: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
2: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
1: ട്രോളി ബാഗുകൾ
2: ബമ്പർ സമ്മാനമായി, പ്രീതി മിക്സി ഗ്രൈൻഡർ
1: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
1: 9847198471.
3: നെപ്പോളിയന്റെ നാട്ടിലൂടെ. യൂറോപ്പിലെ വിശേഷങ്ങൾ ഒരു സഞ്ചാരിയുടെ കാഴ്ചപ്പാടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നെപ്പോളിയന്റെ നാട്ടിലൂടെ. ഞായറാഴ്ച വൈകിട്ട് 3 മണിക്കും പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച രാത്രി 8 മണിക്കും. നെപ്പോളിയന്റെ നാട്ടിലൂടെ
4: തിരിച്ചെത്താം. കാതോട് കാതോരത്തിലേക്ക് സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ ഗീതു ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞു. ഇന്ന് കാർഗിൽ വിജയ് ദിവസമാണ് അല്ലേ. അപ്പോൾ രാജ്യസ്നേഹം എന്നത് യുദ്ധസമയത്ത് മാത്രമല്ല അല്ലേ, ഏറ്റവും നല്ല ഒരു പൗരനായി ജീവിക്കുന്നതിലുമാണ്. അപ്പോൾ നമ്മളുടെ കാർഗിൽ യുദ്ധത്തിലെ വീരസേനാനികൾക്ക് ഒരിക്കൽ കൂടി ആദരമർപ്പിക്കുന്നു. അപ്പോൾ അത് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് നമ്മുടെ മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരുടെയും ദിവസമാണ്. എല്ലാ വർഷവും ജൂലൈയിലെ 4-ാമത്തെ ഞായറാഴ്ചയാണിത് ആചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേർ നമ്മളുടെ പ്രായമായ മുത്തശ്ശിമാരെ ഓർക്കാറുണ്ട്? ചിലപ്പോൾ ദൂരെയുള്ള മുത്തശ്ശിമാരെ ഒന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ അവരെ മറക്കാതെ അവരെ എന്താ പറയുന്നത് കാണാൻ പോകാനൊക്കെ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ വയ്യാതെ ഇരിക്കുന്ന, ചിലപ്പോൾ നടക്കാനൊക്കെ പറ്റും എങ്കിൽ പോലും അവരെ ഒന്ന് പുറത്തോട്ടൊന്ന് കൂട്ടിക്കൊണ്ട്, കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോയി ഒന്ന് നടത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവരെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. നമുക്ക് ദേ കോളിലേക്ക് പോകാം. ഹലോ.
5: ഹലോ മോളെ, ഞാൻ ചന്ദ്രികമ്മ.
4: നമസ്കാരം. സുഖായിട്ടിരിക്കുന്ന ചന്ദ്രികമ്മ?
5: ഒരുപാട്
4: നാളായോ.
5: ഞങ്ങളിപ്പോ 1 മാസമൊക്കെ ഇട്ടല്ലേ വിളിക്കാറുള്ളൂ, പഴയ ആളുകളല്ലേ ഞങ്ങളെല്ലാം. 1 മാസമൊക്കെ ആകുമ്പോ
4: അപ്പോഴിങ്ങനെ പുതിയ പുതിയ ആളുകളൊക്കെ വിളിക്കുമ്പോ നിങ്ങൾക്ക് കേൾക്കാം. എല്ലാരും സംസാരിക്കുന്നത് കേൾക്കാം. പിന്നെ എന്താണ് വിശേഷം?
5: ഇന്ന് നമ്മള് ധീരജവാന്മാർക്ക് നമ്മുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.
4: പിന്നെ
5: പിന്നെ മുത്തശ്ശനും മുത്തശ്ശിമാരുടെ കഥയല്ലേ പറഞ്ഞത്?
4: അതെ. എന്താണ് പറയാനുള്ളത്?
5: എനിക്കും എനിക്ക് അച്ചാമ്മയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അമ്മയുടെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കൊച്ചിലെയൊക്കെ, ഞങ്ങളുടെ അച്ഛൻ കൊച്ചിലെ മരിച്ച സമയത്തൊക്കെ ഉണ്ടല്ലോ, അച്ഛനും കൊച്ചിലേ മരിക്കാം. അപ്പൊ ഞങ്ങള് അംഗങ്ങള് കൊടുക്കണേ ഞങ്ങള്. അപ്പോഴ് പിന്നെ അപ്പൊ ഞങ്ങളുടെ ഈ അച്ഛാമ്മയൊക്കെ ആണാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ അച്ഛമ്മ താമസിക്കുന്നെന്ന് പറഞ്ഞ പ്രാക്കളം നമ്മളെ സാമ്പ്രാണിക്കോടി
4: ഇല്ലേ,
5: അവിടെയാണ് എന്റെ അച്ഛന്റെ നാട്, തൊട്ടടുത്ത് തന്നെ സാമ്പ്രാണിക്കോടിയുടെ തൊട്ടടുത്ത്. അപ്പൊ അച്ഛാമ്മ ഞങ്ങൾക്ക് പിന്നെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾക്ക് പലഹാരമൊക്കെ ആയിട്ട് വരുന്നത് ഞങ്ങളെ കാണാനായിട്ട് വരും. അപ്പൊ ഒത്തിരി അന്ന് സഞ്ചിക്കാത്താണെ
4: കൊണ്ടുവരുന്നത്, അച്ഛാമ്മ വരുന്നതും കാത്തിങ്ങനെ നിക്കുമായിരിക്കും.
5: ഓ അച്ഛാമ്മ വരുന്നൊക്കെ തലേന്നൊക്കെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ പറയും, അന്ന് പോണൊന്നും ഇല്ലെങ്കിലും നമുക്ക്
4: അറിയാം അറിയാതെ
5: അറിയാൻ പറ്റും, ആരെങ്കിലും പറഞ്ഞറിയാം. അങ്ങനെ വരുമ്പോഴത്തെ അച്ഛാമ്മക്ക് ഈ ചെറിയ കൂനക്കുള്ളൊരാളാണ് അച്ഛാമ്മ. അപ്പൊ നല്ല വെള്ള തുമ്പുഴം പിന്നെ മുടിയൊക്കെയാണ് എന്റെ അച്ഛാമ്മക്ക് കേട്ടോ, നല്ല കുനിഞ്ഞ കുനിഞ്ഞാണ് പിന്നെ നടക്കുന്നേക്ക്, ഭയങ്കര സ്പീഡാണ് നടക്കുന്നേക്ക് കാണുമ്പോഴേ, എല്ലാ ജോലിയൊക്കെ ചെയ്യും ഞങ്ങളച്ചമ്മ. അങ്ങനെ കാണാൻ വലിയ സുന്ദരിയാ, ഭയങ്കര വെള്ളയും ഒക്കെ, ചെള്ളയ്ക്ക് ഒരു ചെറിയ, എനിക്ക് ഇന്ന് നല്ല ഓർമ്മയുണ്ട്, ചെള്ളയ്ക്ക് ഒരു ചെറിയ കറുപ്പൊക്കെ ഉണ്ട് അങ്ങനെ. അതേപോലെ അമ്മ അമ്മയുടെ അച്ഛനും ഒക്കെ വരും, അവരൊക്കെ എന്തുപോലൊക്കെ കൊണ്ടു തരും നമുക്കെല്ലാം കൊണ്ടു തരും. അപ്പൊ അവരെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എന്തെങ്കിലും അവരെ കൈ കാണും നമുക്ക് കഴിക്കാൻ. ഇവരെ കൂടെ അടുത്തടുത്ത് കൂടി അങ്ങനെയൊക്കെ ഭയങ്കര
4: കാലഘട്ടങ്ങളൊക്കെയായിരുന്നു
5: അന്നൊക്കെ. പണ്ട് കാലത്തൊക്കെ എല്ലാം നല്ല സന്തോഷങ്ങളുള്ള കാലഘട്ടം, ഒരുപാട് സാമ്പത്തികമായിട്ടും ഒന്നും എല്ലാവർക്കും ഇല്ലെങ്കിലും
4: എല്ലാവരും സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കാലം,
5: എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു.
4: അപ്പോൾ എന്തായാലും ഈ ഈ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു മുത്തശ്ശി അച്ഛമ്മയും അപ്പൂപ്പനെയും ഒക്കെ ഓർക്കാനും അല്ലെ, അവരെ കുറിച്ച് പറയാനും ഒക്കെ സാധിച്ചതിൽ സന്തോഷമുണ്ട് അല്ലേ.
5: പറഞ്ഞോളൂ. പിന്നെ ശാന്ത ചേച്ചി എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് വിളിക്കുന്ന ചേച്ചിയുണ്ട്, മായ തിരുമുരവാരമുണ്ട്, ഉച്ചയുണ്ട്, നമ്മളെ ബീച്ചിലെ രാജുണ്ട്, പിന്നെ ശാലിനി, നൂർഖാൻ, കവിത, ഒരു ബാലൻ ചേട്ടൻ,
4: ഒരുപാട്
5: പേരുണ്ട്,
4: ഒരുപാട് സുഹൃത്തുക്കളുണ്ട്.
5: എല്ലാവർക്കും വേണ്ടി പറയാൻ, വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പേര് പറയാൻ വിട്ടുണ്ടെങ്കിൽ സഹോദരി സഹോദരന്മാരെല്ലാം റെഡി ചെയ്യുന്ന ഒരുപാട് പേരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പാട്ട്.
4: ഓക്കേ ചേച്ചി, നമുക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു ഗാനം കേൾക്കാം.
5: പാട്ട്
4: ശരി ചേച്ചി.

0: മുന്നേ പറഞ്ഞതുപോലെ പല സോങ്സും നമ്മൾ പല ഓർമ്മകളാണ് വരുന്നതല്ലേ. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എങ്ങോ വായിച്ച ഒരു പുസ്തകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്, എന്താണെന്നറിയില്ല. അപ്പോൾ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിൽ നമ്മുടെ ദാസേട്ടൻ പാടിയ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിലെ ഒരു സുന്ദരമായ ഗാനമാണ് നമ്മൾ കേട്ടത്. നമുക്കിത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ
1: ഹലോ,
0: ആ ആരാണ്? കേൾക്കാമോ?
1: കേൾക്കുന്നുണ്ട്.
0: ആ ആരാണിത്?
1: പേരെന്തുമാ?
0: ഗീതു. ഇതാരാ?
1: മമ്മൂട്ടിയുടെ ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: മമ്മൂട്ടിയുടെ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഇതാരാണ്?
1: മഞ്ജു.
0: മഞ്ജു, എവിടുന്നാ വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: വിളിച്ചിട്ടുണ്ട്.
0: ആണോ? പിന്നെ എന്ത് പറ്റി സംസാരിക്കാൻ? ഹലോ
1: ഹലോ,
0: സംസാരിക്കാൻ ഇന്ന് ഒരു മൂടില്ലേ? ഇല്ല ഇല്ല, മൂടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും മമ്മൂട്ടിയുടെ ഒരു ഗാനമാണ് ചോദിച്ചത് മഞ്ജു. നമുക്ക് ഗാനം കേൾക്കാം.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
2: അതിന് കുളിർമയേകുന്ന സുന്ദരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ജോൺസൺ മാഷിൻ്റെ മ്യൂസിക്കിൽ പൂവച്ചൽക്കാതർ എഴുതിയ, ദാസേട്ടനും ചിത്രേച്ചിയും പാടിയ കഥ ഇതുവരെ എന്ന ചിത്രത്തിലെ ഒരു നല്ല സുന്ദരമായൊരു ഗാനം. നമുക്കിതേ അതിനുശേഷം നമുക്കിതേ കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
3: എന്റെ പേര് ആരോപണതാണ്.
2: എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ കൊല്ലം ഇരവിപുരം.
2: എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഒരു കൽപ്പണി മേശിരിയാണ്.
2: ഇന്ന് ഇല്ലായിരുന്നു അല്ലേ?
3: ഇന്ന് വർക്കില്ലായിരുന്നു. ഇന്ന് സൺഡേ ആയത് ഞങ്ങള് വീട്ടിലെല്ലാരും ഇങ്ങനെ ആഹാരമൊക്കെ പാചകം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നത്.
2: എല്ലാവരും കൂടെയാണോ ആഹാരം പാചകം
3: ചെയ്യുന്നത്?
2: അതെന്തൊരു സന്തോഷം അല്ലേ. ഈ ഹോളി ഇങ്ങനെ ഒരു അവധി ദിവസം വരുമ്പോ അങ്ങനെയാണോ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും
3: അല്ലേ?
2: എന്തായാലും വൈഫ്, എന്താ പേരെന്താണ്?
3: എന്റെ പേര് ആരോപണം. വൈഫ് ശ്രീലക്ഷ്മി MS അല്ലേ സംസാരിക്കുന്നത്?
2: അല്ല, ഗീതു ആണ്.
3: ഗീതു ആണ്. ശ്രീലക്ഷ്മി MS ഒരു കൂട്ടുകാരി എന്റെ ഭാര്യ
2: ആണോ? പേരെന്താണ്?
3: ബിജിമോൾ എന്നാ പേര്.
2: ബിജിമോൾ.
3: ബിജിമോൾ.
2: അപ്പൊ ബിജിമോൾ എന്തായാലും ലക്കിയാണ്. എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു സന്തോഷം, എന്താ പറയുന്നത്, കുടുംബാംഗങ്ങളെല്ലാം ഒത്തൊരുമിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ സന്തോഷമാണ്. കുട്ടികളും എല്ലാം കൂടെ കൂടും.
3: എല്ലാരും ഉണ്ട്. രണ്ട് മക്കളും, ഭാര്യയും, അമ്മ, അച്ഛൻ,
2: എല്ലാവരും.
3: മക്കള്.
2: ഓ, അപ്പൊ കൂട്ടുകുടുംബാണ്.
3: കൂട്ടുകുടുംബം. അതെ അതെ അതെ,
2: കൂട്ടുകുടുംബാണ്. അതൊരു ഇരട്ടി സന്തോഷം. ഇക്കാലത്ത് കേൾക്കുമ്പോ തന്നെ നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ ഒത്തുചേർന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ തന്നെ അതൊരു സന്തോഷമാണ്. അത് ആ ഒരു ജോലികളൊക്കെ എങ്ങനെ പോകുന്നു പോലും ആർക്കും അറിയില്ല. അങ്ങനെ ഒരു സന്തോഷത്തില്.
3: പിന്നെ
2: അപ്പൊ ഇനിയിപ്പം സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇന്ന് മുത്തശ്ശനും മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ദിവസമാണ്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടല്ലോ. അപ്പൊ കുട്ടികൾ എങ്ങനെയാണ്? കുട്ടികൾ ഹാപ്പിയാണ്? മുത്തശ്ശനും മുത്തശ്ശിയുടെ അടുത്ത് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ അവര്?
3: അവരുടെ മുത്തച്ഛൻ കഥകളും വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ കഥകൾ പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്.
2: എന്തായാലും ഒരുപാട് സന്തോഷം ഇതൊക്കെ കേട്ടതില്. അപ്പോൾ നമുക്ക് ആ ഒരു നല്ല സന്തുഷ്ടമായ സുന്ദരമായ കുടുംബത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.
3: ഓക്കേ, താങ്ക് യു.

0: അങ്ങനെ ഒരു ഫീൽ ഗുഡ് സോങ് ആയിരുന്നു നമ്മൾ കേട്ടത് അല്ലേ. നമ്മളെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു മൃദുവായ ഒരു പാട്ട്. രണ്ടാം ഭാവം എന്ന ചിത്രത്തിലെ ജയേട്ടനും സുജാതീച്ചിയും പാടിയ ആ വിദ്യാസാഗറിൻ്റെ തന്നെ മ്യൂസിക്കിലെ ഒരു ഗാനമായിരുന്നു. നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. അപ്പോൾ എന്താ പറയുന്നത്, ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്ത് ചിലപ്പോൾ പണം ആയിരിക്കണം എന്നല്ലേ. നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ദിവസവും ഇങ്ങനെ സമയം മാറ്റിവെക്കുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. എല്ലാവരും ചെയ്യേണ്ടതാണ് നമ്മൾ കുടുംബത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരിക്കുക എന്നുള്ളത് അവധി ദിവസം ആണെങ്കിലും ഒക്കെ. അത് കേട്ടപ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ, കേൾക്കുന്നില്ലല്ലോ.
1: ഹലോ, ഞാൻ ജുവാന.
0: ജുവാന, ആ ഹലോ,
1: എനിക്ക് ഇരുന്ന പാട്ട് മായ മഞ്ജലി.
0: ഓ സൂപ്പർ സോങ്. ജുവാന മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? സിക്സ്ത്തിൽ. നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ മുന്നേ അല്ലേ? ആ സുഖായിട്ടിരിക്കുന്നോ? മോൾക്ക് സിസ്റ്ററും അല്ലേ ഉണ്ടല്ലേ? ബ്രദർ ഉണ്ട്. ഓക്കെ, ബ്രദറിന്റെ പേരെന്താണ്? ആ മോൻ ഏത് ക്ലാസ്സിലാ? എയ്ത്തിൽ. ഓക്കെ, എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ? ഇപ്പം അടുപ്പിച്ച് രണ്ടു ദിവസമൊക്കെ അവധിയൊക്കെ കിട്ടിയല്ലേ. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നലെ സാറ്റർഡേ ഉണ്ടായിരുന്നോ? ഉണ്ട്. പോയോ? പോയി. പിന്നെ പിന്നെന്താണ് വിശേഷം? ഹലോ, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ പണ്ട് സംസാരിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അതെ, അതൊക്കെ ഓക്കെ ആയോ? ആ അപ്പൊ ഈ പാട്ട്, ഈ മായാമഞ്ചൽ എന്നുള്ള സോങ് ആരുടെ സെലക്ഷൻ ആണ്? ആ എനിക്ക് തോന്നി നല്ല സോങ് ആട്ടോ. അപ്പോ നമുക്ക് ആ ഒരു നല്ല ഗാനം നമുക്ക് കേൾക്കാം.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: വേണുഗോപാൽ, രാധിക തിലക് എന്നിവർ ചേർന്ന് ആലപിച്ച ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിലെ അതിസുന്ദരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ശരത് അദ്ദേഹമായിരുന്നു ആ മ്യൂസിക്. നല്ല ഗാനമായിരുന്നു. അപ്പോൾ നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ
0: പറഞ്ഞോളൂ ചേച്ചി, സുഖായിട്ടിരിക്കുന്നു?
1: പഴയ ഒരു പാട്, മുത്തശ്ശിയുടെ ഒക്കെ കഥ പറഞ്ഞപ്പോ പഴയ പാട്ട്.
0: മുത്തശ്ശി ഓർമ്മ വന്നോ?
1: അതെ, പണ്ടൊക്കെ ഞങ്ങള് ഓണം വരുമ്പോ ഇങ്ങനെയുള്ള പടങ്ങളാ വരുന്നത്. രംഗത്തെട്ട്, ആരോമ്മലു, പൊന്നാരം കോട്ട. അപ്പൊ എന്റെ അമ്മാമ്മയും അപ്പം എല്ലാരും വരും കൊല്ലത്ത്. ഞങ്ങള് അമ്മാരെ വീട് ചെറിയങ്കീഴ. അപ്പൊ എല്ലാരും വരുമ്പോ ഞങ്ങളൊക്കെ കൊച്ചിലെ കൊച്ചിലുള്ള എല്ലാരും ഈ പടം കാണാനാ പോകുന്നത്. ഇങ്ങനെയുള്ള പടമല്ലേ ഓണത്തിന് വരുന്നത്. അങ്ങനെ ഓർമ്മ വന്ന്, അങ്ങനെ ശരി, പെട്ടെന്ന് വിളിച്ചതാ.
0: അപ്പോഴീ അമ്മമ്മയൊക്കെ ആയിട്ടാണോ പോകുന്നത് കാണാൻ?
1: അമ്മമ്മയൊക്കെ വരും. അമ്മമ്മയൊക്കെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോഴേ അമ്മമ്മ 105 വയസ്സ് വരെ ഉണ്ടായിരുന്നു.
0: ആണല്ലേ?
1: അത്രയോടെ 100 വയസ്സ് വരെ ഉണ്ടായിരുന്നു. മരിച്ചത് നല്ല ആരോഗ്യത്തോടെ ഇരുന്നു മരിക്കാൻ. പിന്നെ കൊറച്ചു നാളെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഇച്ചിരി കമ്പൊക്കെ പടി ഊന്നേണ്ടി
0: വന്നു.
1: എന്നാലും നടക്കുമായിരുന്നു.
0: ആണല്ലേ? അതുവരെ അവരത്രയും അവരുടെ ആ ഒരു ജീവിത രീതിയൊക്കെ കൊണ്ടാണ് അവരത്രയും നന്നായിട്ട് ജീവിച്ചു വന്നത്. എപ്പോഴും അധ്വാനിച്ച്
1: ഇവിടെ നമുക്ക് ചക്കയും മാങ്ങയൊന്നും കിട്ടത്തില്ല. അങ്ങനെ അവിടുന്ന്
0: കൊണ്ടുവരും
1: ചക്കയും മാങ്ങയൊക്കെ. അങ്ങനെ സീസൺ വരുമ്പോഴത്തേക്ക് അമ്മാമ്മ ട്രെയിനിൽ കൊണ്ടുവരും. ഇവിടെ ഞങ്ങൾക്ക് കൊല്ലത്ത് അത് കിട്ട ഭയങ്കര പാടില്ല.
0: എല്ലാം കൊണ്ടുവരും.
1: ഓർമ്മ വന്ന്
0: ആ ഒരു മധുരമുള്ള ഓർമ്മകളെല്ലാം ഇങ്ങനെ ഓർമ്മ വന്നു അല്ലെ? ഇവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, എപ്പോഴും നമ്മളുടെ ഇങ്ങനത്തെ ഓർമ്മകളാണ് നമ്മളെ മുന്നോട്ട് ഒരുപാട് സന്തോഷം തരുന്നത് അല്ലേ?
1: അതെ. പിന്നെ അതൊക്കെ ഓർക്കുമ്പോഴേ ആ ജീവിതം പോലെ ഇപ്പൊ ഒന്നും ഇല്ല. പണ്ടത്തെ ജീവിതം, സ്നേഹവും കാര്യവും എല്ലാം നല്ലതായിരുന്നു.
0: അപ്പോ ഏതായാലും നമ്മുടെ ആ അമ്മമ്മയ്ക്കും അപ്പനും എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഇന്നത്തെ ഗാനം?
1: ഒരു പാട്ട്.
0: ഓക്കെ, നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം. ശരി ചേച്ചി.

0: ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. പഴയ ഗാനമായിരുന്നു, വയലാർ ദേവരാജൻ കൂട്ടിയിട്ടിലെ മാധുരിയമ്മ പാടിയ ഒരു ഗാനമായിരുന്നു. നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്കിത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോടത്തിലേക്ക് സ്വാഗതം. ആരാണ്
1: ഇത്? എന്റെ പേര് സഫർ എന്നാണ്, പള്ളിമുക്കിൽ നിന്നാണ്.
0: സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഒരു ഇപ്പൊ കിട്ടിയതിന്റെ പേരിൽ ഒരു നടന്റെ ശബ്ദ ശൈലിയിൽ ഞാൻ അതിന്റെ നന്ദി പറയാം.
0: പറഞ്ഞോളൂ.
1: വളരെ നന്ദിയുണ്ട് ഇതിൽ വിളിച്ച് കിട്ടിയതിൽ. ഞാൻ ഒരുപാട് നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. പക്ഷെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല, എനിക്ക് കുട്ടിയോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഞാനൊന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചക്രമുത്ത് എന്ന സിനിമയിലെ മറന്നുപോ പൂമകളെ എന്നുള്ള മനോഹരമായ ഒരു ഗാനമാണ്. അതിന്റെ ഒരു രണ്ടു വരി എനിക്ക് പാടാൻ അനുവദിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.
0: പാടിക്കോളൂ.
1: പാടിക്കട്ടെ.
0: പാടിക്കോളൂ, പാടിക്കോളൂ. സൂപ്പറായിരുന്നേ, പാടിക്കോളൂ.
1: അതെ അതെ, താങ്ക് യു, താങ്ക് യു. മറന്നുപോ പൂമകളെ ഇല്ല മറക്കുവാൻ നീ പഠിച്ചോ, മറന്നുപോ പൂമകളെ ഇല്ല മറക്കുവാൻ നീ പഠിച്ചോ.

0: മനസ്സിൽ തടഞ്ഞു വെച്ചു വെറുതെ മറന്നുവപ്പു മകളെ, എല്ലാം മറക്കുവാൻ പഠിച്ചു.
1: ഹലോ ചേട്ടാ, വളരെ നല്ലതായിരുന്നു. രണ്ടും ക്ലാപ്സ് കേട്ടോ. ഇപ്പൊ ഞാൻ ക്ലാപ്പ് ചെയ്യുന്നില്ല, ക്ലാപ്സ്. ഓക്കെ, നല്ലതായിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടോ? പ്രോഗ്രാംസ്
0: ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോയി ചെയ്യും ക്ലബുകളിലേക്ക്.
1: ഏതായാലും അത് കണ്ടിന്യൂ ചെയ്യുക. ഇത്രയും നല്ലൊരു കലാകാരൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ കേട്ടോ.
0: ഓക്കെ,
1: നമുക്ക് എന്തായാലും ആ ഒരു നല്ല ഗാനം കേൾക്കാം.

രാഗ സുധാ സാഗരം, രാഗവൈവിധ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളും അവയുടെ ഭാവവും ലക്ഷണവും അതാതു രാഗത്തിലെ ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികർ അവതരിപ്പിക്കുന്ന ഗാനാവതരണം രാഗസുധാ.

0: എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 9:15.
1: ഈ ഒരു ഗാനം കേട്ടപ്പോൾ നമുക്ക് വിഷാദമാണ് വരുന്നത് അല്ലേ. അപ്പോൾ എം ജയചന്ദ്രന്റെ മ്യൂസിക്കിൽ നമ്മുടെ ദാസേട്ടൻ പാടിയ ചക്രമുത്ത് എന്ന ചിത്രത്തിലെ ഒരു നല്ല ഒരു ഗാനമായിരുന്നു കേട്ടത്. നമുക്ക് ഇതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക്
2: സ്വാഗതം.
1: ഇതാരാണ്? പറഞ്ഞോളൂ.
2: പറഞ്ഞോ.
1: സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ?
2: എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഇത് മനസ്സിലാക്കണം, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം. ആദ്യത്തെ വല്യനാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നും ഇതുവരെ എന്നെ ബാധിച്ചിട്ടില്ല. അതാണ് അതിന്റെ യഥാർത്ഥ
1: സത്യം.
2: 74 വയസ്സ് ജീവിതമായി കേൾക്കണം. അതാ ഈ വരുന്ന നവംബറിൽ എനിക്ക് പൂർത്തിയാകും
1: 74.
2: പിന്നെ പിന്നെ പിന്നെ സുഖമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ തീരെ ഇല്ലെന്ന് പറയാക്കരുത്.
1: ചെറിയ
2: കുഴപ്പങ്ങൾ സത്യമായിട്ട് അത് പകവെക്കാതെ ഞാനങ്ങ് നടക്കുക. കാര്യം ഇന്നലെ പകവെച്ചോ ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് പോയാൽ
1: ഇത്
2: മനസ്സിലാക്കാൻ എന്നെ നോക്കാൻ ആളില്ല. എത്രയോ വർഷങ്ങൾ ഞാൻ പറയുന്നറിയാം, 16 വർഷം കഴിഞ്ഞിരിക്കുക ഞാൻ എന്റെ വീട്ടിൽ ഒറ്റയായിട്ട്. എനിക്കൊരു കൂട്ടം എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ ഈ റേഡിയോ ഈ റേഡിയോയുടെ ഈ പിന്നെ അത് പറയുമ്പോ ഞാൻ പറയുന്നത് തമാശയായിട്ട് കൂട്ടരുത്, കാര്യമായിട്ട് ഈ ഈ നമ്മുടെ ഈ ഗാനങ്ങൾ തന്നെ നമുക്കൊരു
1: ആശ്വാസമാണ്. പിന്നെ ഉറപ്പായിട്ടും
2: അതിന് പറയാനുണ്ട്. എന്താ പറയുന്നത്?
1: മ്യൂസിക് ഹീൽസ്,
2: മ്യൂസിക് തെറാപ്പി.
1: ആ മ്യൂസിക് തെറാപ്പി, അതെ. നമ്മള് സംഗീതം
2: പറയുന്ന കാര്യമാണ്. ഞാൻ എന്റെ ഏക ഇത് ഈ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുക, മറ്റു ജലിത ഗാനങ്ങൾ കേൾക്കുക, ഇങ്ങനെയൊക്കെയുള്ള
1: ഗാനങ്ങൾ.
2: എന്റെ വീട്ടിൽ ടി വിക്ക് ഇരിപ്പുണ്ടെങ്കിലും ഞാൻ ടി വി തുറക്കത്തില്ല, അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. എനിക്ക് റേഡിയാണ്. ഈ റേഡിയോ കേൾക്കാൻ വേണ്ടി 12 മണിക്ക് ജീവൻ കളഞ്ഞാ എന്റെ വീട്ടിൽ ഞാൻ വരുന്നത്. അങ്ങനെ അങ്ങനെ ചിരിച്ചു കൊറേ നാളുണ്ട്, കൊറേ വർഷങ്ങളായിട്ട്. ഇനി ഞാൻ ഇവിടുന്ന് 3 മണി കഴിഞ്ഞ് ഇറങ്ങി റോഡിലോട്ട്
1: പോകും.
2: അതാണ് എന്റെ ജീവിതം. കൊറേ കാലം കൊറോണ മൂലം ഇതാക്കിയെടുത്തത്. കാരണം കൊറോണ സമയത്ത് നമ്മൾ എങ്ങും പോകാതെ 2 മാസം അവിടെ ജീവിതത്തില്.
1: വീട്ടിൽ തന്നെ ഇരുന്ന്
2: ഇത് അതോടുകൂടിയാണ് ഈ ചിത്ത ആക്കിയെടുത്തത്. പിന്നെ അത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കൂടുതൽ തമാശകൾ പറഞ്ഞു പോയാൽ നേരെ അങ്ങ് പോകും. ഞാനൊരു പാർട്ടി വെച്ചിട്ടുണ്ട്, ഞാൻ പറയാം. അതായത് പരീക്ഷ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, നസീർ ഷാരിലേക്ക് അഭിനയിച്ചൊരു സിനിമ അന്നത്തെ കാലത്ത് 67 ഇറങ്ങിയത്. ഭാസ്കർ മാസ്റ്റർ രചനയും എം എസ് രാമചന്ദ്രൻ സാറിന്റെ
1: സംഗീതമാണ്.
2: ദാസിയേട്ടൻ പാടിയൊരു പാട്ടാ. ഇത് ചോദിക്കാൻ കാരണം ഇന്നലെ നമ്മുടെ എന്തെന്നാ പാലക്കാട്ട് നിന്ന് കണ്ടൊരു ഒരു സാർ വിളിക്കത്തില്ല, സാറൊരു പാട്ട് ചോദിച്ചപ്പോ ഇത് കേട്ടിട്ട് എന്റെ ഒരു സുഹൃത്ത് എന്നോട് ഇന്ന് പറഞ്ഞാടാ ഈ
1: പാട്ട് ചോദിക്കും.
2: അതായത് കണ്ടുപേരി
1: പറഞ്ഞു,
2: നിന്റെ ഞുണക്കൂടി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല, പൊട്ടുകുത്താനറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി, ഒരു തൊട്ടവാടിക്കാലുള്ള പാവാടക്കാരി. ഇത് പാടിയിട്ട് എനിക്ക് മുടിക്കുന്നില്ല, എങ്കിൽ റേഡിയോ കൂടെ ആദ്യം നമുക്ക് കേൾക്കാം.
1: കേൾക്കാം, നല്ലൊരു ഗാനാണ്, നമുക്ക് കേൾക്കാം.
2: ശരി ശരി,
1: ഓക്കേ.

0: അല്ലേ?
1: അതെ അതെ. പേരെന്തുവാ?
0: ഗീതുവാണ്. ഹലോ.
1: ഈ നമ്മളെ ഈ എല്ലാ ഭാഷയും നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, ഈ ഇടയ്ക്കിടയ്ക്ക് ഈ അറബിയും കൂടെ പറഞ്ഞാൽ എന്താ?
0: എല്ലാ ഭാഷയും പറയുന്നുണ്ടോ?
1: അന്നേരം വല്ലോ വല്ലോ ചോദ്യത്തിന് ഒരേ സാധനങ്ങൾ ചോദിച്ചായിട്ട്
0: അങ്ങനെ മനസ്സിലായി. കാര്യമായിട്ട് പറഞ്ഞതാണല്ലേ, എന്തെങ്കിലും പ്രോഗ്രാം വെച്ചൂടെ എന്നാണോ ചോദിച്ചത്? ഓക്കെ, മനസ്സിലായി.
1: ആ ഭാഷ വേണമെങ്കിൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തരാം.
0: നമുക്ക് എന്താ പറഞ്ഞ പ്രോഗ്രാംസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ നമ്മുടെ പ്രോഗ്രാമിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചാ മതി കേട്ടോ. പിന്നെ സുഖായിട്ടിരിക്കുന്നല്ലോ. ചൂട് കാരണം വയ്യല്ലേ, കാല് വയ്യേ. അതാരാ പറഞ്ഞത്?
1: അത് നമ്മളെ ഒരു കൂട്ടുകാരൻ പറയാ, എനിക്ക് കാല് വയ്യാ വെറേ പറയാന്ന്.
0: കാല് വയ്യേ, നമ്മുടെ കാലൊക്കെ പെട്ടെന്ന് ശരിയാവട്ടെ കേട്ടോ. അപ്പൊ ഇന്ന് പാട്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ പാട്ട് പറയുന്നേ ഇന്ന്? എല്ലാവർക്കും വേണ്ടിയിട്ട്, നമുക്ക് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ധ്വനി കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ, ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങൾ, തീരത്തെ നേരിന്റെ ശബ്ദം.

0: ചൊവ്വാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.
1: നമ്മളുടെ വീട്ടിൽ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോ അവരുടെ കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കുക എന്നുള്ളത് ഒരു വലിയ നല്ല കാര്യം തന്നെയാണ്. സംസാരിച്ച് ഒരല്പനേരം സ്പെൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നുള്ളത്. പലപ്പോഴും ചിലപ്പോൾ അവർ അവരുടെ ഒരു പാർട്ട്ണർ ഇല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ ചെന്നിരുന്ന് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായിരിക്കും. ചിലപ്പോൾ ഒരേ വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ പോലും സംസാരിക്കാൻ പലർക്കും സമയം കിട്ടാറില്ല എന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ. എങ്കിലും അതിനുവേണ്ടി ഒരല്പസമയം കണ്ടെത്തിയാൽ വളരെ നല്ല കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം.
2: നമ്മുടെ പേരെന്തുവാ?
1: ഗീതു ആണ്.
2: ഗീതു അല്ലേ? ഞാൻ ചെമ്മക്കാട്ട് നിന്ന് വിളിക്കുവാണ്. എന്റെ വല്യമ്മച്ചിയുടെ മോന്റെ ഇന്ന് 16-ാം ദിനമാണ്. പിന്നെ എന്റെ വല്യമ്മച്ചി മരിച്ചിട്ട് 5 ദിവസമായി. അവരുടെ ഓർമ്മിക്കന് വേറെ ഉണ്ട് ദുഃഖങ്ങൾ മോളെ. പിന്നെ ഞാൻ
1: ഒരുപാട്
2: പാട്ട് അനിയെന്നാണ് അവന്റെ പേര്. ഇവിടെ താനിക്ക മുക്കിൽ കടയില് ഇരുന്നായിരുന്നു.
1: എന്തായാലും ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. നമുക്ക് എന്തായാലും ഒരു ഗാനം കേൾക്കാം കേട്ടോ ചേച്ചി.
2: ശരി.

0: ദാസേട്ടൻ പാടിയ ഒരു നല്ല ഗാനമായിരുന്നു നമ്മൾ വീണ്ടും കേട്ടത്. ദാസേട്ടൻ്റെ കൂടെ പാടിയിരിക്കുന്നത് രേണുക ഗിരിച്ചൻ ആയിരുന്നു. ക്രോണിക് ബാച്ചുലർ എന്ന ചിത്രത്തിലെ ദീപക് ദേവ് സംഗീതം നൽകിയ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്കിത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഞാൻ അമ്പിളിയ.
0: അമ്പിളി ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
1: ചിന്നക്കടയിന്ന്.
0: എന്ത് ചെയ്യുന്നു? പറഞ്ഞോളൂ. മുന്നേ വിളിച്ചിട്ടില്ലേ? സംസാരിച്ചിട്ടുണ്ടോ?
1: വിളിച്ചിട്ടുണ്ട്.
0: എനിക്ക് തോന്നുന്നു എന്തോ വലിയ ധൃതിയിലാണെന്നാണോ? കിട്ടിയതിന്റെ സന്തോഷം കൊണ്ടൊരു ധൃതി ആയിട്ട് തോന്നുന്നതാ അല്ലേ? പറഞ്ഞോളൂ, സമാധാനമായിട്ട് പറഞ്ഞോളൂ.
1: പിന്നെ ഞങ്ങളെ ഇവിടുന്ന് മൂന്ന് പുള്ളര് പട്ടാളത്തിലുണ്ട്.
0: ഓക്കെ,
1: അവർക്ക് വേണ്ടി ഒരു നല്ല പാട്ട് വെക്കണം.
0: അവരുടെ പേരും കൂടെ പറഞ്ഞോളൂ.
1: പേര് ഞങ്ങൾക്ക് അറിയത്തില്ല.
0: ഓക്കെ, ആ നമ്മുടെ ആ പരിസരത്തുള്ളയാണോ?
1: പോയിട്ട് ഒരാൾക്ക് പോയിട്ട് രണ്ടു വർഷം, ഒരാൾ ഒരു വർഷം, ഒരാൾ ആറ് മാസം കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളു ട്രെയിനിങ് കഴിഞ്ഞു.
0: ഓക്കെ. ഏതായാലും അവരെയൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ, അവരെ പോലുള്ള ഒരുപാട് പേരെ കൊണ്ടാണ് നമ്മളിങ്ങനെ സമാധാനത്തോടെ ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ എന്തായാലും സന്തോഷം ചേച്ചി. അപ്പോൾ അവർക്ക് പേരറിയില്ല, എന്തായാലും അവർക്കും അതുപോലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഈ ഒരു പാട്ട്? ഓക്കെ, നമുക്ക് ആ ഒരു ആ പാട്ടാണ് അല്ലേ, നമുക്കത് കേൾക്കാം കേട്ടോ. ഒരുപാട് സന്തോഷം കേട്ടോ ചേച്ചി.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: കൈലാസ് ഖേർ ആയിരുന്നു ആ ഒരു ഗാനം ആലപിച്ചത്. സാജിദ് ഫർഹാദ് ആയിരുന്നു അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ലിറിക്സ്. കീർത്തി ചക്രയിലെ ഒരു നല്ലൊരു ദേശഭക്തി തുളുമ്പുന്ന ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്കിത് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
3: മങ്ങാട്ടുന്ന് ശോഭയാ.
2: ശോഭ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
3: അതെ,
2: സുഖമാണ്. ഞാൻ പറഞ്ഞു,
3: ഫുഡൊക്കെ കഴിച്ചോ?
2: ഫുഡ് ഇത്രയുടെ കഴിയുമ്പോ കഴിക്കും.
3: വൈക്കോ വിജയലക്ഷ്മി മാഡത്തിന്റെ ഒറ്റയ്ക്ക് പാടുന്ന
2: പൂങ്കുലുക്ക്, ആ പാട്ടാണോ വേണ്ടത്? നമുക്ക് കേൾക്കാം. ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ ചേച്ചി?
3: എന്റെ മോന് വേണ്ടി.
2: മോന് വേണ്ടിയിട്ട്?
3: മോനും ഹസ്ബൻഡിനും വേണ്ടി.
2: മോന്റെ പേരെന്താ?
3: മോന്റെ പേര് നിതീഷ് എസ് ബാബു.
2: നിതീഷ്. പിന്നെ പിന്നെന്താണ്? വിശേഷം ഒന്നും ഇല്ല. ഓടി പോവാണല്ലോ പറഞ്ഞിട്ടങ്ങ്.
3: ഇല്ല, ഓടിയൊന്നും
2: പോകുന്നില്ല ചേച്ചി. ഒന്നും പറയാനില്ല, ഓടി പോവാന്ന്. ചേച്ചി കേട്ടില്ല, ഇന്ന് മുത്തശ്ശി മുത്തശ്ശൻ ദിനമായിട്ട് എന്താ പറയാനുള്ളത്?
3: എന്താ മോളെ,
2: ഇന്ന് മുത്തശ്ശിമാരുടെയും മുത്തശ്ശന്മാരെയും ഓർക്ക ഒരു ദിനമാണ്. അവർക്ക് പ്രത്യേകിച്ച് നമ്മൾ ദിവസം ഒന്നും വേണ്ട, എങ്കിലും ഇന്നൊരു ദിവസം ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാട്ടോ. അപ്പൊ എന്താ ചേച്ചിക്ക് പറയാനുള്ളത്?
3: മുത്തശ്ശിമാരെ നമ്മളെ മക്കൾക്കൊക്കെ കഥ പറഞ്ഞു കൊടുക്കുകയും.
2: ചേച്ചിയുടെ മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞോ?
3: എന്റെ മുത്തശ്ശിമാരെല്ലാം മരിച്ചു പോയി.
2: അല്ല, ഓർമ്മ ഉണ്ടാവോ? ഓർമ്മ, കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ?
3: നമ്മളെയൊക്കെ കുഞ്ഞിലെയൊക്കെ അമ്മക്ക് കഥകളൊക്കെ പറഞ്ഞു.
2: ആ കഥകളൊക്കെ, ആ കഥയിൽ ഏതെങ്കിലും ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടോ? കുഞ്ഞു കഥയൊക്കെ? ഇല്ല,
3: ഒന്നും കഥയൊന്നും ഇല്ല. 19 വയസ്സായി
2: മറന്നുപോയി. എന്നാലും അമ്മ അമ്മ ആ മുത്തശ്ശിമാരുടെ അല്ലെങ്കിൽ അമ്മമ്മയുടെയോ അച്ഛമ്മയുടെയോ ഒക്കെ സ്നേഹം ഇപ്പോഴും ഓർമ്മയുണ്ടല്ലേ? എപ്പോഴും അതിങ്ങനെ
3: അവരിങ്ങനെ ഓർമ്മ വരും.
2: അപ്പം നമ്മുടെ മക്കൾക്കും അവരുടെ മുത്തശ്ശിമാരുടെയും ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെ കിട്ടട്ടെ അല്ലേ?
3: സന്തോഷം അവർക്കും കിട്ടട്ടെ. നമ്മളെ കാലം കഴിയുമ്പോ അവരവരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കട്ടെ.
2: അതെ. പിന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക, സ്നേഹമാണല്ലോ ഈ ഭൂമിയിൽ ഏറ്റവും അധികം എല്ലാവർക്കും വേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര സ്നേഹം ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാറും ഇല്ലേ? നല്ല രീതിയിൽ വളർന്നു വന്ന ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തെ ഒരു ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, ഇവര് എന്താ പറയുന്നത്, കുട്ടികളാണെങ്കിലും കൊച്ചുമക്കളാണെങ്കിലും എല്ലാവരും പരസ്പര സ്നേഹത്തോടെ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു കരുണയോടെ അല്ലേ, കരുണയോടെ വളരാൻ ശ്രമിക്കും. അവരങ്ങനെ ചെയ്യും അല്ലേ ഓരോ കാര്യങ്ങൾ ഇവര് പറഞ്ഞു കൊടുക്കുന്നതും എല്ലാം. ഏതായാലും സന്തോഷം ചേച്ചി. അപ്പോ മോനും ചേട്ടനും ഹസ്ബൻഡിനും വേണ്ടിയിട്ട്. ഓക്കെ,
3: നിതീഷ്.
2: അപ്പോൾ മോനും ചേട്ടനും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം, ചേച്ചി പറഞ്ഞ ഗാനം കേൾക്കാം കേട്ടോ.

0: നടൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഔസേപ്പച്ചൻ്റെ മ്യൂസിക്കിൽ വൈക്കം വിജയലക്ഷ്മിയുടെ വോയിസ്, നല്ലൊരു ഗാനമായിരുന്നു. നമുക്ക് ഈ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. കാതൊടുകാതൊരുത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഷാജഹാൻ.
0: ആ, എവിടുന്നാ വിളിക്കുന്നേ?
1: പള്ളിത്തോട്ടം.
0: ആ, പള്ളിത്തോട്ടത്തിൽ നിന്നല്ലേ? പറഞ്ഞോളൂ, സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങള്? നല്ല വെയിലല്ലേ? നമ്മുടെ മാർച്ച്, ഏപ്രിൽ, മെയ്യിലത്തെ പോലെയായില്ലേ? വീണ്ടും തിരിച്ച് കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു. അതെ അതെ, മഴ പെയ്യാതിരുന്നാ മതിയായിരുന്നു. അതെ അതെ, പിന്നെ അവരെല്ലാം ഇങ്ങനെ എല്ലാം ഒരുപാട്
1: ഇട്ടിട്ട്
0: വഴിയോ ഇങ്ങനെ
1: കച്ചവടം, സങ്കടമല്ലേ? കടവും പലിശക്കൊക്കെ
0: ഒരുപാട് കാര്യങ്ങൾ. അതെ, ഒരുപാട് കാര്യങ്ങൾ മുടങ്ങും, പ്രശ്നങ്ങളുണ്ടാവും
1: കുടുംബക്കാരും എല്ലാരും.
0: എന്തായാലും അങ്ങനെയൊന്നും ഓണമൊക്കെ നന്നായിട്ട് പോകുന്നു
1: വിചാരിക്കും.
0: എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പറഞ്ഞോളാം, എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറഞ്ഞേക്കാ കേട്ടോ. പിന്നെ ഇന്നിപ്പോ ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ സോങ്?
1: നമ്മളീ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ ചേട്ടാ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8182950477.
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
3: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
4: നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ദാസേട്ടൻ പാടിയ ഗാനം, വയലാറിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം നൽകിയ നല്ലൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
5: ഹലോ,
4: നമസ്കാരം, കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
5: നമസ്കാരം, ഞാൻ അഖില.
4: അഖില, അഖില എവിടുന്നാ വിളിക്കുന്നേ?
5: പുളിയക്കോവിൽ കണ്ണമത്ത്.
4: എന്ത് ചെയ്യുന്നു?
5: ആ,
4: മുന്നേ വിളിച്ചിട്ടുണ്ടല്ലോ. ആ, എനിക്കറിയാം. എങ്ങനെയുണ്ട് ഇപ്പോ?
5: സീസണായി വരുന്നു.
4: മീൻസ് വരുന്ന ആളുകൾ വരുന്നതാണോ ഉദ്ദേശിക്കുന്നത്?
5: സീസൺ നവംബർ തൊട്ട്.
4: ഓ, അങ്ങനെ ആണല്ലേ. വരുന്നു. ആ, അതെ, നല്ല വെയിലാണ്. ഇപ്പൊ നല്ല വെയിൽ വേണം കുറച്ച് നാളല്ലേ. അത് എല്ലാവരുടെയും ടെൻഷൻ അതാണല്ലേ. ഇനി ഒരുപാട് ഇനി പെട്ടെന്ന് ഇനിയിപ്പം അതെ ഓഗസ്റ്റ് തുടങ്ങാറായല്ലോ. അപ്പത്തേക്ക് ഓണം. പിന്നെന്താണ്, സുഖമായിട്ടിരിക്കാണോ? ഇവിടെ എന്നും ഉണ്ടോ? സൺഡേയും ഉണ്ടല്ലേ. എന്നുണ്ട്.
5: ഇത്ര ടൈം?
4: 9-6.
5: നേഴ്സറിയും ഗാർഡനും കൂടെ.
4: അതെ അതെ, അതും കൂടെയാണ്. അപ്പോ അത്യാവശ്യം ആളും വരും അല്ലേ?
5: സീസൺ ആകുമ്പോഴാണ്
4: ഏറ്റവും നല്ല ആൾ വരുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന എന്താ അവിടുന്ന്? ഏത് ടൈപ്പ് ഓഫ് ചെടികള്?
5: ബോഗനാണ്
4: കൂടുതലല്ലേ
5: നമ്മുടെ ഇവിടെ തന്നെ ഉൽപാദിപ്പിക്കുന്നേ.
4: ഓക്കെ. അപ്പൊ ഇല്ല, നമ്മൾ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് കളേഴ്സ് വരത്തില്ലേ, അതൊക്കെ ചെയ്യും അല്ലേ? ഇതിപ്പോ തൈയായിട്ടാണ് കൊടുക്കുന്നത്? കുറച്ച് വളർന്നിട്ട് കൊടുക്കൂലേ? അതും കൊടുക്കും,
5: രണ്ട് രീതിയിലും കൊടുക്കും.
4: ഹോൾസെയിലും
5: ഉണ്ട്, റീറ്റെയിലും ഉണ്ട്.
4: ഓ, ഹോൾസെയിലും ഉണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും സന്തോഷം. എന്താ, ചെടികൾ ഒരുപാട് ഇഷ്ടമായോണ്ട് ഭയങ്കര സന്തോഷം. അപ്പൊ ചേച്ചി, അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം. ഇന്ന് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേഷൻ ഉണ്ടോ?
5: എല്ലാവർക്കും വേണ്ടി.
4: എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഗാനം കേൾക്കാം.

0: അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ അതിസുന്ദരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ജാനകിയമ്മ ആലപിച്ച സുന്ദരമായ ഗാനം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഗാനം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എൻ്റെ അമ്മ പാടിയിട്ടാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് പാടുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയെന്നില്ല, പക്ഷെ നമ്മളെ ഒരുപാട് ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും സങ്കടം തോന്നുന്ന ഒരു സോങ് കൂടെയാണ്. നമുക്കിത് ഈ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട് കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: നമസ്കാരം മോളെ, ഞാൻ ഹനീഫ, ഉളിയപ്പോൾ പുന്നമുട്ട്.
0: ആ, സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, കുഴപ്പമൊന്നുമില്ല മോളെ.
0: ആ, പറഞ്ഞോളൂ. മുന്നേ വിളിച്ചിട്ടില്ലേ?
1: വിളിച്ചിട്ടുണ്ട്.
0: ആ, എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. ആണോ? ഓക്കെ, എന്താ ചെയ്യുന്നേ? ആണോ? ആ ആ, ഇപ്പം നമ്മള് വീട്ടിലൊക്കെ വീട്ടിലിരുന്ന് നമ്മളെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണല്ലേ
1: കാര്യങ്ങളൊക്കെ.
0: ഒരുപാട് നാളുണ്ട് റേഡിയോ കേൾക്കോ?
1: അഞ്ചാറ് വർഷം കൊണ്ടേ കേട്ടിട്ടുണ്ട്.
0: എന്നെ സംസാരിച്ചിട്ടുണ്ട്. ഓ ശരിയാ, ഓക്കെ. ആ, അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു വട്ടം. എനിക്ക് തോന്നുന്നു ഞാൻ വിളിച്ചപ്പോ എന്തോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഉമ്മ, ഹസ്ബൻഡ്. ആ, എന്തോ. ആ, ഓക്കെ, എന്തായാലും സന്തോഷം. ഉമ്മ ഇല്ലേ ഇപ്പോ? ആണോ? ആ, സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഉമ്മ, ഉമ്മയും എല്ലാവരും അവിടെ. എന്തോ? ആ, അതെ അതെ അതെ, ആ അതെ, ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു
1: കേട്ടോ.
0: ഏതു പാട്ടാ? ഏതു പാട്ടാ? ആരോമലുണ്ണിയിലെ ഏതാ പാട്ടിന്റെ വരികളൊന്ന് പറയാമോ? ഏതെങ്കിലും തുടക്കം? പാടാം പാടാന്നുള്ളതല്ലേ. ഓക്കെ, നമുക്ക് ആ ഒരു ഗാനം നമ്മളിവിടെ നോക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഗാനം പറഞ്ഞത്? ശരി, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഗാനം കേൾക്കാം.

0: എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
1: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
0: എന്തിനാ? പത്രത്തിലിടാനാണോ?
1: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
0: റേഡിയോയിലോ?
1: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
0: അതെയോ?
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
0: നമ്പർ ഒരിക്കൽ കൂടി 9809016611. തിരിച്ചെത്താം കാതൊടുകാതുരത്തിലേക്ക്. വീണ്ടും ഒരു പഴയ നല്ല ഗാനം കേട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നു. നമുക്ക് ദേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം. ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ. ആ കേൾക്കാമോ? ഹലോ ചേച്ചി, ആ ഇതാരാണ്? രാധ. ഹലോ ചേച്ചി, ആ അവിടുത്തെ റേഡിയോയുടെ വോളിയം കുറച്ച് വെക്ക്, എന്നിട്ട് എന്നെ ശ്രദ്ധിക്കാം. ആ ഓക്കെ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നേ?
2: ഹലോ,
0: ആ എവിടുന്നാ വിളിക്കുന്നേ? ഹലോ, കേൾക്കാൻ പറ്റുന്നില്ലേ? ആ എനിക്ക് തോന്നുന്നു റേഡിയോയില് ശ്രദ്ധിക്കുകയാണ്, എന്നെയല്ല ശ്രദ്ധിക്കുന്നത് അല്ലേ? ആ എന്നെ തന്നെ നോക്കി നിക്കുക, എനിക്കറിയാം, മനസ്സിലായി കേട്ടോ. എവിടുന്നാ വിളിക്കുന്നേ? കോടാലിമുക്ക്. ആ മുന്നേ വിളിച്ചിട്ടില്ലേ?
2: ഇതുവരെ വിളിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ മേടിച്ചതായി ഇത്
0: റേഡിയോ
2: വിളിക്കുന്നത്.
0: ഓ ആദ്യമായിട്ട് വിളിക്കല്ലേ?
2: ആദ്യമായിട്ട് വിളിച്ച് കിട്ടുകയും ചെയ്തു.
0: ആ സന്തോഷം, അതിന്റെ സന്തോഷമാണ്, അതിന്റെ ഒരു ഒരു വെപ്രാളവും ഉണ്ടല്ലേ.
2: സംസാരിച്ചിട്ടില്ലല്ലോ,
0: അതിലൊന്നുമില്ല. നമ്മളെന്താ, നമ്മള് ചേച്ചി ചേച്ചിയുടെ മോളെ വിളിച്ച് സംസാരിക്കുന്നില്ലേ, അതുപോലെ സംസാരിച്ചാ മതി കേട്ടോ.
2: ആ
0: അത്രേയുള്ളൂ, അത്രേയുള്ളൂ കാര്യം. സന്തോഷായിട്ടിരിക്കാണോ? സന്തോഷായിട്ടിരിക്കല്ലേ? അതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതല്ലേ. അപ്പൊ ഇന്നിപ്പോ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും ആർക്കെങ്കിലും വേണ്ടിയിട്ടാണോ പാട്ട്? വേറെ ആർക്കെങ്കിലും?
2: എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, എല്ലാ മക്കൾക്കും എല്ലാ ആളുകൾക്കും വേണ്ടിയുള്ള ഒരു പാട്ട്.
0: അത് മനസ്സിലായി.
2: അപ്പൊ നല്ല പാട്ടിടാൻ പറഞ്ഞു.
0: ആ ഓക്കെ, അപ്പൊ സന്തോഷായിട്ടിരിക്കാം, നമുക്ക് നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ.

0: ബാഹുബലിയിലെ ഈ ഒരു ഗാനം, ബാഹുബലി ടുവിലെ ഈ ഒരു ഗാനം ആലപിച്ചത് ശ്വേത മോഹനായിരുന്നു, കീരവാണിയായിരുന്നു സംഗീതം. അപ്പോൾ നമുക്കിതേ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, കാതോടു കാതോരത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: വൈഷ്ണ.
0: വൈഷ്ണ, എവിടുന്നാ വിളിക്കുന്നേ?
1: കുട്ടിക്കട.
0: കുട്ടിക്കട. വൈഷ്ണ ഏത് ക്ലാസ്സിലാ?
1: തേർഡില്.
0: തേർഡില്. ആഹാ, ഓക്കെ. വൈഷ്ണ, ക്ലാസ്സൊക്കെ എങ്ങനെ പോകുന്നു?
1: കുഴപ്പമില്ല.
0: നിങ്ങളുടെ സ്കൂളില് എന്താ ആർട്സ് ഫെസ്റ്റ് ഒക്കെ നടന്നോ? പ്രോഗ്രാംസ് ഒക്കെ, ആർട്സ് ഒക്കെ ഫെസ്റ്റ് ഒക്കെ നടക്കുകയാണോ? ഇപ്പൊ പ്രോഗ്രാം ഒക്കെ നടക്കില്ലേ യൂത്ത്? ആ, ഉണ്ടായിരുന്നോ? ഇനി വരുത്തേ ഉള്ളായിരിക്കും അല്ലേ? ഹലോ, ഇനി വരുത്തേ ഉള്ളായിരിക്കും അല്ലേ? ആ, പിന്നെ പിന്നെന്താ, ഏത് വിഷയമാണ് ഏറ്റവും ഇഷ്ടം? ഇംഗ്ലീഷ് ആണോ? ട്യൂഷൻ ഉണ്ടോ? തന്നെ പഠിക്ക? തന്നെ പഠിക്കുകയാണോ? ആണ്. ഓക്കെ, ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാ?
1: റിമ.
0: ആരാണ്?
1: റിമ.
0: റിമ, ഓക്കെ. റിമയാണ് ഏറ്റവും അടുത്ത കൂട്ടുകാരി അല്ലേ? എത്രാം ക്ലാസ് തൊട്ട്? എൽ കെ ജി തൊട്ടാണോ അതോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണോ റിമ കൂടെ ഉള്ളത്? എൽ കെ ജി മുതലുണ്ടോ? ആ, പിന്നെ പിന്നെന്താ വിശേഷം? വീട്ടിലെന്താ വിശേഷം?
1: ഒന്നുമില്ല.
0: ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നാളെ സ്കൂളിൽ പോണ്ടേ? ഹലോ.
1: ഹലോ,
0: ആ എന്തുവാടാ? ഹലോ, ആരാ അടുത്തിരുന്ന് പറയുന്നേ? അച്ചാച്ചൻ. എന്താ പറയുന്നേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് രണ്ട് പ്രത്യേകതയുണ്ട്. കാർഗിൽ വിജയ ദിവസം, പിന്നെ മുത്തശ്ശന്മാരുടെയും മുത്തശ്ശിമാരുടെയും ദിവസമാണ്. അപ്പോ അച്ചച്ചന്റെ കൂടെ ഒക്കെ ഒരുപാട് നേരം സംസാരിക്കോ? സംസാരിക്കും. കഥകളൊക്കെ പറഞ്ഞു തരുമോ? കേൾക്കുന്നു? ആ, കഥയൊക്കെ പറഞ്ഞു തരും അല്ലേ? നല്ല നല്ല കഥകള്, നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് ഇഷ്ടാണോ? ആ, അപ്പൊ ഇന്ന് പാട്ട് ആർക്കാണ്? ഹലോ റിമ, സോറി റിമ, മോളെ പാട്ട് ആർക്കാണ് ഇന്ന്? എല്ലാവർക്കും വേണ്ടിയിട്ടാണോ? അപ്പൊ പാട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു ഗാനം കേൾക്കാം കേട്ടോ. ഓക്കേടാ.

0: നമുക്കിതേ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ആയിരുന്നു നമ്മൾ കേട്ടത്. അപ്പൊ നമുക്കിതേ അടുത്ത കോൾ വന്നിട്ടുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. കാതോട്ട് കാതോരത്തിലേക്ക് സ്വാഗതം. അജിത്ത ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമാണോ? ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ പോകും.
0: സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ലാസ്റ്റ് കോളറാണ്
1: തോന്നുന്നു. അത് മാത്രല്ല, എനിക്ക് ചാർജ് തീരാറായി, പെട്ടെന്ന് വെക്കും.
0: ഓക്കെ, പറഞ്ഞോളൂ ചേച്ചി, എന്താ, എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: വിശേഷം ഇപ്പൊ ഓണം വരുന്നു, പിന്നെ വെരിത്തർപ്പണം വരുന്നില്ലേ?
0: അതെ,
1: അത് ചെയ്യാൻ പോണം. പിന്നെ ഓണം, ഓണത്തിന് നല്ല വെയിലുണ്ട്.
0: രാത്രി മാത്രമേ എനിക്ക് തോന്നുന്നു മഴ പെയ്തു പോകുന്നു തോന്നുന്നു അല്ലേ? രാത്രി മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, അങ്ങനെ പോകുന്നു. ഏതായാലും സന്തോഷമായിട്ട് പോകുന്നു, നല്ല അന്തരീക്ഷത്തിലൊക്കെ അല്ലേ? അപ്പൊ ഇന്ന്
1: ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിട്ടാ.
0: ഓക്കെ ചേച്ചി, എല്ലാവർക്കും വേണ്ടിട്ട്
1: സംസാരിക്കാൻ പറ്റാതെ
0: കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും എല്ലാവർക്കും വേണ്ടിട്ട് നല്ല ഗാനം കേൾക്കാൻ. ശരി ചേച്ചി.

അങ്ങനെ സമയം 2:58 എത്ര വേഗമാണ് സമയം കടന്നു പോയതല്ലേ. അപ്പോൾ എപ്പോഴത്തെയും പോലെ നമ്മുടെ ശ്രോതാക്കളോടൊപ്പമുള്ള ഈ യാത്ര വളരെ സുന്ദരമായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾ പറഞ്ഞു, നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ കഥകളും ഓർമ്മകളും ഒക്കെ പങ്കുവെച്ച എല്ലാവർക്കും നന്ദി. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ മുത്തശ്ശിക്കും മുത്തശ്ശനോടും ഒപ്പം കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്പെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരൊക്കെ ദൂരെയാണെങ്കിൽ അവരെയൊക്കെ ഇടയ്ക്കുന്ന് വിളിക്കുക. അതുപോലെ നമ്മുടെ ധീരജവാന്മാർക്ക് ഒരിക്കൽ കൂടെ സല്യൂട്ട് നേരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു നല്ല ദിവസത്തിൽ പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളും പുതിയ ചിരികളുമായി നിങ്ങളോടൊപ്പം ഞാൻ എത്താം. അതുവരെ എല്ലാവരോടും തൽക്കാലം ഇവിടെ പറയുന്നു, കീത്തു ബൈ.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: 90 റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാ വിവരണവുമായി ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. ഇത് 57-ാം ഭാഗമാണ്. സിംഗപ്പൂർ നഗരക്കാഴ്ച അനുഭവങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഗരമധ്യത്തിലുള്ള നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ അതിന്റെ പ്രവേശന കവാടത്തിൽ എത്തി. കണ്ണിന് കുളിർമ നൽകുന്ന പച്ച നിറത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഗാർഡനും പരിസരവും അതിന്റെ പ്രവേശന കവാടം തന്നെ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അപൂർവയിനം ചെടികളാൽ സമൃദ്ധമാണ് ഈ ഗാർഡൻ. ആദ്യം ഞങ്ങൾ പ്രവേശിച്ചത് ഓർക്കിഡ് ഗാർഡനിലേക്കായിരുന്നു. അതിൽ വലിയൊരു പവലിയനുണ്ട്. വിശാലമായ പവലിയൻ നിറയെ വിവിധ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഓർക്കിഡുകളാണ്. ചിലത് ചെടിച്ചട്ടികളിൽ തൂക്കിയിട്ടിരിക്കുന്നു, ചിലത് ഹാളിലെ വശങ്ങളിലെ വേലികളിൽ പടർന്നു കിടക്കുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ ആ പവലിയൻ ആകെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം 10,000-ത്തിലധികം സ്പീഷീസുകൾ അവിടെ ഉണ്ടെന്ന് സൂചനാ ബോർഡിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കി. ഓർക്കിഡേറിയം എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ ലോകത്താകമാനം നിന്നും കൊണ്ടുവന്നിരിക്കുന്ന അപൂർവം എന്നാൽ നൈസർഗികവുമായ ഓർക്കിഡുകൾ വളർന്നത് കാണാനായി. കേരളത്തിൽ നമുക്ക് സുപരിചിതമായ പല സസ്യങ്ങളും ഞങ്ങൾ അവിടെ കണ്ടു. കളങ്ങുവർഗത്തിൽപ്പെട്ട അധികം വളരാത്ത ഒരുതരം ചെടി ഞങ്ങൾ അവിടെ കണ്ടു. കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒരു പരിഗണനയും നൽകാതെ വീണ് കിളിർക്കുന്ന ഒരു ചെടിയാണത്. നടന്ന് ഞങ്ങൾ എത്തിയത് സൺ ഡയൽ ഗാർഡനിലാണ്. പ്രത്യേക ആകൃതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ സസ്യോദ്യാനം സൂര്യപ്രകാശത്തിനനുസരിച്ച് രൂപം കൊള്ളുന്ന നിഴലിന്റെ വ്യക്തമായ കാഴ്ചാനുഭവം നമുക്ക് നൽകുന്നു. അതിന്റെ രൂപകൽപ്പനയും ആ തരത്തിൽ തന്നെയാണ്. ഇതിനടുത്ത് തന്നെയാണ് സിംഫണി ലേക്ക്. ഇതൊരു ചെറു ജലാശയമാണ്. തെളിഞ്ഞ വെള്ളം നിറഞ്ഞ ഈ തടാകക്കരയിൽ ഒരു സ്റ്റേജ് മനോഹരമായി പണിതുയർത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടെ സംഗീത കച്ചേരികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ടത്രേ. മാത്രമല്ല, വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞൻ ഫെഡറിക് ചോപ്പിന്റെ ഒരു ലോഹപ്രതിമയും തടാകക്കരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ചോപ്പിൻ മോണുമെന്റ് എന്ന് വിളിക്കുന്ന ഈ പ്രതിമ അതിമനോഹരമാണ്. ഒരു പിയാനോ വായിക്കുന്ന രൂപത്തിലാണത് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്നു, മുമ്പിൽ ഒരു സ്ത്രീ ആ സംഗീതം ആസ്വദിക്കുന്നു. എത്ര മനോഹരമായൊരു രൂപകൽപ്പന. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ഈ തടാകം കൂടാതെ ഇക്കോ ലേക്ക്, സ്വാൻ ലേക്ക് എന്നീ തടാകങ്ങളും ഈ ഗാർഡനിലുണ്ട്. ഇക്കോ ലേക്കിൽ ബ്ലാക്ക് സ്വാൻ എന്ന അരയന്നങ്ങൾ കൂട്ടമായി നീന്തി നടക്കുന്നത് മനോഹരമായ കാഴ്ചാനുഭവമാണ്. ലോകമാകമാനമുള്ള വിവിധ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളെ എത്ര മനോഹരമായി സന്ദർശകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നത് കൗതുകമേറിയ ഒരു കാഴ്ചയാണ്. അടിസ്ഥാനപരമായി ഇതൊരു ഗവേഷണ കേന്ദ്രമാണെങ്കിലും സന്ദർശകർക്ക് അങ്ങനെ ഒരു തോന്നലല്ല ഉണ്ടാക്കുന്നത്. ഈ സസ്യോദ്യാനത്തെ കൺസർവേഷൻ ഏരിയ, റെയിൻ ഫോറസ്റ്റ് ഏരിയ എന്നിങ്ങനെ തിരിച്ചാണ് സസ്യലതാദികളെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. വമ്പൻ മരങ്ങൾ ധാരാളമായി അവിടെ കണ്ടു. നൂറ്റാണ്ടുകളുടെ വളർച്ചയുള്ള ഉയരമുള്ള ഈ വൃക്ഷരാജാക്കന്മാർ ഈ സസ്യോദ്യാനത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. ഇതുമാത്രമല്ല, നിരവധി പുരാതന സൗധങ്ങളും കേടുപാടുകളില്ലാതെ അവിടെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, പൗരാണികതയും ആധുനികതയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലേഔട്ടാണ് ഈ സസ്യോദ്യാനം. ഇവിടെ നിന്നും ഞങ്ങൾ യാത്രയായത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്കായിരുന്നു. ഒരു സ്റ്റുഡിയോ എന്നതിലുപരി വിഭ്രമിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമായ കാഴ്ചാനുഭവങ്ങളുടെ ഒരു മാസ്മരിക ലോകമാണ് അവിടെ ഞങ്ങൾക്ക് കാണാനായത്. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഈ സ്ഥാപനത്തിൽ നിരവധി കൗതുക കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായി ഞങ്ങൾ കടന്നു ചെന്നത് ഒരു തിയേറ്ററിലേക്കാണ്. 3D എന്ന വിദ്യ കാണികൾക്ക് എങ്ങനെ അവിസ്മരണീയമായ കാഴ്ചാനുഭവമാകുമെന്ന് ഇവിടെ ഞങ്ങൾ കണ്ട ഒരു ഷോയിൽ നിന്നും മനസ്സിലായി. ഒരു കപ്പൽ യാത്രയിൽ സംഭവിക്കുന്ന തീപിടുത്തവും കപ്പൽ ഛേദവും കാഴ്ചക്കാരായ നമ്മളെ അതിലെ യാത്രക്കാരെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഇടിമിന്നലും കൊടുങ്കാറ്റുമെല്ലാം നമുക്ക് അനുഭവവേദ്യമാകുന്നതോടൊപ്പം ഒരു ഘട്ടത്തിൽ നാം സ്വയമറിയാതെ പരിഭ്രമത്തിലാകുകയും ചെയ്യും. ഒരു വൻ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതി സമ്പൂർണമായി നമുക്ക് അനുഭവപ്പെടും. 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ വിപ്ലവാത്മകമായ പ്രദർശനത്തിന് നീണ്ട നിരയാണ് പുറത്ത് കാത്തു നിൽക്കുന്നത്. പ്രദർശനം കാണാനുള്ള ടിക്കറ്റിന് സാമാന്യം നല്ല തുകയാണ് ഈടാക്കുന്നത്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ഈ പ്രദർശനത്തിന് ശേഷം ഞങ്ങൾ കയറിയത് ഒരു റൈഡറിലേക്കായിരുന്നു. അതും ലേസർ സാങ്കേതിക വിദ്യയാൽ കാണിക്കുന്നുണ്ടാകുന്ന വിഭ്രമാത്മകമായ കാഴ്ചാനുഭവങ്ങളാണ്. ഒരു മുഖംമൂടി ആദ്യം തന്നെ നമ്മെ ധരിപ്പിക്കും. അതിനുശേഷം ഒരു റൈഡറിലേക്ക് നമ്മെ കയറ്റിയിരുത്തി ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിക്കും. വളരെ സാവധാനത്തിൽ റൈഡർ സഞ്ചരിക്കാൻ തുടങ്ങും. ക്രമേണ അതിന്റെ വേഗത വർദ്ധിക്കുകയും നാം തലകുത്തനെ വരെ അതിൽ അതിവേഗം സഞ്ചരിക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം മുഖംമൂടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന കണ്ണടയിലൂടെ വിഭ്രമാത്മകമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. നാം ഭാവനയിൽ പോലും കണ്ടിട്ടില്ലാത്ത ഭീകര രൂപികൾ നമുക്ക് മുമ്പിൽ തൊട്ടുതൊട്ടില്ല എന്ന തരത്തിൽ എത്തുന്നതും അവകൾ തമ്മിൽ പോരടിക്കുന്നതും വിവരിക്കാനാകാത്ത കാഴ്ചാനുഭവമാണ്. അവർ പരസ്പരം പോരടിക്കാൻ ഉപയോഗിക്കുന്ന ആധുനിക ആയുധങ്ങളും അവയിൽ നിന്നുള്ള തീജ്വാലകളും ഭയാനകമായ വെടിശബ്ദങ്ങളുമെല്ലാം നമ്മുടെ ധൈര്യമാകെ ചോർത്തിക്കളയും. ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് നിർത്തിക്കിട്ടാനും റൈഡർ യാത്ര അവസാനിപ്പിക്കാനും നമ്മൾ ആഗ്രഹിച്ചു പോവും. പണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ ഉത്സവാഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായിരുന്നല്ലോ കമ്പക്കെട്ട്. ഈ കമ്പത്തിന് തിരികൊളുത്തി കഴിഞ്ഞാൽ അതിന്റെ മൂർധന്യയിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരിഭ്രമവും വിഭ്രമവും ഒക്കെ ഞങ്ങൾക്ക് ഈ സിംഗപ്പൂരിലെ ഈ റൈഡറിൽ അനുഭവവേദ്യമായി. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ 17 ഇത്തരം വിനോദ പരിപാടികളുണ്ട്. അതിൽ 10 നമ്മുടെ ധൈര്യം ചോർത്തുന്ന അനുഭവങ്ങൾ നൽകുന്നവകളാണ്. പക്ഷേ ലോകമാകമാനമുള്ള വിനോദസഞ്ചാരികളാണ് സിംഗപ്പൂർ നഗരത്തിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ സന്ദർശിക്കാൻ എത്തുന്നത്. പ്രതിവർഷം 20 മില്യൺ കാണികൾ ഈ സ്റ്റുഡിയോ സന്ദർശിക്കുന്നുണ്ട് പോലും. ന്യൂയോർക്കിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ തനി പകർപ്പാണിതെങ്കിലും സ്ഥലപരിമിതി ഇതിന്റെ വലുപ്പത്തെ ബാധിച്ചിട്ടുണ്ട്. 62 ഏക്കറാണ് ഇതിന്റെ വിസ്തൃതി. രാവിലെ ഇതിൽ കയറുന്ന ഒരു കുടുംബത്തിന് രാവേറെ ചെല്ലുന്നത് വരെ ആസ്വദിക്കാനുള്ള വകകൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. 30 ഭക്ഷണശാലകളും അത്രയും തന്നെ റീറ്റെയിൽ ഷോപ്പുകളും ഇതിനകത്തുണ്ട്. ന്യൂയോർക്ക് നഗരത്തിന്റെ തനി പകർപ്പെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ട്രീറ്റ് ഇതിൽ പണിതിട്ടുണ്ട്. അതിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നമുക്ക് ന്യൂയോർക്ക് സിറ്റി തന്നെയാണെന്ന് തോന്നിപ്പോകും. കെട്ടിടങ്ങളുടെ മട്ടുപ്പാവും റോഡുമെല്ലാം ന്യൂയോർക്കിന്റെ തനി പകർപ്പ് തന്നെയാണ്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ജുറാസിക് പാർക്ക് സന്ദർശകർക്ക് ഏറെ ആഹ്ലാദം നൽകുന്ന കാഴ്ചാനുഭവമാണ് നൽകുന്നത്. ലോക പ്രശസ്തമായ ജുറാസിക് പാർക്ക് ലോസ്റ്റ് വേൾഡ് എന്ന സിനിമയുടെ പശ്ചാത്തലമാണല്ലോ. കൃത്യമായി അതിന്റെ തനി പകർപ്പ് തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. കവാടം കടന്നെത്തുന്ന നമ്മെ എതിരേൽക്കുന്നത് വനത്തിന്റെ കാഴ്ച ഭംഗി നൽകുന്ന വൃക്ഷങ്ങളും ചെറുചെടികളുമാണ്. ഒരു കൂറ്റൻ ദിനോസറിന്റെ രൂപം കാണികളുടെ ശ്രദ്ധയാകർഷിക്കുമാറ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ അനുഭവം ഒരു ജലയാത്രയാണ്. ഒരു റൈഡർ പോലെയുള്ള ചെറു ബോട്ടിൽ ജുറാസിക് പാർക്കിലെ ഒരു ചെറു അരുവിയിലൂടെയുള്ള സഞ്ചാരമാണത്. അരുവിയുടെ രണ്ട് കരകളിലും കൊടും വനമാണ്. സഞ്ചാരികളെ ബോട്ടിലെ സീറ്റുമായി ഒരു ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്ക് നിൽക്കാനോ നടക്കാനോ ഇറങ്ങാനോ കഴിയില്ല. പതിയെ ആരംഭിക്കുന്ന സഞ്ചാരം ക്രമേണ വേഗത കൈവരിക്കുന്നു. ഇരുണ്ട ഒരു തുരങ്കത്തിലൂടെ അതിശീഘ്രം പായുന്നു. പെട്ടെന്ന് നാം ഒരു വലിയ വെള്ളച്ചാട്ടത്തിൽ പെടുകയും തലകുത്തനെ നാം സഞ്ചരിച്ച ബോട്ട് താഴേക്ക് പതിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. നാം അവിചാരിതമായ ഒരപകടത്തിൽ പെട്ടുപോയതാണോ എന്ന് സംശയിച്ചു പോവുക തന്നെ ചെയ്യും. അധികം വൈകാതെ നാം സമനില കൈവരിക്കുകയും ഒരു വലിയ കുഴിയിലേക്ക് പതിക്കുകയും ചെയ്യും. ഈ റൈഡറിൽ കയറും മുമ്പ് ജാക്കറ്റ് ധരിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. പലപ്പോഴും യാത്രയ്ക്കിടയിൽ വെള്ളം തെറിച്ചു വീണ് യാത്രികരുടെ ശരീരം മുഴുവൻ നനഞ്ഞ് കുളിക്കുമെന്നതിനാൽ ആണത്. അരമണിക്കൂറിൽ കൂടുതൽ എടുക്കുന്ന ഈ ബോട്ട് യാത്ര നമുക്ക് വലിയ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഒരു കൊടും വനത്തിലെ ജലയാത്രയെ പൂർണമായി ആസ്വദിക്കാൻ ഇതുവഴി നമുക്ക് അവസരം ലഭിക്കുന്നു. വെള്ളച്ചാട്ടത്തിലൂടെയും വൻ ചുഴികളിലൂടെയും സഞ്ചരിക്കുമ്പോഴുള്ള അനുഭവം പറഞ്ഞറിയിക്കാനാവുന്നതല്ല. പാർക്കിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാനും മറ്റുമായി നിരവധി റൈഡറുകളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെ പുരാതന ഈജിപ്തിന്റെ ഒരു റിപ്ലിക്ക അഥവാ മാതൃക പണിതു വെച്ചിരിക്കുന്നത് കാഴ്ചയ്ക്ക് കൗതുകം പകരുന്നതാണ്. പിരമിഡ് നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ ശില്പങ്ങളിലൂടെ കാണികൾക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രവേശന കവാടം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ മമ്മികളുടെ രൂപത്തിൽ കുന്തവും പിടിച്ചു നിൽക്കുന്ന പടയാളികളുടെ രൂപം നമുക്കേറെ കൗതുകം ജനിപ്പിക്കുന്നു. ഇതിനടുത്ത് തന്നെയാണ് ഭീമാകാരമായൊരു സ്കൈ റൈഡർ സ്ഥാപിച്ചിട്ടുള്ളത്. ധാരാളം സഞ്ചാരികൾ അതിലെ യാത്ര ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങളതിൽ കയറിയില്ല. അതിലെ യാത്രയുടെ പ്രത്യേകത കൊണ്ടാണ് കയറാതിരുന്നത്. വേഗക്കൂടുതലും ചുറ്റിവളയലും മറ്റും കണ്ടു നിന്നപ്പോൾ തന്നെ ബുദ്ധിമുട്ടായി തോന്നി. നടന്നു കാണാൻ നിരവധി കാഴ്ചകൾ പിന്നെയും അവശേഷിക്കുന്നുണ്ടായിരുന്നു. നിരവധി സിനിമാശാലകൾ ഇതിനകത്തുണ്ട്. ലോക പ്രശസ്തമായ സിനിമകളുടെ പ്രദർശനം 4D സംവിധാനം ഉപയോഗിച്ച് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതീവ കൗതുകകരമായ അനുഭവമാണ്. ഒരു വലിയ ദിനോസറിനെ ഒരു കൂട്ടിനുള്ളിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത് രസകരമായ കാഴ്ചയായിരുന്നു. അമ്യൂസ്മെന്റ് എന്ന വാക്കിനോട് നീതി പുലർത്തുന്ന കാഴ്ചാനുഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണമൊന്നും നടക്കുന്നതായി കണ്ടില്ല. എന്നാൽ അവിടെ ഒരുക്കിയിരിക്കുന്നത് അത്ഭുതകരമായ സെറ്റിങ്ങുകളാണ്. ന്യൂയോർക്ക് നഗരമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു റിപ്ലിക്ക തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. നിബിഡ വനമാണെന്ന് തോന്നിപ്പിക്കുന്ന പച്ച നിറമാർന്ന കാടുകളും

ുള്ളിലൂടെ ഒഴുകുന്ന അരുവികളും കാട്ടാറുകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം സന്ദർശകരിൽ അത്ഭുതം ജനിപ്പിക്കുന്നവളാണ്. സിംഗപ്പൂർ നഗരഹൃദയത്തിലാണ് ഇത് എന്നുകൂടി ഓർക്കുമ്പോൾ പ്രത്യേകിച്ച്. സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറന്റുകളും കലാപരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂരിന്റെ ഗതകാലം അനുസ്മരിപ്പിക്കുന്ന പഴയ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, കുതിരവണ്ടികൾ, പായ്ക്കപ്പലുകൾ തുടങ്ങിയവകളെല്ലാം റെസ്റ്റോറന്റുകളുടെ പൂമുഖത്തും മുറ്റത്തുമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് കൗതുകം പകരുന്ന നിരവധി റൈഡറുകൾ ഈ സ്റ്റുഡിയോയിൽ നിലനിർത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കുറേയേറെ മണിക്കൂറുകൾ ചെലവഴിച്ചാലേ യൂണിവേഴ്സൽ സ്റ്റുഡിയോയും അതിലെ കൗതുക കാഴ്ചകളും കണ്ടു തീർക്കാനാവുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ സമയം അപഹരിക്കുന്നത് കാത്തുനിൽപ്പിലാണ്. ചില ഷോകൾക്ക് അത് അനിവാര്യമാണ് താനും. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 58-ാം ഭാഗവുമായി അടുത്തയാഴ്ച.

0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9847198471.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കറിൽ ഇപ്പോൾ കഥ പറയും നേരം.
2: സകല ശുഖകുല വിമലതിലകിത കളേബ.
1: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്.

കഥ പറയുന്ന നേരം ആരംഭിക്കുകയാണ്. എല്ലാ റേഡിയോ പെൻസുകർ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ RS രാജീവ്. ശ്രദ്ധേയനായ മലയാള ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ്റെ സാക്ഷി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ അവതരിപ്പിക്കുന്നത്. വൈയക്തിക വിഷാദങ്ങളുടെ കഥാകാരനാണ് ടി പത്മനാഭൻ. ഒരെഴുത്തുകാരന് ഒരിക്കലും മോശമായ കഥ എഴുതാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ടി പത്മനാഭൻ്റെ കഥകളുടെ ഉദാത്തമായ ലാളിത്യമാണ് അവയെ ജനപ്രിയമാക്കുന്നത്. 1931 കണ്ണൂർ ജില്ലയിലെ പള്ളിക്കുന്നത്ത് ജനിച്ച ടി പത്മനാഭൻ്റെ കഥകൾ മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്തിട്ടുണ്ട്. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ് തുടങ്ങി മിക്കവാറും എല്ലാ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഭാവാത്മകതയുടെ ഉന്നതാവസ്ഥയാണ് ടി പത്മനാഭൻ്റെ കഥകളിൽ കാണുന്നത്. വാക്കുകളുടെ സൂക്ഷ്മമായ പ്രയോഗത്തിലൂടെയും ഭാവം സൃഷ്ടിക്കാൻ പര്യാപ്തമായ ബിംബങ്ങളുടെ സന്നിവേശത്തിലൂടെയുമാണ് എഴുത്തുകാരൻ ഇത് സാധിക്കുന്നത്. മലർക്കെ തുറന്നിടുന്നതിലല്ല, അല്പമാത്രം തുറന്ന് ബാക്കിയൊക്കെ ഭംഗിയായി മറച്ചു വയ്ക്കുന്നതിലാണ്. മറച്ചു വെച്ചതിൻ്റെ പിന്നിലെന്തായിരിക്കാമെന്ന് അനുവാചകനെ കൊണ്ട് ആലോചിപ്പിക്കുന്നതിലാണ് കലയുള്ളതെന്ന് ടി പത്മനാഭൻ വിശ്വസിക്കുന്നു. ടി പത്മനാഭൻ്റെ വായിച്ചിരിക്കേണ്ട 5 കഥകൾ. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ശേഖൂട്ടി, ഗൗരി, മഖൻ സിംഗിൻ്റെ മരണം, കാലഭൈരവൻ. സാക്ഷി, ടി പത്മനാഭൻ. തടാകത്തിലേക്കും തടാകത്തിനപ്പുറത്തേക്കുമുള്ള കുന്നുകളിലേക്കും നോക്കിക്കൊണ്ട് വളരെ നേരം ഇരുന്നപ്പോൾ രൂപമില്ലാത്ത, കാണാൻ കഴിയാത്ത ആരോ ഒരാൾ തന്നെ അകലെ നിന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ കണ്ണടച്ച് അനങ്ങാതെ ചെവിയോർത്തു നിന്നു. ഒരു ദിവസമായിരുന്നുവെങ്കിലും പണിക്കാർ പാറ പൊട്ടിക്കുന്ന ശബ്ദവും മണ്ണ് നീക്കുന്ന യന്ത്രങ്ങളുടെ മുഴക്കവും ലോറികളിൽ നിന്ന് ഇരുമ്പ് പാളങ്ങൾ തള്ളിയിടുമ്പോൾ ഉണ്ടാകുന്ന ഘോഷവും സിമെൻറ്റും കരിങ്കൽ ചീളുകളും വലിയ കടാഹങ്ങളിൽ, പക്ഷേ അതിൻ്റെയൊക്കെ മുകളിലായി അയാൾക്ക് മാത്രം കേൾക്കാൻ കഴിയുന്ന ഒരു കൊച്ചുപക്ഷി ആയാസരഹിതമായി തടാകത്തിൻ്റെ മുകളിലൂടെ വെള്ളം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ അയാളുടെ നേരെ പറന്നു വരുന്നത് പോലെയുള്ള നേരം ഉച്ചയാകാറായിരിക്കുന്നു. അടുക്കളയിൽ നിന്ന് വേലക്കാർ അമർത്തിപ്പിടിച്ച സ്വരത്തിൽ സംസാരിക്കുന്നത് വ്യക്തമായി കേൾക്കാം. മസാലയിൽ വേവുന്ന ഇറച്ചിയുടെ ഗന്ധം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. അയാൾ അല്പനേരം എന്തോ ഓർത്തു നിന്ന ശേഷം വെളിയിലേക്കിറങ്ങി തടാകം ലക്ഷ്യമാക്കി നടന്നു. അയാളുടെ ഭാര്യ മുറിയിൽ സുഖമായി കിടന്നുറങ്ങുകയായിരുന്നു. വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നുവെങ്കിലും അല്പം മുമ്പ് മാത്രം തോർന്ന മഴയുടെ തുള്ളികൾ തെറിപ്പിച്ചുകൊണ്ട് മഞ്ഞക്കിളികൾ പറന്നുപോയി. അയാൾ പാതവിട്ട് ഊടുപിടിയിലൂടെ നടന്നു. തമിഴ്നാട്ടിൽ നിന്നും തെലുങ്ക് നാട്ടിൽ നിന്നും വന്ന പ്രാകൃതരായ ജോലിക്കാർ വലിയ പൊക്കണങ്ങളുമായി കലവലയിന്ന് സംസാരിച്ചുകൊണ്ട് അയാളെ കടന്നു പോകുന്നതോ, വേലിപ്പടർപ്പുകൾക്കപ്പുറത്തു നിന്ന് കറമ്പി പശുക്കൾ തല ഉയർത്തി നോക്കുന്നതോ അയാൾ കാണുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മുമ്പിൽ തടാകമായിരുന്നു. വർഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും ഇരുണ്ടതുമായ തടാകം. തടാകത്തിലെ ജലത്തിൽ കുന്നുകൾ പ്രതിഫലിച്ചു നിൽക്കുന്നു. മേഘങ്ങളെ കെട്ടിപ്പുണർന്നു നിൽക്കുന്ന കുന്നുകളുടെ അടിവാരത്തിലുള്ള ശ്യാമവും നിബിഡവുമായ കാടുകളിൽ അയാളോർത്തു. കാടുകളിൽ ചമ്പകപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാകും. അടഞ്ഞുകിടക്കുന്ന വാതിൽ തള്ളിത്തുറന്നുകൊണ്ട് ശീതക്കാറ്റ് മുറിയിലേക്ക് ആഞ്ഞടിക്കുന്നത് പോലെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഇരമ്പിക്കയറി. വർഷത്തിലെ മൂടിക്കെട്ടി നിൽക്കുന്ന സയം സന്ധികൾ. പുറത്ത് ഒരു താളക്രമത്തിനനുസരിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന മഴയുടെ സംഗീതവും ശ്രദ്ധിച്ചുകൊണ്ട് രാത്രി ഉറങ്ങാതെ കിടക്കുന്ന ഒരു കുട്ടി. ഊടുവഴിയിൽ നിന്ന് അയാൾ തടാകത്തിൻ്റെ കരയിലേക്ക് പോകുന്ന പാതയിലേക്ക് ഇറങ്ങി. പണി പൂർത്തിയായിട്ടില്ലാത്ത പാതയിലൂടെ നടക്കുമ്പോൾ അയാൾ ആലോചിക്കുകയായിരുന്നു, എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? 4 ആയോ? ഇല്ല,
നാല് തികയാൻ പോകുന്നു. ആദ്യം അകലെയുള്ള കമ്പനിയുടെ മാനേജർമാർ വന്നു. അവരുടെ കൂടെ വെള്ളക്കാരും നാട്ടുകാരുമായ എഞ്ചിനീയർമാരുണ്ടായിരുന്നു. അയാളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്നവിടെ തടാകമുണ്ടായിരുന്നില്ല. കുന്നുകൾക്കിടയിലായി നീണ്ടുകിടക്കുന്ന ഒരു താഴ്വര മാത്രമായിരുന്നു. താഴ്വരയിൽ ആളുകൾ തലമുറകളായി കൃഷി ചെയ്തു പോന്നു. പക്ഷേ അങ്ങനെ അധിക നാൾ കൃഷി ചെയ്തു പോരാൻ അവർക്ക് കഴിഞ്ഞില്ല. യന്ത്രങ്ങൾ ഞരങ്ങിക്കൊണ്ടുവന്നു. പാറ പൊളിക്കുന്ന യന്ത്രങ്ങൾ, മണ്ണ് നീക്കുന്ന യന്ത്രങ്ങൾ, കോൺക്രീറ്റ് കുഴിക്കുന്ന യന്ത്രങ്ങൾ. കാണെക്കാണെ താഴ്വരയ്ക്ക് ഇതിലെങ്ങനെ കരിങ്കല്ല് കൊണ്ടുള്ള ഒരണക്കെട്ട് ഉയർന്നു വന്നു. അകലെയുള്ള നദിയിൽ നിന്ന് എഞ്ചിനീയർമാർ തോട് കീറി വെള്ളം താഴ്വരയിൽ എത്തിച്ചു. അതോടൊപ്പം കോപാകുലയായി അലറിപ്പാഞ്ഞു പോകുന്ന ഒരു ഉന്മാദിനിയെപ്പോലെ കാലവർഷവും വന്നു. പിന്നീട് അവിടെ താഴ്വര ഉണ്ടായിരുന്നില്ല. പഴയൊരു ജനപദം അയാൾ നോക്കി നിൽക്കെ മാഞ്ഞുപോയി. 24 മണിക്കൂറും കള്ളുഷാപ്പിൽ കഴിയുന്നവനെങ്കിലും നല്ലവനും ഉപകാരിയുമായ ശങ്കർ, സർവസ്വവും കുടിച്ചു തുളച്ച കൃഷ്ണൻ നായർ, ഒരു ജീവിതകാലം മുഴുവൻ നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കാൻ വേണ്ടി അത്യധ്വാനം ചെയ്തതിന് ശേഷം ഒടുവിൽ ലാൻഡ് അക്വിസിഷൻ ഉദ്യോഗസ്ഥരുടെ വെട്ടിൽ വീണുപോയ പിള്ളസാർ, ആദ്യമായി അവിടെ റബ്ബർ തോട്ടം വെച്ച് പിടിപ്പിച്ച മത്തായി, പുറമ്പോക്ക് ഭൂമി കയ്യേറുന്നത് ഒരു കലയും ബിസിനസ്സുമാക്കി മാറ്റിയ മാത്യു, വഴി വിഴപ്പിക്കപ്പെട്ടു പോയ കുട്ടിയമ്മ, ഒടുവിലത്തെ വിപ്ലവത്തെക്കുറിച്ച് സങ്കല്പങ്ങൾ ചമയ്ക്കുന്ന പൊതുപ്രവർത്തകനായ പരമേശ്വരൻ നായർ, തന്നിലും എത്രയോ വയസ്സ് കുറഞ്ഞ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ അമ്മയെക്കുറിച്ചുള്ള അപമാനഭാരത്താൽ വെന്തുരുകി നടന്ന അയ്യപ്പൻകുട്ടി, അങ്ങനെ എത്രയെത്ര മുഖങ്ങൾ. എല്ലാവരും പോയി. പഴയ ശ്മശാനങ്ങൾക്ക് മുകളിൽ പുതിയ ഫാക്ടറിയും ഒരു പുതിയ ജലപഥവും ഉയർന്നു വന്നു. കണ്ണൂരിൽ നിന്നും കല്ലടയിൽ നിന്നും വന്നവർ, ആന്ധ്രയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ഉത്തർപ്രദേശത്തു നിന്നും, ബീഹാറിൽ നിന്നും വന്നവർ, ചെറുപ്പക്കാർ, മധ്യവയസ്കർ, അയാൾ എല്ലാറ്റിനും സാക്ഷിയായിരുന്നു. ആരുമറിയാതെ ഈ മഹാനാടകത്തിൻ്റെ കൊച്ചുകുറിപ്പുകളെഴുതി ആത്മാവിൻ്റെ ആഘാതതലങ്ങളിൽ അയാൾ ഒളിപ്പിച്ചു വെച്ചു. ചിലപ്പോൾ പഴയ സുഹൃത്തുക്കളെ എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടിയാൽ അയാൾക്ക് സുഹൃത്തുക്കൾ കുറവായിരുന്നു. അവർ ചോദിക്കും, തനിക്കൊരു നോവൽ എഴുതരുതോ? അയാൾ ഒന്നും പറയില്ല. സുഹൃത്തുക്കൾ വീണ്ടും പറയും, എത്ര കാലമായി എന്തെങ്കിലും എഴുതിയിട്ട്? നോക്കൂ, ആളുകൾ തന്നെ ഇപ്പോൾ ഓർക്കുന്നതേയില്ല. എഴുതൂ, എന്തെങ്കിലും എഴുതൂ. അയാൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്യും. പക്ഷേ പുഞ്ചിരി പുറത്തു മാത്രമായിരുന്നു, ഉള്ളിൽ ഉമിത്തിയായിരുന്നു. ആരോടും ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവുകയുമില്ല. തീ സദാ ഉള്ളിലെരിഞ്ഞുകൊണ്ടിരുന്നു. അയാൾക്ക് എന്തെന്നില്ലാത്ത ഖേദമുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അയാൾ എഴുതിയില്ല. രാത്രിയുടെ ഏകാന്ത നിശബ്ദതയിൽ അയാൾ എന്തിനെന്നില്ലാതെ ഞെട്ടിപ്പടഞ്ഞെഴുന്നേൽക്കുമ്പോൾ വാരിയല്ലുകൾക്കിടയിലൂടെ മൂർച്ചയേറിയ നാരായം പോലെ ആ ഓർമ്മ. കുട്ടിയെ അരികിലിരുത്തി ഒരമ്മ വെയിലത്ത് കരിങ്കൽ ചില്ലുകൾ അടിച്ചുലയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ വിയർത്തൊലിക്കുന്ന പുറവും ഒരേ ക്രമത്തിൽ പൊങ്ങുകയും താഴുകയും ചെയ്തുകൊണ്ടിരുന്ന കോലുപോലുള്ള കയ്യും മാത്രമേ അയാൾ ആദ്യം കണ്ടുള്ളൂ. പിന്നീട് ഒരു കുട്ടിയെയും കണ്ടു. കുട്ടി നിവർത്തിവെച്ച ഒരു കീറക്കുടയുടെ തണലിലിരുന്ന് ഒരു പഴയ ഇനാമൽ പിഞ്ഞാണത്തിൽ നിന്ന് ചോറ് വാരി തിന്നുകയായിരുന്നു. കുട്ടിയുടെ കുപ്പായം ചളിപുരണ്ടതും കീറിപ്പറിഞ്ഞതുമായിരുന്നു. കുട്ടി കുളിച്ചിട്ട് എത്രയോ ദിവസങ്ങളായിരുന്നു. എണ്ണ കാണാത്ത, മയമില്ലാത്ത ചെമ്പിച്ച മുടി കുട്ടിയുടെ തോളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. കുട്ടി പിഞ്ഞാണത്തിലെ ചോറിൽ മുഴുകിയിരിക്കുകയായിരുന്നു. കുനിഞ്ഞിരുന്ന് ഓരോ പ്രാവശ്യവും ഏതാനും വറ്റുകൾ മാത്രം പെറുക്കിയെടുത്ത് തിന്നുകൊണ്ടിരുന്ന കുട്ടിയുടെ മുമ്പിൽ അയാൾ അനങ്ങാതെ നിന്നു. പെട്ടെന്ന് കുട്ടി തലയുയർത്തി നോക്കി. അപരിചിതനായ ഒരാൾ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ കുട്ടിക്ക് പരിഭ്രമവും ഭയവുമുണ്ടായി. അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് കൈനീട്ടിയപ്പോൾ കുട്ടി പതുക്കെ ചുറ്റുപാത്രം പുറകിലേക്ക് ഒളിപ്പിച്ചു വെച്ചു. സംശയം നിഴലിക്കുന്ന വലിയ കണ്ണുകൾ കുട്ടി അയാളുടെ മുഖത്തുനിന്ന് എടുത്തതേയില്ല. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദുഃഖത്തിൻ കയത്തിൽ അയാൾ പതുക്കെ മുങ്ങിപ്പോയി. നിലാവുള്ള രാത്രികളിൽ ചാണകം മെഴുകി വൃത്തിയാക്കിയ മുറ്റത്ത് മണ്ണെണ്ണ വിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് അമ്മ ചോറ് വിളമ്പി തന്നിരുന്നത് അയാൾ ഓർത്തു.
വേടിപ്പോഴില്ല, ചാണകം മെഴുകി വൃത്തിയാക്കിയ മുറ്റവുമില്ല, അത്ര സ്നേഹത്തോടെ ചോറ് വിളമ്പി തരുവാനും ആരുമില്ല. അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, പക്ഷെ അയാൾ അമ്മയിൽ നിന്ന് വളരെ അകലെയാണ്. ദൂരം കൊണ്ട് മാത്രമല്ല, പ്രായം കൊണ്ട് മാത്രമല്ല. വേദനയോടെ അയാൾ ഓർത്തു, എനിക്ക് കുട്ടികളുമില്ല. സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്ന ചിറകുകളോടുകൂടിയ ഒരു ശലഭം ആകാശത്തു നിന്ന് അടർന്നു വീണതുപോലെ വന്ന് അയാൾക്ക് ചുറ്റും പറക്കുവാൻ തുടങ്ങി. അയാൾ കൈനീട്ടിയപ്പോഴൊക്കെ അത് തെന്നിമാറി. കുട്ടി അത് കണ്ട് ചിരിക്കുവാൻ തുടങ്ങി. അപ്പോൾ അയാളും ചിരിച്ചു. തിളങ്ങുന്ന ചിറകുകളോടുകൂടിയ ആ ശലഭവും കുട്ടിയും അയാളും. കൊടുമുടിയിൽ കഴുകൻ വസിക്കട്ടി, കൊടുതാം സിംഹം ഗുഹയിലും വാഴട്ടി, വടിപോലും തങ്കക്കുന്നേ നിൻ പൂത്തുരി നെടിയെ കാളാർന്ന സാന്നിവിൽ മേവും ഞാൻ. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അയാൾ ആലോചിക്കുകയായിരുന്നു, ഈ തങ്കക്കുന്നിൻ്റെ നെടിയ കാടാർന്ന സാന്നിവിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ പൂക്കൾ കാണുകയില്ല. ഫാക്ടറിയിൽ നിന്ന് വമിക്കുന്ന ഗന്ധക പുകയേറ്റ് തളിരുകളും പൂക്കളും കരിഞ്ഞു പോകും. ഇവിടെ പക്ഷികൾ ഉണ്ടാവുകയില്ല, ശലഭങ്ങൾ ഉണ്ടാവുകയില്ല. ഈ കാട് പോലും ഒരോർമ്മ മാത്രമായി അവശേഷിക്കും. അയാൾ വീട്ടിലെത്തിയപ്പോൾ നേരം വൈകിയിരുന്നു. ഭാര്യ മുറിയിലിരുന്ന് വേഷമണിയുകയായിരുന്നു. ഭാര്യ പറഞ്ഞു, ഇന്ന് മിസസ് മുഖർജിയുടെ പാർട്ടിയാണ്, യു മസ്റ്റ് ഗെറ്റ് റെഡി സൂൺ. അയാൾ കണ്ണാടിയുടെ മുമ്പിലിരുന്ന് പകലുറക്കം കൊണ്ട് വീർത്ത കൺപോളകളിലും കവിളത്തും ചായം പുരട്ടുന്ന സ്ത്രീയെ നോക്കി അത്ഭുതപ്പെട്ടു. ആരാണിത്? എൻ്റെ ഭാര്യയോ? അയാൾക്ക് എന്തെന്നില്ലാത്ത മടുപ്പ് തോന്നി. അയാൾക്ക് ഒരു മുഖർജിയുടെ പാർട്ടിക്കും പോകണമെന്നുണ്ടായിരുന്നില്ല, ആരെയും കാണണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ വയ്യ വയ്യ, അന്തിമയങ്ങുന്നതിന് മുമ്പായി ഭാര്യയും കൂട്ടി 18 നാഴികകലിയുള്ള തുറമുഖ പട്ടണത്തിലെ വലിയ ഹോട്ടലിലേക്ക് അയാൾ കാർ ഓടിച്ചു പോയി. ഹോട്ടലിലെ രാത്രി, സിഗാറിൻ്റെയും വിസ്കിയുടെയും രൂക്ഷമായ ഗന്ധം, അരിച്ചരിച്ചു വരുന്ന നേർത്ത സംഗീതം, സംഗീതത്തെ അമർത്തിക്കളയുന്ന പൊള്ളച്ചിരികൾ, കുശുകുശുക്കലുകൾ, വീരവാദങ്ങൾ, സ്കാൻഡലുകൾ. ധ്യാനലീനായ ഒരു യോഗിയെപ്പോലെ അയാൾ ജനലരികിലിരിക്കുന്നു. മുമ്പിൽ മുക്കാലും തീരാറായ ഗ്ലാസ്, ഇരിഞ്ഞിറങ്ങുന്ന സിഗാർ, ചുറ്റും ഡാക്രോൺ, ടെർലിൻ, ലിപ്സ്റ്റിക്, റൂഷ്, ഹെഡ് സ്പ്രേ. മിസ്സസ് മുഖർജി, ലെറ്റ് മീ ഹാവ് എ ലിറ്റിൽ മോർ. ഡാർലിംഗ്, യു മസ്റ്റ് നോട്ട്. മിസ്റ്റർ ശർമ്മ, ഡോണ്ട് ബി സില്ലി, ലെറ്റ് ഹാവ് ആഫ്റ്റർ ആൾ. നോ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ. മിസ്സസ് പിള്ള, ഇവൻ്റെയൊക്കെ ഒരു കുന്ത്രാണ്ടം, കുട്ടികളുടെ അച്ഛനും എനിക്ക് മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോയില്ലെങ്കിൽ. മിസ്സസ് ശർമ്മ, ഐ സേ, വാട്ട് ഈസ് റോങ് വിത്ത് യുവർ ഹസ്ബൻഡ്? മിസ്സസ് മുഖർജി, ഐ അണ്ടർസ്റ്റാൻഡ്, ഹീ ഈസ് എ പോയറ്റ്. വാട്ട് ഡസ് ഹീ റൈറ്റ്? അയാളുടെ ഭാര്യ, ഐ ഡോണ്ട് നോ. അകലെയുള്ള കപ്പലുകളിലെ വിളക്കുകൾ അയാളെ നോക്കി കണ്ണു ചിമ്മി. അയാൾ കുണ്ഠിതത്തോടെ നെടുവുറപ്പിട്ടു. ഗ്രീഷ്മത്തിലെ തെളിനീരുള്ള പുഴ, പുഴക്കരയിൽ അടി മുതൽ മുടി വരെ പൂത്തു നിൽക്കുന്ന നീർമരുതിൻ കൂട്ടങ്ങൾ, മുളങ്കാടുകൾ, കുളി കഴിഞ്ഞ് അമ്പലത്തിലേക്ക് പോകുന്ന പ്രഭാതപുഷ്പം പോലെയുള്ള ഒരു പെൺകുട്ടി. അയാളുടെ ഭാര്യ അയാളെ കുലുക്കി വിളിച്ച് എന്തോ ചോദിച്ചു. അയാൾ പതുക്കെ പറഞ്ഞു, ഒന്നുമില്ല, ഒന്നുമില്ല. പ്രസിദ്ധ മലയാള ചെറുകഥാകൃത്തായ ടി പത്മനാഭൻ്റെ സാക്ഷി എന്ന കഥയാണ് ഇന്നത്തെ കഥ പറയുന്ന നേരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. എല്ലാ റേഡിയോ പരിസര ശ്രോതാക്കൾക്കും ആശംസകളോടെ, നന്ദിയോടെ, RS രാജീവ്.

അടിപൊളി കോലാഹലമായിരിക്കണം ലൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം ലൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്, കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം അഗ്നിതീർത്ഥം രാജയോഗം രുദ്രമഹായോഗം ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ.

രാഗസുധാ സാഗരം, രാഗവൈവിധ്യമുള്ള ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളും അവയുടെ ഭാവവും ലക്ഷണവും അതാതു രാഗത്തിലെ ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കി കമ്മ്യൂണിറ്റി റേഡിയോ വെൻസികർ അവതരിപ്പിക്കുന്ന ഗാനാവതരണം രാഗസുധാ.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.

ധീരധ്വനി. കടലാഴങ്ങളിൽ ജീവിതം തിരയുന്നവർ. ഉപ്പുകാറ്റിൽ കരുവാളിച്ച മുഖങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച സങ്കടങ്ങൾ. തീരത്തെ നേരിന്റെ ശബ്ദം.

ചൊവ്വാഴ്ച രാത്രി 7 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 11 മണിക്കും. തീരം ഉണരുന്നു, നാട് കേൾക്കുന്നു. ഇത് തീരധ്വനി.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയിറ്റ് ലോസ് സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182950407. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര, PO, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ MBA ഫുൾ ടൈം ക്ലാസുകൾ ഓഗസ്റ്റ് 5 ആരംഭിക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ അന്ന് രാവിലെ 9 ക്ലാസ്സിൽ എത്തണം. ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഈ മാസം 31 അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8075 2460005, മറ്റൊരു നമ്പർ 9446260756. തലച്ചിറ യൂനുസ് കോളേജ് ഓഫ് പോളിടെക്നിക് കോളേജിൽ ഈ അധ്യയന വർഷത്തെ ലാറ്ററൽ എൻട്രി റെഗുലർ വിഭാഗങ്ങളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 7994 4981111. അസാപ് കേരളയും ആയുർവേദ പ്രമോഷൻ സൊസൈറ്റിയും സംഘടിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ആയുർവേദ തെറാപ്പിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്ലസ് ടു വിജയിച്ച 18-40 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 9 തിയറി പ്രാക്ടിക്കൽ പരിശീലനവും 3 ഇന്റേൺഷിപ്പും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ആയുർവേദ ആശുപത്രികൾ, പഞ്ചകർമ്മ കേന്ദ്രങ്ങൾ, വെൽനസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ തൊഴിൽ അവസരം ലഭ്യമാക്കുന്നതോടൊപ്പം സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനും ഈ കോഴ്സ് സഹായകമാകും. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 30. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8075 9 3

0: 3 3 1 മറ്റൊരു നമ്പർ 6238984094. കരുനാഗപ്പള്ളി ISRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് ഒഴിവുണ്ട്. യോഗ്യത ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിടെക്കും എംടെക്കും ഏതെങ്കിലും ഒന്നിൽ ഫസ്റ്റ് ക്ലാസ് നിർബന്ധം. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10 കോളേജിൽ നടക്കുന്ന എഴുത്തു പരീക്ഷാഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0476266595. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ ത്രിവത്സര റെഗുലർ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ജൂലൈ 28 മുതൽ ഓഗസ്റ്റ് 1 വരെ നടത്തുന്നു. ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന് ഓഗസ്റ്റ് 14 കോളേജിൽ ബന്ധപ്പെടണം. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സ്, ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സ് എന്നിവയിൽ റെഗുലർ സെൽഫ് ഇനേഴ്സ് മോഡുകളിൽ വിവിധ ബ്രാഞ്ചുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 28-9 സ്പോട്ട് അഡ്മിഷൻ നടക്കും. നിലവിലെ റാങ്ക് ലിസ്റ്റ് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും പുതുതായി അപേക്ഷ സമർപ്പിക്കുന്നവർക്കും പങ്കെടുക്കാം. SRC കമ്മ്യൂണിറ്റി കോളേജിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിന് അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യത 12 ക്ലാസ്. അവസാന തീയതി 31. MBBS, BDS ഉൾപ്പെടെയുള്ള മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകളിലേക്ക് ഇതുവരെ അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് പുതുതായി അപേക്ഷ നൽകാൻ 4 രാവിലെ 11 വരെ സമയം അനുവദിച്ചു. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി പ്രോഗ്രാമുകളിലേക്ക് നിലവിൽ അപേക്ഷ നൽകിയവർക്ക് മെഡിക്കൽ അനുബന്ധ പ്രോഗ്രാമുകൾ കൂട്ടിച്ചേർക്കുന്നതിനും കാറ്റഗറി ക്ലെയിമുകൾക്കും അവസരമുണ്ട്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സേ പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഉത്തരപേപ്പറിന്റെ പകർപ്പ് എന്നിവയ്ക്കായി 29 വരെ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല.
1: കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം 1 വർഷത്തെ ഫുഡ് പ്രൊട്ടക്ഷൻ കോഴ്സിലേക്കും ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ് കോഴ്സിലേക്കും സ്പോട്ട് അഡ്മിഷൻ തുടരുന്നു. പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. SC ST OEC വിഭാഗക്കാർക്ക് ഫീസ് പൂർണ്ണമായും സൗജന്യം. OBC ജനറൽ കാറ്റഗറി EW സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും ലഭിക്കും. ഹോട്ടൽ മാനേജ്മെന്റ് രംഗത്ത് മികച്ച തൊഴിൽ നേടാൻ അവസരങ്ങൾ. ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കടപ്പാക്കട TKDM സ്കൂൾ ക്യാമ്പസ്, കൊല്ലം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0474276635. മറ്റൊരു നമ്പർ 9072216937.
0: അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. A program to enrich your English vocabulary. Presented by Dr. Thomas William and Nimisha Biju John.
2: Hello friends. Welcome to Word of the Day. Today's word is
3: idealist. Idealist.
2: Idealist is spelled as I D E A L I S T.
3: This is a noun. It indicates one, a person who is guided more by ideals than by practical consideration. Two, philosophically speaking, a person who believes in the theory of idealism. മലയാളത്തിൽ ആദർശവാദി, ആദർശശാലി, ആദർശക പരായണൻ, അപ്രായോഗിക തത്വോപദേശകൻ.
2: താങ്ക് യു ഓൾ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

കഥാസാഗരം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കഥകൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാത്രി 7:35. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബോണി ജെ ബേസിൽ.

0: 2026 न्यू किया सिरोस सेगमेंट ले 8 ओमेगा फैमिली का 5 स्टार बी एंड गैप सुरक्षा लो फ्लोर एक्सेस विशालमाय सेकंड रो रियर वेंटिलेटेड सीटुगल इन बुद्रदियम स्मार्ट फीचरुगल
1: ई ओडतर സ്വന്തമാക്കൂ ഒരു പുതിയ കിയ സിറോസ് ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ
2: കിയ മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ് ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: കമ്മ്യൂണിറ്റി റേഡിയോ പെൻസികറിൽ ഇപ്പോൾ തീരധ്വനി അവതരണം റിനീഷ് ആന്റണി, ശബ്ദമിശ്രണം ശിവപ്രിയൻ. അനന്തമായ കടൽപ്പരപ്പിലേക്ക് കണ്ണെറിഞ്ഞ് തിരമാലകളുടെ താളത്തിനൊത്ത് ജീവിതം തുഴയുന്നവർ, കൊല്ലത്തിന്റെ തീരങ്ങളിൽ ഉപ്പും കരുത്തും ചേർത്ത് ചരിത്രം എഴുതിയവർ, അഷ്ടമുടിക്കായലും അറബിക്കടലും സംഗമിക്കുന്ന ഈ മണ്ണിൽ കടലിനെ ദൈവമായും ജീവിതമായും കാണുന്ന നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്കായി സമർപ്പിക്കുന്ന തീരധ്വനിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.

0: കടലിന്റെ ആഴങ്ങളിൽ നിന്നും അവർ കൊണ്ടുവരുന്ന ഓരോ വിഭവത്തിനും പിന്നിൽ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ടമുണ്ട്. കാറ്റും കോളുമായാലും കടലമ്മ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസമാണ് അവരുടെ കരുത്ത്. ആ കരുത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും കഥകളാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ തീരദേശത്തിന്റെ ഹൃദയമിടുപ്പുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. എത്ര വർഷമായി ഇതിപ്പോ? ഞാനൊരു 10 വർഷമായി.
2: 10 വർഷമായിട്ട് ഈ ബോട്ടിൽ തന്നെ.
1: എന്തൊക്കെ ജോലികളാണ്? അപ്പൊ ഈ 10 ആള് പണിക്ക് പോയി പോകുമ്പോ അതിനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യുക. ചെയ്ത് നമ്മൾ അവര് വരുമ്പോ നമ്മൾ അറിയിക്കും. നമ്മളിവിടെ വന്ന് അതിന്റെ ചരക്കെല്ലാം കൊടുത്ത് പൈസ ഒഴിച്ച് അവർക്ക് കൊടുക്കേണ്ട വിധം അവർക്ക് കൊടുക്കുക. മുതലാളിക്ക് കൊടുക്കേണ്ട മുതലാളി. ഇതിനകത്ത് കുറെ ജോലിക്കാരുണ്ട്, അല്ലാതെ കര ഒരു 6-7 പേരുണ്ട്. ഈ ബോട്ടിൽ നിന്നും അവർ ജീവിക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പൊ അവർക്ക് ഇതിനകത്ത് നമുക്ക് തൊഴിൽ കൊടുക്കും. അപ്പം മൂന്ന് ബോട്ടുകാരുണ്ട്. അപ്പൊ ഈ 3 ബോട്ടിലും കൂടെ കറക്റ്റായിട്ട് അവർക്ക് 10-15 ഒരു ബോട്ട് ചെയ്യുന്നു. 15 പേരുടെ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്.
2: 3 ബോട്ടാണ് നോക്കുന്നത്?
1: ആ 3 ബോട്ടുണ്ട്.
2: ഇപ്പൊ എത്ര മണിക്കാ രാവിലെ ഇവർ പോകും?
1: രാവിലെ ഇവിടുന്ന് വെളുപ്പിലെ ഒരു 2 മണിയാകുമ്പോൾ
2: പോകും. എത്ര ദിവസമാണ്?
1: അത് ചിലപ്പോൾ 4 ദിവസം 5 ദിവസം ഒക്കെ.
2: ഏതൊക്കെ മേഖലയിലൊക്കെയാണ് പോകുന്നത്?
1: അത് നമുക്ക് പറയാൻ പറ്റത്തില്ല.
2: അതിന്റെ റൂട്ട് മാപ്പ് അങ്ങനെ
1: ഒന്നുമില്ല. ഇവരിപ്പോ ഇവിടുന്ന് ഇത്ര നോട്ടിക്കലാ. ചിലപ്പോ ഒരു 10 നോട്ടിക്കല് 15 നോട്ടിക്കല് ഒക്കെ പോകും. ചിലപ്പോ 25 നോട്ടിക്കല് പോകുന്നുണ്ട്. 30 അങ്ങനെ ചരക്കിന്റെ രീതി അനുസരിച്ച് പിടിച്ചാലൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന് മാത്രമുള്ള നമ്മുടെ സംവിധാനങ്ങൾ എണ്ണയും ഐസും അതിന്റെ ഭക്ഷണ സാധനങ്ങളും ഇപ്പൊ കയറ്റി കൊടുക്കാം. അപ്പൊ അവര് തിരിച്ച് വരുമ്പോ നമുക്ക് ചിലപ്പോ കയ്യിൽ നിന്ന് കാശ് പോകും, ചിലപ്പോ ഇതിന് കിട്ടും. ഇപ്പൊ പിന്നെ ഇപ്പൊ ഈ നമ്മുടെ നവംബർ ഡിസംബറിലും ഒന്നുമില്ല, കൈ കാശ് പോകത്തുള്ളൂ. എന്നാലും നമ്മുടെ ജോലിക്കാരെ നിലനിർത്താൻ വേണ്ടി നമ്മൾ കടമായാലും അവർ വിടും. കാരണം എന്നാലേ നിലയിക്കത്തുള്ളൂ. അല്ലെ പിന്നെ നമ്മൾ പോയിട്ട് രാവിലെ ആൾക്കാരെ തിരങ്ങി കടക്കണം നമ്മൾ ഈ ജോലിക്ക് പോകാനുള്ള. ആ അതുകൊണ്ട് അവരെ നിലനിർത്താൻ വേണ്ടി ഇച്ചിരി കടം വന്നാലും അവർ തന്നെ ഇവിടെ അവർക്ക് പാറ്റ കൊടുക്കണം. 5 ദിവസം പാറ്റ. ഇപ്പൊ 10 പേർക്കാകുമ്പോ അത് 5000 രൂപ. റേഷൻ എന്ന് പറയുമ്പോൾ 10 രൂപ കൂടുതലാവും അവർക്ക് എല്ലാ ഫുഡും എല്ലാം. അപ്പൊ അങ്ങനെ ഒരു 10 പറഞ്ഞു. ചിലപ്പോ കൈ നമ്മൾ കാശ് വെക്കണം. എന്നാലും അവർക്ക് ഒന്ന് കുറയ്ക്കാൻ പറയാൻ പറ്റത്തില്ല. അവർക്ക് പറയാൻ
2: ലാഭം വന്നാലും നഷ്ടം വന്നാലും നമ്മൾ
1: സഹിക്കണം. പിന്നെ അതിൽ നിന്ന് കിട്ടിയായെങ്കിൽ മാത്രമേ മുതലാളിമാർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളൂ. അല്ലാതെ നമുക്ക് വാരി കൊണ്ടാന്ന് പറയുന്നത് നോക്കണ്ട. ഇപ്പൊ തന്നെ പോയി കാറ്റും കടലും കൊണ്ട് അവർ പോയി അവരുടെ വീട്ടിലെ പ്രയാസം കൊണ്ടാണ്. നമ്മൾ മുതലാളിമാർ ഉത്തരണിച്ച് വിടത്തില്ല. കാരണം ഈ അന്തരീക്ഷം കണ്ടാടില്ല. ഇപ്പൊ കറ എന്നിട്ട് നമുക്ക് പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഇങ്ങനെ പോയി അരുവടിയാൻ കിട്ടണം. അവര് ബംഗാളികളാണ്. അപ്പൊ അവര് നാട്ടിൽ പോകുമ്പോ ഒരു പൈസ കൊണ്ടുപോകണം. 30-40 ദിവസം നിൽക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് അവർ ഈ മഴയും കാറ്റും സഹിച്ച് പോകും. അത് 3 ബോട്ടുകാരും പോകും. ചിലപ്പോ ഈ അന്തരീക്ഷനെ ബോട്ട് വിളിച്ച് കിട്ടും. കാരണം നമുക്ക് വിശ്വസിച്ച് വിടാൻ പറ്റത്തില്ല. സംഭവിച്ചാൽ നമ്മൾ അതിന് സമാധാനം പറയണം.
2: പൊതുവേ ഈ ബോട്ട് മേഖലയിൽ അത്യാവശ്യം ഈ പറഞ്ഞല്ലോ, നഷ്ടമുണ്ട് ലാഭമുണ്ട്. ലാഭമാണോ മുന്നിൽ നിൽക്കുന്നത്?
1: നമുക്ക് ഇപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ നമുക്ക് വലിയ പ്രശ്നമില്ല. നമുക്ക് ആവറേജ് മുതലാളിക്കുന്നത് കിട്ടും. പിന്നെ നവംബർ ഡിസംബർ ജാനുവരിയിലൊക്കെ ഒന്നുമില്ല, കൈകാശ് പോകത്തുള്ളൂ. കാരണം ഈ 3-4 മാസത്തെ പണികൾ ഇപ്പം നമുക്ക് ഈ 1 മാസത്തെ പണി വലിയ കുഴപ്പമില്ല. കാരണം എന്തെങ്കിലും പണി ഏറെക്കുറെ ആയിട്ടൊക്കെ വലിയ കുഴപ്പമില്ലാത്ത പണി കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ
2: 1 ആഴ്ച കൂടിയുള്ളൂ പണി.
1: ഒരാഴ്ച കഴിഞ്ഞപ്പോ 1 ആഴ്ച പോകാൻ പറ്റത്തില്ല. ഈ ലക്ഷണം വാങ്ങി പോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് പ്രകൃതി മാറിയിട്ടില്ലേ?
2: ട്രോളിംഗ് വരുന്നുണ്ടല്ലോ.
1: ട്രോളിംഗ് ഇപ്പൊ 9 ദിവസം ട്രോളിങ്ങാണ്. പിന്നെ നമുക്ക് ഒരു 45-50 ദിവസം വരെ പിന്നെ നമ്മൾ കെട്ടിയിടും. പിന്നെ അന്നേരം മെയിൻ്റെനൻസ് പണിക്ക് നല്ല പൈസ. അതിന് ഈ കടയിൽ കിടന്ന അത് മൊത്തം മുരിങ്ങ പിടിക്കുകയും തുരുമ്പിടുകയും ചെയ്യും.
2: ഈ കാലങ്ങളിലെ ഈ മെയിൻ്റെനൻസ് പണികളാണ്.
1: മെയിൻ്റെനൻസ് പണിക്ക് നമ്മൾ നല്ല എമൗണ്ട് കൈ വെച്ചേക്കണം. അല്ലെങ്കിൽ ഉപ്പളത്തെ കളിയല്ലോ തുരുമ്പിച്ച്. പിന്നെ പെയിന്റ് അടിക്കണം, ചിരണ്ടി അത് ഇതും പണിയപ്പം. അടുത്ത ഓഗസ്റ്റ് 1 തീയതി മുതൽ പോകണമെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെക്കണം. അങ്ങനെയാണ് ഇത്. ഇത് ഇപ്പൊ തന്നെ അവര് 2 ദിവസം വലിച്ചു വന്നു. എന്തോ കിട്ടുമെന്നുള്ളത് മീനൊന്നും വിട്ടില്ല. 45 രൂപ കിട്ടി.
2: അതെ.
1: ഈ വളത്തിന്റെ എന്തെങ്കിലും കിട്ടുന്നതിൽ മാത്രമേ ഇതിന് മിച്ചമുള്ളൂ അവരുടെ ചെലവ് കഴിഞ്ഞു. എനിക്കാണ് ഇപ്പം 1 ബോട്ട് രാവിലെ കയറി അവർക്ക് 2 രൂപ കിട്ടി. അത് ഇപ്പോഴത്തേക്കും 50 രൂപ മിച്ചം കിട്ടും. ഇനി 1 എണ്ണം കടലിലുണ്ട്. അവര് ചിലപ്പോ ഇന്ന് കയറും. കേറി ഈ ലക്ഷം കൊണ്ട് മിക്കാതെ എല്ലാവരും പിടിച്ചു കിട്ടും.
2: ഇങ്ങനെ ഇത് വരുന്ന സമയത്താണ് ലേലം വിളിക്കുന്നത്? അല്ല, ലേലം വിളിക്കുന്ന സമയത്താണ്.
1: അപ്പൊ നമ്മള് 2 മണിയാകുമ്പോൾ ലേലം
2: തുറക്കും.
1: 2 മണിയാണെങ്കിൽ ഇവിടെ 7 മണിവരെ ഉള്ളു. ഇന്ന് ഇല്ല,
2: അത് കഴിഞ്ഞ് വരുവാണെങ്കിൽ കടലിന്
1: അപ്പുറം പോകും. നീണ്ടാറ പോകും.
2: അവിടെ എത്ര മണിക്കൊക്കെ ഉണ്ട്?
1: അവിടെ നമുക്ക് ഉച്ച വരെ ഉണ്ട്. 2 മണിവരെയൊക്കെ ഉണ്ട്.
2: 7 മണിവരെ
1: ഇവിടെ 7 മണിവരെ ഉള്ളു. മീനോ കൊഞ്ച് നമുക്ക് വേണം വാങ്ങിക്കാൻ പോണെങ്കിൽ 5 മണിക്ക് വരണം. അല്ല, പിന്നെ വന്നാൽ കിട്ടത്തില്ല. പിന്നെ തൂക്ക ചിറകേ ഉള്ളൂ. അത് നമുക്കൊരു 7 മണിവരെ കിട്ടും. പിന്നെ ഇല്ല, പിന്നെ ഇവിടെ തീർന്നു. പിന്നെ ഈ വളത്തിന്റെ പണിയാ, വളം കച്ചവടക്കാരുടെ പണിയേ ഉള്ളു. പിന്നെ പിന്നെ പിന്നെ വേണം നമ്മൾ അക്കരെ പോകണം. അക്കരെ ചില സമയത്ത് വില കിട്ടും, ചിലപ്പോൾ വില കിട്ടത്തില്ല.
2: വീട്ടിലാരൊക്കെ ഉണ്ട് ചേട്ടൻ?
1: എന്റെ വീട്ടില് 2 ആൺമക്കള്, പിന്നെ ഭാര്യ ഞാനും.
2: നമുക്ക് ഈ മേഖലയിലുണ്ടോ? അല്ല, വേറെ
1: നമുക്ക് ഈ മേഖലയില്ല. നമുക്ക് രണ്ടുപേരും പിന്നെ വെളിയിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. അത് ഇങ്ങനെ പോയി വന്നൊക്കെ ഇരിക്കുക. ഈ മേഖലയായിട്ടൊന്നും ഇല്ല,
2: ബന്ധമില്ല.
1: ഞാൻ പിന്നെ ഇങ്ങനെ വരുന്ന നമ്മളൊന്ന് ഇങ്ങനെ വരും, ചെറിയ ഹെൽപ്പ് ചെയ്യും. ഇവരെ ഉള്ളൂ.
2: ഈ ട്രോളിംഗ് നിരോധന സമയത്ത് എന്തുവാണ് നടത്താൻ പരിപാടി?
1: എനിക്ക് പറയുന്നു ഇല്ല,
2: ഇല്ല, വീട്ടിൽ തന്നെയാണ്.
1: കാരണം വേറെ നമുക്ക് എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. വേറെ വേറൊരു എനിക്കൊരു അസുഖമുണ്ട്. അപ്പൊ അസുഖം കൊണ്ട് നമുക്ക് വെയിറ്റ് എടുക്കാനോ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പോകും.
2: നല്ലൊരു ഉപകാരം. അപ്പൊ ജോൺ സെലസ്റ്റിൻ ചേട്ടൻ നമ്മളോട് ഉണ്ട്. ജോൺ സെലസ്റ്റിൻ ചേട്ടൻ ഇവിടുത്തെ പ്രവർത്തന രീതികളെ കുറിച്ചൊക്കെ പറയുന്നതാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതെന്ന് പറയാം.
3: എനിക്ക് 3 മക്കളാണ്. എന്റെ 3 മക്കളും ഒരാളെ പഠിക്കുന്നു, 2 പേര്
2: മത്സ്യബന്ധനമായിട്ടുള്ള
3: അപ്പൊ ഞങ്ങളിപ്പോ പണിക്കുമായിട്ട് ഇവിടെ 1.5 മാസത്തോളമായി കിട്ടാനായിട്ട്. അപ്പൊ ഞങ്ങള് പോകുന്ന വള്ളമാണ് കാണിക്കമാന വള്ളം. 1 മാസത്തിന് മുമ്പ് വള്ളം കാറ്റ് പിടിച്ച് വള്ളം മുങ്ങിപ്പോയി. അപ്പൊ ഞങ്ങളിപ്പോ ഈ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഗുജറാത്തി വല, ആ വല വലിയ ബുദ്ധിമുട്ടാണ്. ഇതിവിടെ പറഞ്ഞാൽ ഒളി ചൂടോട്ട് വലിയ മീൻ വല കിട്ടും ആണ്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന മത്സ്യങ്ങളെ പിടിച്ച് മാറ്റുന്നവര്. പിന്നെ അന്യ സ്ഥലത്താണ് വള്ളം, വേളാങ്കണ്ണി വള്ളക്കാര്, അവര് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നത്. ഞങ്ങൾക്ക് 2 കൂട്ടം മീൻ കിട്ടുമ്പോൾ അവർക്ക് 10 കൂട്ടം മീൻ കിട്ടും. എന്ന് വെച്ചാൽ അവരുടെ വലയ്ക്ക് അത്രയ്ക്ക് വീതി നീളമാ. ഞങ്ങളുടെ അങ്ങേറ്റം 150 അല്ല 200 വലയാ. ഇത് 4 മാറും വലയുള്ള അവരുടെ 10 ഭാഗം വലയാണ് അവരുടെ. അപ്പൊ അതനുസരിച്ച് തോരെ മീൻ കിട്ടും. അപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന മീൻ ഞങ്ങൾക്ക് വില കിട്ടും. അവരിവിടെ 2 മണിക്ക് 3 മണിക്ക് കൊണ്ട് മീൻ കിട്ടും. ഞങ്ങൾ നേരം വളർത്ത് വരുമ്പോ
2: വിലയില്ല.
3: ആ വേളാങ്കണ്ണി വള്ളം 100 കൊണ്ട് ഒഴിവാക്കി കിട്ടണം. പിന്നെ ഗുജറാത്തി വലി. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ 1.5 മാസമായി പണിയില്ലാട്ട്. അപ്പൊ അതുകൊണ്ട് ഈ സർക്കാര് ഓരോരുത്തര് ഇടദോഷം വരും, പ്രതിപക്ഷക്കാർ ഭരിക്കും. ഇതുവരെ വള്ളക്കാർക്ക് ഈ പെർമിറ്റിന്റെ വകുപ്പ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അത് കിട്ടാങ്കിൽ വലിയൊരു ഉപകാരമാണ്. പെർമിറ്റ് കിട്ടാങ്കിൽ
2: അതിന് അപേക്ഷിച്ചിട്ടുണ്ട്.
3: അപേക്ഷിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഈ പാർട്ടിക്കാർ വരുമ്പോ ആ അത് ചെയ്യാ ഇത് ചെയ്യാന്ന് പറഞ്ഞല്ല, ആരും കാര്യം കഴിയുമ്പോ ഇറങ്ങി പോയാ. ഇപ്പൊ 1.5 മാസമോളം വള്ളപ്പ പണിയിട്ടാണ്. 1.5 മാസമോളമായി കൂടെ പട്ടണിയില്ല. ഇതിന്റെ ഇടയ്ക്ക് കണ്ടെയ്നർ വീട് താന്നിരിക്കുന്നുണ്ട് കടലിൽ. അതിൽ വീട് വള പോയിക്കൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ ഈ വള്ളക്കാരൊക്കെ ഉണ്ട്. വളരെ പരാജയമായി.
2: നമ്മൾ ഇവിടുന്ന് വള്ളമായിട്ട് പോകുമ്പോഴേ ഈ പാറയൊന്നും തട്ടാതെ സുഖമായിട്ട്
3: പോകാം.
2: എത്ര ദൂരം വരെ പോകും?
3: അത് ഈ മീൻ കിട്ടുന്നതനുസരിച്ച് നമ്മൾ പഠിക്കാനായിട്ട് 20 ഭാഗം അല്ലെങ്കിൽ 27 ഭാഗം
2: വരെ പോകും.
3: നമുക്ക് ഒരു എക്കസോണ്ടർ ഇല്ലല്ലോ, വെള്ളത്തിന്റെ കൈയളവാണ്.
2: അത്രയും പോകും. പോയിട്ട് നമ്മള് എത്ര സമയം വരെ
3: മീൻ കിട്ടിയാൽ നമ്മള് ഒരു 8 മണിക്ക് മുമ്പിൽ വെള്ളം കര വരും. മീൻ കിട്ടില്ല പിന്നെ മാറി മാറി കിഴക്കോട്ട് മാറി പണിയാട്ടം മാറി ഇങ്ങനെ വലകളിലേക്ക് പോകും.
2: ഈ മീൻ കിട്ടാതെ ദൂരോട്ടൊക്കെ പോകും.
3: പോകും 20 മാറി 25 മാറി വരെ പോയി.
2: എന്നിട്ടും കിട്ടാറുണ്ട്
3: മീൻ കിട്ടില്ല. ഞങ്ങളിപ്പോ കഴിഞ്ഞ അറിഞ്ഞാൽ വെള്ളം ഞാൻ പോയി വെള്ളമായി സെന്റ് വെള്ളം അതിനെ കൂടി ഞങ്ങൾക്ക് 1600 രൂപ 4000 ചെലവായി.
2: 4000 ചെലവായിട്ട് 1600 രൂപ പണിക്കാർ?
3: ഞങ്ങള് 3 പേര്.
2: ഒന്നുമില്ല
3: ഇവിടെ വെള്ളം വന്നപ്പോ 1 പണിയായി. രാത്രി 1 പണിയായി. ഒന്നും കിട്ടിയില്ല. അവൻ അന്നുകൊണ്ട് കെട്ടി വെള്ളമായിരിക്കുന്നത് സെന്റ്
2: മേരി പണിക്ക്
3: പോയിട്ടില്ല. അവളെ വള്ളത്തിന്റെ മുളയുടെ പേര് ജയ്സൻ എന്ന വള്ളത്തിന്റെ പേര്. അപ്പൊ ഈ സർക്കാരുകാര് മാറി തിരിഞ്ഞും വരും. പക്ഷെ എന്നാലും നമുക്ക് ഒരു പ്രയോജനമില്ല, വള്ളക്കാർക്ക് ഒരു പ്രയോജനമില്ല.
2: ബോട്ട് കുടുംബസ്ഥരോടാണോ?
3: ബോട്ട് സർക്കാരിന്റെ ബോട്ടുകാരോടാണ് സ്നേഹം കൂടുതൽ. ബോട്ടുകാരുടെ വലിയാണല്ലോ നമുക്ക് കിട്ടാത്തത്. ഒളിച്ചൂട വിട്ട് വലിയ മീൻ വരെ അവർ പിടിച്ചോണ്ട് വരും. ഈ 2 പ്രശ്നമാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഗുജറാത്ത് വരെയും അന്യസമുദ്ര വള്ളക്കാർ, വേളാങ്കണ്ണി വള്ളക്കാർ, അത് രണ്ടും കുത്തലാക്കത്തിലാണ്. ഈ സർക്കാർ വന്നാലും നമുക്ക് പറയാനതേ ഉള്ളൂ.
4: ഇതിപ്പോ എത്ര വെള്ളം ഇവിടെ പിടിക്കുന്നുണ്ട്?
3: ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് വെള്ളം ഇവിടുത്തെ
4: വെള്ളക്കാരായിരിക്കും.
3: പത്ത് പതിനഞ്ച് വെള്ളമുണ്ട്.
4: ഇതിന്റെ
3: ചേട്ടനൊക്കെ വളർത്തി പോയില്ലേ, മരത്തിൽ പോയില്ലേ, അവിടെ കൊണ്ട് വെള്ളം.
4: അവിടെ ഉണ്ട്.
3: പിന്നെ കിഴക്കുണ്ട് വെള്ളം, ഓഷാനിക്ക് യാർഡിലുണ്ട് വെള്ളം.
4: അവിടെ ഉണ്ട് വെള്ളം.
3: അവിടെ ഉണ്ട് വെള്ളം.
4: ഈ സ്ഥലങ്ങളിലാണ്
3: നിങ്ങളുടെ മേഖല. പിന്നെ നീണ്ടാരമുണ്ട് കുറച്ച് വെള്ളമൊക്കെ. അറുപറിനകത്ത്
4: ബാക്കിയെല്ലാം
3: ബോട്ടാ, ബാക്കിയെല്ലാം ബോട്ടുകളാ. അപ്പൊ വൻ പരാജയമാണ് ഈ പ്രാവശ്യം. ഇനിയിപ്പോ ട്രോളി നിയമനം തുടങ്ങുമ്പോ വെള്ളം കിട്ടിയാ കിട്ടി. കാലാവസ്ഥ നമുക്ക് അനുകൂലമല്ലെങ്കിൽ നടക്കത്തില്ല.
4: ഈ കാറ്റുള്ളപ്പോഴാണോ
3: പ്രശ്നം?
4: മഴ
3: പ്രശ്നമല്ല, കാറ്റുള്ളപ്പോ തിരമാല പൊങ്ങും. ഈ മാസങ്ങളിൽ അങ്ങനെയാണ്. ഈ ജൂൺ ജൂലൈ കുറച്ച് മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറ കാറ്റടിച്ചാൽ, പടിഞ്ഞാറ് കാറ്റടിച്ചാലും പ്രോബ്ലം ഉണ്ടാവും.
4: ഈ മഴയുള്ള സമയങ്ങളിൽ
3: മത്സ്യബന്ധനത്തുണ്ടാവും. പക്ഷേ ഈ ബോട്ടുകളുടെ വരിയാണ് നമുക്കൊന്നും കിട്ടാത്തത്.
4: ഒരു രണ്ടു മാസത്തേക്ക്,
3: രണ്ടു മാസത്തേക്കല്ല, ഇത് ഗുജറാത്ത് വരിക്കും തമിഴ്നാട് വള്ളക്കരയും ഒന്ന് ഒഴിവാക്കും.
4: അല്ല, ഈ ട്രോളിംഗ് നിരോധനം എത്ര?
3: ട്രോളിംഗ് ഒന്നര മാസം. അപ്പൊ ജൂൺ 9-ാം തീയതി ട്രോളിംഗ് നിരോധനമാണ്.
4: അതിനുശേഷം നിങ്ങൾക്ക് ഒരു 1.5 മാസം സ്വസ്ഥമായിട്ട്
3: കയറി കിട്ടത്തുള്ളൂ. പിന്നെ അവര് ഹാർബറ് തുറന്നു, പിന്നെ അവര് വീണ്ടും ഇത് തന്നെ പരിപാടി.
5: സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ബോട്ട് തൊഴിലാളിയായിട്ടുള്ളത് ഇതര സംസ്ഥാന തൊഴിലാളിയാണ്. അപ്പൊ നാം ഗായ ഭായ്
6: സുകുമാർ.
5: സുകുമാർ ഇതരത്തെ
6: ബംഗാൾ,
5: ബംഗാൾ സെ കേതര
6: ലോഡിംഗ്
5: ആയിസ് ഡാല അച്ഛാ പസന്ദ്
6: കാമ
5: കരത്ത മുദീർ അച്ഛാ
6: പൈസാ
5: അഭി ട്രോളിംഗ് ക്യാ കരേഗ അഭി അഗലെ ഹഫ്ത ട്രോളിംഗ് മലയാളം മാലും ശാദി ഗ്രൂപ്പ്
6: അഭി
5: ഫിഷ് ബംഗാളി ബംഗാളി ഫിഷ്
6: മിലേഗ
5: ദൂസരാ മച്ചി എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ തീരദുനിയിലെ ശക്തുലങ്കര ഹാർബറിൽ വന്ന് റെക്കോർഡ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ സഹായിച്ച ഹാരിസൻ ചേട്ടനാണ് നമ്മളോടുള്ളത്. ഹാരിസൻ ചേട്ടൻ ഒരു ബോട്ട് മുതലാളിയും കൂടിയാണ്. അപ്പം എന്തൊക്കെയാണ് ഈ മത്സ്യമേഖലയിലുള്ള പ്രശ്നങ്ങളും അതിന് പരിഹാരങ്ങളും, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് ഒരു മത്സ്യബന്ധനത്തിൽ പോകുന്നത്, എത്ര ദിവസമാണ് ഒക്കെ പോകുന്നത് ഒക്കെ വിശദമായിട്ട് ഹാരിസൻ ചേട്ടൻ പറയുന്നതായിരിക്കും. പറഞ്ഞോ, വീട്ടിലാരൊക്കെ ഉണ്ട്?
7: ഞാൻ ഹാരിസൺ ആൻഡ്രു. എനിക്ക് ഭാര്യയും 3 മക്കളുമാണ്. ഭാര്യ ഹൗസ് വൈഫാണ്. മക്കൾ 3 പേരും അവരുടേതായ ജോലികൾ പോയിട്ടുണ്ട്. ഞാൻ പ്രദേശവാസി, മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഏകദേശം ഒരു 10-20 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. എൻ്റെ മുന്ന് അപ്പനുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചനും ബോട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂട് പിടിച്ച് തന്നെയാണ് ഞാനും ഈ മേഖലയിൽ വന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. സാമ്പത്തികമായിട്ട് വലിയ പരാധീനതകളൊന്നും ഇല്ലാതൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ മക്കളെ 3 പേരെയും പഠിപ്പിച്ചു. അവരവരുടേതായ തൊഴിൽ തേടി പോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു ബോട്ടുണ്ട്. ആ ബോട്ടുമായിട്ട് വലിയ എന്താ മെച്ചം അല്ലാത്ത രീതിയിലാണെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. മത്സ്യബന്ധന മേഖല നീറുന്ന ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു പ്രസ്ഥാനമാണ്. കുറേ അധികം പേർക്ക്, അതായത് എനിക്ക് തോന്നുന്ന ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്. ഇതിനകത്ത് മുടക്കം എന്ന് പറയുന്നത് മുതൽ മുടക്കുള്ളത് ബോട്ട് മുതലാളിക്ക് മാത്രമാണ്. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും വന്ന് തൊഴിൽ ചെയ്ത് പോകുന്നു എന്നുള്ളത് മുടക്കു മുതലൊന്നും അവർക്കില്ല. എല്ലാവരും വന്ന് തൊഴിൽ ചെയ്ത് പോകും, എല്ലാവരും ഹാപ്പിയാണെന്നാണ് കരുതുന്നത്. പിന്നീട് കാലാകാലങ്ങളിൽ മാറി വരുന്ന സർക്കാരുകൾ ഞങ്ങളുടെ ഈ മേഖലയെ തഴഞ്ഞ മട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചിത്തമ്മ നയമാണ് ഞങ്ങളോട് കാണിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് ഞങ്ങളൊരു സബ്സിഡി, ഡീസൽ സബ്സിഡി ആവശ്യപ്പെട്ടിട്ട് നാളിതുവരെ മാറി മാറി വരുന്ന സർക്കാരുകളൊന്നും അത് കേൾക്കുന്നതല്ലാതെ അതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കി തന്നിട്ടില്ല. ഞങ്ങൾ മേഖലയെ ഞെരുക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയൊരു വിഷയം ഫൈനടിയാണ്. അതായത് 25,000 രൂപ, എൻ്റെ ബോട്ടിന് 25,000 രൂപയാണ് ഒരു വർഷത്തിലെ ലൈസൻസ് ഫീസ്. അത് ഒരു ദിവസം നമ്മൾ മറന്നുപോവുകയോ എങ്ങനെയായാലും ഒരു ദിവസം വൈകിപ്പോയാൽ അവർ ആ ബോട്ട് കെട്ടിക്കൊണ്ട് പോകും. വന്ന് കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ 2,500 രൂപ അവർ മാന്യമായിട്ടൊരു ഫൈനാണെങ്കിലുണ്ട്, പക്ഷെ അവരുടെ നിർബന്ധം 2,50,000 രൂപയ്ക്ക് ഫൈൻ അടയ്ക്കണമെന്നാണ്. അങ്ങനെ പലരെയും പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ വഴിക്കൊന്നും പോയിട്ടില്ല. കാര്യം നമ്മൾ ആ ഫൈൻ വരാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. പിന്നീട് ഇതിനകത്ത് ഈ ഫൈനടിക്കുന്ന ബോട്ടുകാർക്കുള്ള ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈ ഫൈൻ അടയ്ക്കുകയും ഒപ്പം തന്നെ 6-7 ദിവസത്തെ പണി കഴിഞ്ഞ് വരുന്ന മീനെല്ലാം ബോട്ടിൽ കാണും. അതുവരെയും അവരതെടുക്കും. അതിനകത്തു നിന്ന് നമുക്ക് 1 രൂപയും വിറ്റെടുക്കാൻ അവരനുവദിക്കത്തില്ല. അവരുടെ അണ്ടറിലാണ് പിന്നീടുള്ളത്. അത് ആ മേഖല അങ്ങനെ ഒരു ചൂഷണം ചെയ്യപ്പെടുന്നൊരു രീതിയാണ്. പിന്നീട് മത്സ്യബന്ധനം ഈ മുടങ്ങുന്ന സമയമുണ്ട്. ഇപ്പം നിലവിൽ 1 ജൂൺ മുതൽ ഇവിടെ ട്രോളിംഗ് നിരോധനം തുടങ്ങിയെന്ന് വേണം പറയാൻ. ജൂൺ 10-ാം തീയതിയാണ് ട്രോളിംഗ് ബാൻ തുടങ്ങുന്നത്. പക്ഷേ 1-ാം തീയതി മുതൽ തന്നെ തുടങ്ങിയതിന് തുല്യമാണ്. കടലിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ, വെതർ വാർണിംഗ് ഉണ്ട്, പിന്നീട് ഭയന്ന ആൾക്കാർ പോകുന്നില്ല. പിന്നെ പോയാലും കടലുണ്ടെന്നുണ്ടെങ്കിൽ കടലിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അത് കാരണമൊക്കെ നേരത്തെയൊക്കെ ബോട്ടുകാർ ഒതുക്കി പോകുന്നു. അപ്പോൾ അത് കാരണം ഈ പഴയ മുൻവർഷങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ 1 മുതൽ 10 വരെയുള്ള കാലയളവിൽ പണിക്ക് പോയാൽ നേട്ടങ്ങളുണ്ടെങ്കിൽ ആ പൈസ വെച്ച് മെയിൻ്റനൻസ് ഒക്കെ നടത്തി എടുക്കാവുന്നൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഏകദേശം 90% പേർക്കും അത് നടക്കത്തില്ല. കാര്യം വെച്ചാൽ കുറേ അധികം ബോട്ടുകൾ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് പിന്നീട് വരുന്ന ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ കയ്യിൽ കാശില്ലാത്ത ആൾക്കാർ ട്രോളിംഗ് നിരോധനം കഴിയുമ്പോൾ പോകാൻ വേണ്ടിയിട്ട് എവിടെങ്കിലുമൊക്കെ തൊട്ടു തൊടാതൊക്കെ ഉള്ള വർക്കുകൾ ചെയ്ത് അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം സാമ്പത്തികമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പണിക്ക് പോയിക്കൊണ്ട് തിരിച്ചു വരേണ്ട ഗതികേട് വരും. കാര്യം ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ കംപ്ലൈൻ്റ് ആണെങ്കിലും മടങ്ങി വരേണ്ട ഗതികേട് വരും, അവരുടെ ആ പണി. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ഞെരുങ്ങുന്ന ഈ സമയത്ത് അവർക്കുണ്ടാവും. അപ്പം ഇതെല്ലാം കണക്കിലെടുത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ സമയം മാറ്റാൻ പറയുമ്പോൾ അതിനകത്ത് വരുന്നൊരു വിഷയം ഈ സമയം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ട്രോളിംഗ് നിരോധനം കൊണ്ടുവന്നിരിക്കുന്ന സമയമാണ്. നമുക്ക് പറ്റുന്നത് സമയം എന്ന് പറയുന്നത് ഇത് വല്ല ഡിസംബറോ ഡിസംബർ ജനുവരി ആ സമയങ്ങളിലേക്ക് ഇത് മാറ്റിക്കിട്ടിയാൽ ഈ സമയത്തൊക്കെ കിട്ടുന്ന ദിവസങ്ങളിൽ പണിക്ക് പോയാൽ എന്തെങ്കിലും കിട്ടും. ഡിസംബർ ജനുവരി മാസങ്ങളിൽ എന്ന് പറയുമ്പോൾ ഒന്നും കിട്ടാതൊക്കെ ബോട്ടുകൾ കെട്ടിയിട്ടിരിക്കുന്ന സമയം, ആ സമയത്തിലേക്ക് ട്രോളിംഗ് ബാൻ ഒന്ന് മാറ്റിക്കിട്ടാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നടക്കുന്നില്ല. അതും നമ്മളുടെ ഒരു ആവലാതിക്ക് ഒരു വകയാണത്. ഒന്നും കിട്ടാത്തപ്പോൾ കെട്ടിയിട്ടിരിക്കാൻ തയ്യാറാവും എല്ലാവരും. കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രകൃതി അനുകൂലമാണെങ്കിൽ പണിക്ക് പോയാൽ എന്തെങ്കിലും കിട്ടാറുള്ളൂ. അങ്ങനെയും ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്.
8: ഇനി ട്രോളിംഗ് നിരോധന സമയത്ത് എന്തുവാണ് അടുത്ത ചേട്ടൻ?
7: ട്രോളിംഗ് നിരോധന സമയത്ത് വേറൊന്നും ഇല്ല. പിന്നെ ബോട്ടിൻ്റെ മെയിൻ്റനൻസിന് കാശുണ്ടെങ്കിൽ ബോട്ട് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. കുറേ ഒരു എനിക്ക് തോന്നുന്നു ഒരു ബോട്ട് കരയ്ക്ക് കയറ്റിയാൽ അതും വലിയ വിഷമമാണ്. കരയ്ക്ക് കയറ്റുമ്പോൾ 1-ോ 2-ോ ദിവസമേ കരയ്ക്ക് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കത്തുള്ളൂ യാർഡുകാർ.
8: അതെ.
7: അപ്പോൾ അതിനു മുമ്പ് അവർ കര ഇറക്കാൻ പറയും. അപ്പോൾ അന്നേരം തട്ടിയും മുട്ടിയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്തു പോകും. പിന്നീടുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിപ്പാണ്. അത്യാവശ്യം വേറെ നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല നമുക്ക് വേറെ ഇല്ല. പണി മുടങ്ങി വീട്ടിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അതേ ഏകദേശം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മിക്കവാറും എല്ലാ കേരളത്തിൽ ജോലി ചെയ്യുന്നതും ജോലി എടുപ്പിക്കുന്നവരുടെയും അവസ്ഥ അത് തന്നെയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽനിന്നോ അല്ലെങ്കിൽ ഗുജറാത്തിൽ നിന്നോ ഒക്കെ വരുന്ന ജോലിക്കാർ അവരുടെ തീരമേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പണിക്ക് പോകാൻ പറ്റും. എന്നിട്ട് അവർ ഈ സമയമാകുമ്പോൾ ഇങ്ങോട്ട് മടങ്ങി വന്ന് പണിക്ക് പോകും.
9: തൊഴിലാളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ കൃഷിയുണ്ട്, കൃഷിയിലൊക്കെ പോയി.
7: ആ അങ്ങനെയുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്. അത് അവരുടെ അവർ ഒരു അതും സീസണല്ല,
9: അതെ,
7: ഇവിടുത്തെ മുടക്ക് വെച്ച് അവർ അവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തും. അങ്ങനെ ചെയ്ത് അവരുടെ ജീവിതവും മുന്നോട്ട് പോകുന്നു. ഈ സർക്കാർ നമ്മളെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ തന്നെ 95 രൂപയ്ക്ക് ഡീസൽ അടിച്ച സ്ഥലത്ത് 103-104 രൂപയോളം ഡീസലിന്റെ വിലയായി. അപ്പൊ അതായത് ആ ഒരു മിച്ചം കിട്ടുന്ന ഒരു 2000-3000 ഡീസൽ മിനിമം ഒരാഴ്ചത്തെ പണിക്ക് വേണം. 3000 ഡീസൽ എന്ന് പറയുമ്പം ഏകദേശം ഒരു 25,000 രൂപ പുറത്ത് എക്സ്ട്രാ ചെലവായി. അപ്പൊ അത് നമുക്ക് നേരത്തെ മിച്ചം കിട്ടിക്കൊണ്ടിരുന്ന പൈസയായിരുന്നു, അത് ഇല്ലാതായി. അപ്പൊ അതുകൊണ്ട് ഇവര് ഒന്നുകിൽ ഈ പറഞ്ഞ ഒരു സബ്സിഡി സിസ്റ്റം നമുക്ക് അനുവദിച്ച് തരണം, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ മുറവിളി കൂട്ടുന്നത് കണക്ക് ഇപ്പൊ ഈ വർദ്ധിച്ചതിനനുസരിച്ചുള്ള അവരുടെ ടാക്സ് എങ്കിലും അതിനകത്ത് കുറച്ച് ഡീസലിന്റെ വിലക്കകത്തോ പെട്രോളിന്റെ വിലക്കകത്തോ കുറച്ച് കിട്ടണം. അത് എല്ലാവരെയും ബാധിക്കുന്ന വിഷയം, ബോട്ടുകാരെ മാത്രം
9: ബാധിക്കുന്നില്ല.
7: നിലവിൽ ഇന്ന് വരെയും നമുക്കൊന്നും ഒരു ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല.
9: ഈ പഞ്ചമാസ പദ്ധതി അങ്ങനെ,
7: പഞ്ചമാസം ഒരു റേഷൻ, ഒരു മാസത്തെ ഒരു റേഷൻ തരുമ്പോ നമുക്കിപ്പം 2-5 ജോലി വീട്ടുകാരിലെ അംഗങ്ങളുള്ള വീടുകളിൽ ഒരു മാസത്തെ റേഷൻ തന്നാൽ അവർ നമുക്കൊരു 5-10 ദിവസം ചോറ് വയ്ക്കാം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കരുതണം. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം കൊണ്ട് ഒരിക്കലും തൃപ്തിപ്പെടാൻ പറ്റുന്നില്ല. അത് ഒരു റേഷൻ തന്നിട്ട് 52 ദിവസത്തെ വറുതി മാറ്റാനൊന്നും ഒരു വീട്ടുകാരനെ കൊണ്ടും പറ്റില്ല. അപ്പൊ അതിന് സർക്കാർ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം, ഒരു പാക്കേജ് എന്നുള്ള രീതിയിൽ ഒരു സാമ്പത്തിക സഹായം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ 52 ദിവസം പോകുന്നതിന് 52 ദിവസം കഴിയാൻ കൊടുക്കണമെന്ന് പറയുന്നില്ല, അതിൽ എന്തെങ്കിലും ഒരു നിശ്ചിത ഒരു എമൗണ്ട് വെച്ച് കൊടുത്താൽ അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 10 ദിവസത്തേക്കുള്ള വക കിട്ടുകയാണെങ്കിൽ അത്രയായി. അങ്ങനെ എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മാറി വന്ന ഗവൺമെന്റ് ആണല്ലോ, അപ്പൊ അത് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കിട്ടിയാൽ അത് നന്നായിരിക്കും.
9: ഞാനിപ്പോ നിൽക്കുന്ന ശക്തികുളങ്ങര ഹാർബറില് ഒരു ബോട്ടില് മത്സ്യം കൊണ്ടുവന്ന് അത് അവര് ലേലം വിളിച്ച് പാക്ക് ചെയ്ത് വിടുന്നതാണ്. അപ്പൊ ഇവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്. ഇവര് ബോട്ടിന്റെ ആ താഴത്തെ ഡക്കിലിരുന്ന് കൊട്ടക്കകത്ത് വലിച്ചെടുക്കുന്നു. എന്നിട്ട് ഇത് പണിക്കാരെ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വൃത്തിയാക്കി അതൊരു കൊട്ടയിലേക്ക് ആക്കുന്നുണ്ട്. പിന്നെ ഇത് അത് ബോക്സിൽ ഐസിട്ടാക്കിയിട്ട് പിന്നെ ഒരു ട്രോളിയിലേക്കാണ് ഇവർ കൊണ്ടുപോയി ഇവരെ വണ്ടിയിലേക്ക് കയറ്റുന്നത്. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് കുറെ ആയി, ഞാൻ വന്ന് റെക്കോർഡിംഗ് തുടങ്ങിയ സമയം തൊട്ടേ ഇതുണ്ട്. ഇപ്പൊ നെത്തോലിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. നേരത്തെ കുറച്ച് ഉലുവാച്ചയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊന്നും ഇവർക്കൊരു ബാധകമേ അല്ല, കാരണം മഴയത്ത് നിന്ന് പണിയെടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് കാറ്റ് മാത്രമാണ് ഇവരുടെ പ്രശ്നം എന്നാണ് പറയുന്നത്. കൂടുതലും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇതിനകത്ത് ഉള്ളത്. മലയാളികളുണ്ട് എങ്കിലും അവർ അവർ വന്ന് അവർ ഒതുക്കിന്റെ അവരുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പോകും. ബാക്കി എല്ലാം ചെയ്യുന്നത് ഇവർ അന്യസംസ്ഥാനങ്ങളിലാണ്, ബംഗാൾ, ആസാം, അവിടെ നിന്നൊക്കെ ഒരുപാട് പേരുണ്ട്. ട്രോളിംഗ് നിരോധന സമയമാകുമ്പോൾ ഇവർ അവരെ നാട്ടിൽ ചെന്ന് അവരെ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് കഴിയുന്നത്. പിന്നെ ട്രോളിംഗ് നിരോധനം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും. പിന്നെ വൃത്തിയാക്കാനൊക്കെ ഇവിടെ ശ്രീ സഹോദരി ചേച്ചിയാണ് ഇതൊക്കെ ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുന്നത്.
10: എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവ് മത്സ്യബന്ധനം പോകുന്ന മേഖലയിലാണ്. അതായത് ശക്തിയുള്ള ഹാർബറിന് അകത്ത് തന്നെയാണ്. ഏകദേശം 10-15 മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളുണ്ട്. ഏകദേശം 50 മത്സ്യത്തൊഴിലാളികൾ ഇതിനെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. മറ്റ് ഉപജീവന മാർഗം ഒന്നും പോകാനും പറ്റാതെ വർഷങ്ങളായിട്ട് മത്സ്യബന്ധനത്തിൽ തന്നെയാണ് ഇവർ. 15 വയസ്സും 12 വയസ്സും മുതൽ മത്സ്യബന്ധനത്തിന് പോയവർ ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇവർക്ക് പറയാനുള്ള ഒരുപാട് കഷ്ടപ്പാടിൻ്റെ കഥകളാണ്. 15 വയസ്സിലൊക്കെ പോയി ഒരു വള്ള മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്, തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ഒരുപാട് മത്സ്യസമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. കാലം മാറി, കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഒരുപാട് വന്നു. ഇപ്പോൾ മത്സ്യസമ്പത്ത് ഭയങ്കര കുറവാണ്. അതിൽ ഉപരി ബോട്ട് മുതലാളിമാരും ബോട്ടിൽ പോകുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരുടെ വള്ളങ്ങൾ ഒരുപാട് പേര് ഒരുപാട് മത്സ്യങ്ങളായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ അന്യ സംസ്ഥാനത്തിരുന്ന് വരുന്ന ഇതേപോലെ ചെറിയ വള്ളങ്ങളുണ്ട്. തമിഴ്നാട്, വേളാങ്കണ്ണി, രാമേശ്വരം എന്ന് വരുന്ന സ്ഥലങ്ങളിലുള്ള വള്ളക്കാരുണ്ട്. ഇവരൊക്കെ കൊണ്ടുവരുന്ന കറക്റ്റ് സമയത്തിന് ഇവിടെ മത്സ്യം ഇറക്കുമ്പോൾ ഇവർ രാവിലെ 5 പോയി 8-9 തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവർ കൊണ്ടുവരുന്ന മത്സ്യത്തിന് വിലയില്ലാണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് നഷ്ടം. നമ്മൾ വേറൊരു ചേട്ടനോട് സംസാരിച്ചപ്പം 4,000 രൂപ ചെലവാക്കി വള്ളത്തിൽ 4 പോയിട്ട് ഏകദേശം 1 വന്ന സമയത്ത് 1,600 രൂപയുടെ വേറെ മത്സ്യം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത്. അപ്പോൾ എത്രത്തോളം നഷ്ടമാണ്, 4 ഷെയറുണ്ട്, നഷ്ടത്തിലാണ് ഇവർ പോയിട്ട് വരുന്നത്.
11: അപ്പൊ ഇത് പല അധികൃതരോടും ഇവർ ഈ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഗുജറാത്തി വലയിട്ട് ചെറിയ മത്സ്യം തൊട്ട് വലിയ മത്സ്യങ്ങൾ പല ഇവർ പിടിക്കുന്നുണ്ട്. അതൊക്കെ ഇവർ പല അധികൃതരോട് അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന പ്രേക്ഷകരാരെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഇവരോടൊക്കെ ഒന്ന് പറഞ്ഞ് ഇതിലൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഇവർക്ക് കണ്ടെത്തി കൊടുക്കണമെന്നും ഇവർ നമ്മളോട് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാനും നിങ്ങളോട് പറയുകയാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കുക. ഒരുപാട് കഷ്ടപ്പെട്ടും ഒക്കെയാണ്. പിന്നെ ആകപ്പാട് ഇവർക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രോളിംഗ് നിരോധന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒന്നര മാസത്തെ പണിയാണ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ അവർക്ക് നല്ല സാഹചര്യമായിരിക്കും, ഇല്ലെങ്കിൽ പഴയ പോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.
0: പരിപാടിയുടെ തുടർഭാഗം ഇനി അടുത്ത ആഴ്ച കേൾക്കാം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് തീരധ്വനി. അവതരിപ്പിച്ചത് റിനീഷ് ആന്റണി. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
12: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപെഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8182950417. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രതാപ്. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ മേളകർത്ത രാഗവും ജനകജന്യ രാഗവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളെയാണ് മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത്. ഷോഡശ സ്വരങ്ങളെ ആസ്പദമാക്കി ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ 72 മേളരാഗങ്ങളുടെ ഒരു പദ്ധതി തയ്യാറാക്കിയത് 17 ശതകത്തിൽ ജീവിച്ചിരുന്ന വെങ്കിടമഹി എന്ന ശാസ്ത്രകാരനാണ്. ഇനി ഒരു ഗാനം ആസ്വദിക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. സപ്തസ്വരങ്ങളിലെ പ്രകൃതി സ്വരങ്ങളായ ഷഡ്ജം, പഞ്ചമം എന്നിവയ്ക്ക് പുറമെ വികൃതി സ്വരങ്ങളായ ഋഷഭം, ഗാന്ധാരം, ധൈവതം, നിഷാദം എന്നിവയ്ക്ക് ഓരോന്നിനും മുമ്മൂന്ന് വകഭേദങ്ങളും മധ്യമത്തിന് രണ്ട് വകഭേദങ്ങളും കൽപ്പിച്ചാണ് വെങ്കിടമാഹി 72 മേളകത്ത രാഗ പദ്ധതി ആവിഷ്കരിച്ചത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ രാഗങ്ങളെ പൊതുവെ ജനകരാഗങ്ങൾ, ജന്യരാഗങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ജനകരാഗങ്ങളെ മേളകർത്ത രാഗങ്ങൾ, സമ്പൂർണ രാഗങ്ങൾ, അടിസ്ഥാന രാഗങ്ങൾ എന്ന് പറയുന്നു. ജനകരാഗങ്ങളിൽ നിന്നും ജനിച്ച രാഗമായതിനാലാണ് ജന്യരാഗങ്ങൾ എന്ന പേര് വന്നത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: ഇഷ്ടത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ഡിയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ജന്യരാഗങ്ങളിൽ വജ്രരാഗങ്ങൾ വരുന്നുണ്ട്. വജ്രരാഗങ്ങൾ എന്ന് പറയുന്നത് ആരോഹണത്തിലോ അവരോഹണത്തിലോ അല്ലെങ്കിൽ രണ്ടിലുമോ 7 സ്വരങ്ങളും ഇല്ലാതിരിക്കുന്ന രാഗങ്ങളാണ് വജ്രരാഗങ്ങൾ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. എന്താണ് സ്ഥായി? ഷഡ്ജം മുതൽ നിഷാദം വരെയുള്ള ഏഴ് സ്വരങ്ങളും അവയുടെ 12 സ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്ന ശബ്ദശ്രേണിയെയാണ് സ്ഥായി എന്ന് പറയുന്നത്. ഒരു സ്ഥായിയിൽ അനേകം സൂക്ഷ്മ ശ്രുതികളുണ്ട്. സാധാരണയായി 3 സ്ഥായികളിലാണ് സംഗീതം പ്രയോഗിക്കുന്നത്. മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി എന്നിവയാണ് 3 സ്ഥായികൾ. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

സന്തോഷത്തോടുകൂടി ഇന്നത്തെ രാഗസുധാ സാരത്തിൽ നിന്ന് നിങ്ങളുടെ ആശാപ്രദ വിട പറയുന്നു. ഇനി അടുത്ത ആഴ്ച അടുത്ത ഭാഗങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: സത്യം പറഞ്ഞു. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്രങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദി ഡേ, 9:15 രാഗസുധാ സാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺ ഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദി ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നേർച്ചാലുകൾ, 9:05 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

എന്തിനിറങ്ങി തിരിച്ചാലും ഏതോ അദൃശ്യ ശക്തി എന്നെ പിന്നോക്കം വലിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. പിന്തിരിഞ്ഞോടാനും ഒഴിഞ്ഞു മാറാനുമുള്ള ഒരു തോന്നൽ. വേണ്ട, പറ്റില്ല, പരാജയപ്പെടും, കുഴപ്പമാണ് തുടങ്ങിയ ശബ്ദങ്ങളാണ് മനസ്സിൽ അലയടിക്കുന്നത്. മനസ്സ്

0: ലളിതവും ചഞ്ചലവുമാകാം. സ്റ്റേജിൽ കയറി പ്രസംഗിക്കണമെന്നോ പുതിയൊരു ജോലിയിൽ പ്രവേശിക്കണമെന്നോ പുതിയൊരു വ്യവസായം ആരംഭിക്കണമെന്നോ വിദേശ യാത്രയ്ക്ക് പുറപ്പെടണമെന്നോ വരുമ്പോൾ വിഹ്വലത അനുഭവപ്പെടുന്നു. നിങ്ങൾക്കും അങ്ങനെ അനുഭവപ്പെടാറില്ലേ? ഒഴിഞ്ഞു മാറുന്ന പ്രകൃതം രൂക്ഷമായാൽ ഒന്നിലും മുന്നേറാൻ നമുക്ക് സാധിക്കുകയില്ല. ധീരവും സാഹസികവുമായ സംരംഭങ്ങളിലേക്ക് കുതിച്ചു ചാടാൻ ജപ്പാൻകാർക്കും അമേരിക്കക്കാർക്കും പഞ്ചാബികൾക്കും സാധിക്കുന്നു, നമുക്ക് സാധിക്കുന്നില്ല. നാം ചർച്ച നടത്തും, സെമിനാർ സംഘടിപ്പിക്കും, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും, വാദോരാതെ പ്രസംഗിക്കും. നമുക്ക് വാചാലതയും പ്രവൃത്തിയില്ല. നമ്മുടെ ആന്തരിക ഊർജത്തിൻ്റെ 10% തുറന്നുവിട്ടാൽ മഹാ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഉപയോഗിക്കാതെ കിടക്കുന്ന യന്ത്രം തുരുമ്പിക്കും. മാനസികോർജം ക്രിയാത്മകമാകാതിരുന്നാൽ മനസ്സ് മുരടിക്കും. നമ്മുടെ സ്ഥിതികോർജത്തെ നാം ചലനാത്മകമാക്കണം. മനസ്സും ശരീരവും പ്രവർത്തനക്ഷമമാക്കണം. അധ്വാനം ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യമുള്ളതാക്കുന്നു. നിങ്ങൾ പ്രവർത്തനനിരതരാകുമ്പോൾ നിങ്ങളുടെ മാനസികോർജവും ചടുലവും കാര്യക്ഷമവുമാകും. തോമസ് ആൽവാ എഡിസൺ നിർധനനായിരുന്നു. പഠിക്കുവാൻ കഴിവില്ലെന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്നും പറഞ്ഞുവിട്ടു. എഡിസന്റെ സ്കൂൾ ജീവിതം വെറും 6 മാത്രമായിരുന്നു. അവൻ ചെകിടനമായിരുന്നു. എഡിസൺ പരാജയത്തെ വിജയമായി മാറ്റിയ കർമ്മയോഗിയാണ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ 10,000 തോൽവി ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ആലോചിച്ചും നിരീക്ഷിച്ചും അധ്വാനിച്ചും തലമണ്ട പുകയുമ്പോൾ ഒരല്പം വിശ്രമിക്കും, പിന്നെയും എഴുന്നേൽക്കും. പരീക്ഷണത്തിൽ ഒരു പുതിയ സമീപനം സ്വീകരിക്കും. അത് പരാജയപ്പെട്ടാൽ മറ്റൊരു പരീക്ഷണം നടത്തും. ഓരോ പരാജയവും ചെയ്യേണ്ടത് എന്താണെന്ന് അദ്ദേഹത്തെ പഠിപ്പിച്ചു. ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഓരോ പടിയായി അദ്ദേഹം കണക്കാക്കി.
1: നീർച്ചാലുകൾ
2: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

വെച്ച ചുണ്ടി കടിച്ചിട്ട് ചോദ്യമേറിഞ്ഞവൻ.